ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 13. കൊല്ലവർഷം 1202 കന്നി 19. 2026 ഒക്ടോബർ 5 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5.

5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിക്കുന്നു.
1: ഹനുമാൻ ചാലീസ വെറുമൊരു സ്തോത്രകൃതിയല്ല. ഭക്തി, ധൈര്യം, വിനയം, ജ്ഞാനം തുടങ്ങി എല്ലാ ശ്രേഷ്ഠഭാവങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള കവാടമാണത്. വളരെ സരളമായി രചിക്കപ്പെട്ട 40 വരികളിലൂടെ ഗോസ്വാമി തുളസീദാസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാധാരണ മട്ടിലുള്ള ഒരു സ്തുതിഗീതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശവും കൂടിയാണ്. ഹനുമാനെ സ്മരിക്കുക വഴി നമ്മൾ 4 പുരുഷാർത്ഥങ്ങൾക്കും പാത്രമായി തീരുന്നു. ഹനുമാൻ തൻ്റെ ഊർജം മുഴുവനായും ശ്രീരാമസേവയ്ക്ക് ഉപയോഗിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണവും കൃത്യനിഷ്ഠയും മിതത്വവും പാലിക്കുന്നു. സാമർഥ്യം കൊണ്ടും ശരീരശക്തി കൊണ്ടും മാത്രം ആർക്കും വിജയം നേടാനാവില്ല. ആദ്യം ജയിക്കേണ്ടത് അവനവനെ തന്നെയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ ദുർവാസനകളെ എരിച്ചു കളഞ്ഞ് ഈശ്വരന്റെ ദിവ്യ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിർബാധം പ്രതിഫലിക്കണം. ഭഗവാന്റെ ഉപകരണമായി നമ്മെ കാണാൻ തുടങ്ങുമ്പോൾ ജീവിതത്തെയും പ്രവൃത്തികളെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിയെ മാറും. സ്വന്തം ശക്തിയെ അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമ്പോഴാണ് ഒരാൾ മഹാനാകുന്നത്. ജലത്തെ അതിൻ്റെ വിവിധ രൂപങ്ങളിൽ സങ്കൽപ്പിച്ചു നോക്കാം. അരുവിയായി, മഴത്തുള്ളിയായി, വെള്ളച്ചാട്ടമായി, കോരിച്ചൊരിയുന്ന മഴയായി, വെള്ളത്തെ പോലെയാണ് വാക്കുകളും പ്രവൃത്തികളും. ഒതുക്കത്തിലാകുമ്പോൾ സുന്ദരമാണ്. ഹനുമാന്റെ അസാമാന്യമായ മനോനിയന്ത്രണം ശരിയായ മഹത്വമാണ് വിളിച്ചോതുന്നത്. എടുക്കുന്നതിൽ നിന്ന് സ്നേഹപൂർവം കൊടുക്കുന്നതിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകളെയും കർമ്മങ്ങളെയും നല്ല വഴിക്ക് വിവേകപൂർവം തിരിച്ചുവിടാൻ സാധിക്കുന്നു. നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാമരസായനം നുകരാനാകും. കറയറ്റ ഭക്തി കൊണ്ട് ജന്മജന്മാന്തരങ്ങളിലൂടെ കൈവന്നിട്ടുള്ള ദുഃഖത്തിൻ്റെ ചുമട് ഒഴിഞ്ഞുപോകും. ശാശ്വതമായ ആനന്ദം കൈവരിക്കാനാകും. ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് മഹത്തായ ഒരാധ്യാത്മിക സാധനയാണെന്ന് തുളസീദാസ് നമുക്ക് ഉറപ്പു തരുന്നു. വരികളുടെ സാരം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. എളിമ നമ്മുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുന്നു. ഉൾക്കരുത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. നമ്മുടെ ഹൃദയം സദാ സ്നേഹനിർഭരമായി തീരും. ഹനുമാൻ ചാലീസയിലൂടെ ഉള്ള സഞ്ചാരം നമ്മുടെ തന്നെ ഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഓരോ പദ്യവും ഭക്തിയിലേക്കും ശക്തിയിലേക്കും തുറക്കുന്ന കിളിവാതിലുകളാണ്. ഓരോ നാമവും സന്തോഷവും സമാധാനവും മനോവീര്യവും പ്രകാശിപ്പിക്കുന്നു. ശ്രീരാമ, സീത, ലക്ഷ്മണന്മാരോടൊത്ത് ഹനുമാൻ സ്വാമി നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ വിരാജിക്കുമാറാകട്ടെ.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ടി എൽ ഗിരിജ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എം പി അപ്പന്റെ കവി എന്ന കവിത പാരായണം ചെയ്യുന്നത് വി ടി മുരളി.

0: In football, defending champions Mohan Bagan Super Giant has defeated Punjab FC 4-3 on penalties in the IFA Shield 2026 semi-final in Kolkata yesterday, securing their spot in the final. The match ended goalless after 120 minutes, leading to a penalty shootout. And that is the end of this news bulletin.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ എഫ് എം, കായംകുളം എഫ് എം, പത്തനംതിട്ട എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്; 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം, നല്ല മലയാളം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 161 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ദിവ്യ എസ് വിജയൻ പാടുന്ന കൃതികൾ, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, വസുദേവ് കൃഷ്ണൻ കെ മൃദംഗം, തുടർന്ന് രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ചത്. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ, സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 കെ എസ് സുദീപ് കുമാർ പാടിയ ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 11 ഭാഗം, രചന സലിം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം, ആർട്ടിസ്റ്റ് ഗോപാലൻ പങ്കെടുത്തത്. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. 5:00 അക്ഷരശ്ലോകം, കോട്ടയം മീനടം ശ്രീശങ്കര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, കുരിപ്പുഴ സജീവ് പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യവും പ്രയോഗവും, ഡോക്ടർ വി തുളസിയുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്രഗാനം. 8:00 ഹലോ ഡോക്ടർ, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ ഹെൽത്ത് മിഷൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരി. 6:00 സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തി.

ത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടുന്ന അഷ്ടകങ്ങൾ കേൾക്കാം. ആദ്യമായി വിശ്വനാഥ.

കാശീപുരപതിം ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണ ഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം.

ഭജ വിശ്വനാഥം ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദാം ഉപേരതിഞ്ച സുനിവാര്യ മനസ്സമാധൗ ആദായ ഹൃത്കമല മധ്യഗതം പ്രവേശം വാരാണസീ പുരപതിം ഭജ

0: ഭജ വിശ്വനാഥം വാരാണസീ പുരപത്തെ സ്തവനം ശിവസ്യ വ്യാസോക്തമസ്തകമിദം പഠിത മനുഷ്യ വിദ്യാം ശ്രിയം വിപുല സൗഖ്യമനന്ത കീർത്തിം സംപ്രാപ്യ ദേഹ വിലയേ ലഭതേ ച മോക്ഷം വിശ്വനാഥാഷ്ടകമിദം യഃ പഠേത് ശിവ സന്നിധൌ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ.
1: ലിംഗാഷ്ടകം.

0: എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച അഷ്ടകങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ഉദയഗീതം സമാപിച്ചു.

0: ഏഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തെ സ്വയംഭരണ കോളേജുകൾക്ക് പുറമെ എയ്ഡഡ് കോളേജുകൾക്കും കൽപ്പിത സർവകലാശാല പദവി നൽകാനൊരുങ്ങി സർക്കാർ. കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കാനുള്ള വ്യവസ്ഥയിൽ യുജിസി ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ചരക്ക് സേവന നികുതി നിയമത്തിൽ നിന്ന് അറസ്റ്റിനുള്ള അധികാരം ഒഴിവാക്കിയേക്കും. ബുധനാഴ്ച നടക്കുന്ന GST കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കും. മൂല്യവർദ്ധിത നികുതിക്ക് പകരം GST നിലവിൽ വന്ന് 9 വർഷത്തിന് ശേഷമാണ് അറസ്റ്റ് അധികാരം ഒഴിവാക്കുന്നത് പരിഗണനയിൽ വരുന്നത്. 50th വയലാർ അവാർഡിന് R രാജശ്രീയുടെ ആത്രേയകം എന്ന നോവൽ അർഹമായി. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിക്കും. മരുന്ന് സ്റ്റോക്കുണ്ട് എന്ന കണക്കിനപ്പുറം രോഗിക്ക് മരുന്ന് ലഭിക്കുന്നതാണ് പ്രധാന മാനദണ്ഡമെന്ന് ആരോഗ്യമന്ത്രി. യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യ. യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയെയും യുക്രൈനെയും ഉൾപ്പെടുത്തി സമാധാന ചർച്ച ഈ മാസം നടക്കാനിരിക്കെയാണ് യുക്രൈനിൽ വീണ്ടും റഷ്യ ആക്രമണം നടത്തിയത്. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ തിരശീല വീണു. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി ഇന്ത്യ 4th സ്ഥാനത്താണ്. 2030 ഖത്തറിലെ ദോഹയിലാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ്.
1: മേൽക്കൂരയും ചുവരുകളും വെള്ളവും വൈദ്യുതിയും ഉണ്ടെങ്കിൽ ഒരു വീട് നല്ല വീടായോ? മഴക്കാലത്ത് റോഡ് വെള്ളത്തിലാകുമ്പോൾ, ഡ്രെയിനേജ് കവിഞ്ഞ് മഴവെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ, കുട്ടികൾക്ക് കളിക്കാൻ സുരക്ഷിതമായ പൊതു ഇടമില്ലാതിരിക്കുമ്പോൾ, വായുവും വെള്ളവും പരിസ്ഥിതിയും നിരന്തരം അനാരോഗ്യകരമായി മാറുമ്പോൾ അതിനെ ഒരു നല്ല വീട് എന്ന് വിളിക്കാൻ കഴിയുമോ?
2: ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്.
1: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല.
2: ജീവിക്കാനൊരിടം എല്ലാവരുടെയും റൈറ്റ് ആണ്. ജീവിക്കുന്നിടം വൃത്തിയും വെടിപ്പും ശാന്തതയും ഉണ്ടാകാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. വേൾഡ് ഹാബിറ്റേറ്റ് ഡേയിൽ നമുക്കിതൊന്ന് പരിശോധിക്കാം. ഗ്രാമങ്ങളിൽ ഓരോ വീടിനോട് ചേർന്ന് കിണറുകൾ ഉണ്ടാകാറുണ്ട്. വീടുകൾ തമ്മിൽ അകലങ്ങൾ ഉള്ളതിനാൽ ജലം മലിനമാകുന്നത് താരതമ്യേന കുറവാണ്. എന്നാൽ നഗരങ്ങളിൽ നാം അത് ശ്രദ്ധിക്കണം. കളക്റ്റീവ് ആയതോ കോമൺ ആയതോ ആയ പാഴ്ജല സംസ്കരണശാലകൾ നിർമ്മിക്കുന്നതാവും ഉചിതം. നമ്മുടെ സംസ്ഥാനത്ത് ജലസ്രോതസ്സുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവൃത്തികൾ കൊണ്ട് ആയവ മലിനമാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വായുവിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് പൊതുവെ ഗുണനിലവാരം മെച്ചപ്പെട്ടതാണ്. എന്നിരുന്നാലും ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിനോട് ചേർന്ന് പാർപ്പിടങ്ങളിൽ താമസിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ഗുണനിലവാരം ലഭ്യമാക്കാൻ നല്ല മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പ്രയത്നിക്കേണ്ടതാണ്. ശബ്ദത്തിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നിരന്തരമായി ഉയർന്ന ശബ്ദം ശ്രവണശേഷിയെ തകരാറിലാക്കുകയും മാനസിക സമ്മർദ്ദത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. ഇത് നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പുതിയ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, വാണിജ്യ പാർപ്പിട കെട്ടിടങ്ങൾ എന്നിങ്ങനെ സംസ്ഥാനത്തുടനീളം വീടുകൾ നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ ഈ വീടുകളെ വാസയോഗ്യമാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും പരിസ്ഥിതിയും നമ്മൾ നിർമ്മിക്കുന്നുണ്ടോ?
3: കേരളത്തിന്റെ ഭൂപ്രകൃതി വെച്ച് നല്ലൊരു ഭാഗം പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്.
1: മുൻ ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ.
3: പരിസ്ഥിതിയെയും മറ്റ് ആവാസ വ്യവസ്ഥകളെയും മാനിക്കാതെയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണെങ്കിലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം അനുസ്യൂതം തുടരുന്നു. ആസൂത്രിത വികസനത്തിൽ ഊന്നൽ നൽകാത്ത പക്ഷം ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സേവന വിതരണ ശൃംഖലകൾ, കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, തുറസായ സ്ഥലങ്ങൾ, റോഡ് ശൃംഖലകൾ തുടങ്ങിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടാവുകയും അവ ലഭ്യമാക്കുന്നത് കൂടുതൽ ചിലവേറിയതാവുകയും ചെയ്യും. എന്തും എവിടെയും എങ്ങനെയും നിർമ്മിക്കാം എന്നതിന് നഗരാസൂത്രണ പദ്ധതികൾ വഴി നിയന്ത്രണം ഉണ്ടാകുന്നു എന്നതിനാൽ നഗരാസൂത്രകർ പലപ്പോഴും വികസന വിരോധികളായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ആൻഡ് ഈസ് ഓഫ് ലിവിംഗ് പരസ്പര പൂരകങ്ങളായി വർത്തിച്ചാലേ മാന്യമായ ജീവിത നിലവാരവും ആവാസ

0: വ്യവസ്ഥയും എത്തിപ്പിടിക്കുവാൻ സാധിക്കൂ.
1: കേരളത്തിൽ റോഡുകൾ വാണിജ്യ ഇടനാഴികളായി മാറുന്നു. ഗ്രാമങ്ങൾ ക്രമേണ നഗരത്തിന്റെ തുടർച്ചയായി മാറുന്നു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഇടുങ്ങിയ ഭൂമിശാസ്ത്രവും ഉയർന്ന ജനസാന്ദ്രതയും ദ്രുതഗതിയിലുള്ള വികസനവും സൃഷ്ടിക്കുന്ന പ്രത്യേക സമ്മർദ്ദം കേരളം തന്നെ ദേശീയ തലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
2: വളരെയധികം ഫാസ്റ്റായിട്ട് നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
1: NIT കാലിക്കറ്റിൽ ആർക്കിടെക്ചർ ആൻഡ് അർബൻ പ്ലാനിംഗ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മുഹമ്മദ് ഫിറോസ് സി.
2: 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ വെറും 47% മാത്രമാണ് അർബൻ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷേ 2031 സെൻസസ് അനുസരിച്ച് പ്രെഡിക്ട് ചെയ്യപ്പെടുന്നത് നമുക്കത് 85% സംസ്ഥാനം മൊത്തം നഗരവൽക്കരിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മൊത്തം ഒരു സിംഗിൾ സിറ്റി ആയിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും കേരളത്തിന്റെ തനതായ പ്രശ്നങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇല്ലാത്ത തരം പ്രശ്നങ്ങളാണ് കേരളത്തിൽ. കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളും എല്ലാ റീജിയൻസും ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ആണ്. ഒന്നുകിൽ ലാൻഡ് സ്ലൈഡ് ഇല്ലാത്ത ജില്ലയല്ല, അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷൻ ഉള്ള പ്രശ്നങ്ങളുണ്ട്, സീ ലെവൽ റൈസിന്റെ പ്രശ്നങ്ങളുണ്ട്, ഫ്ലഡിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഒരു ഭവന രീതിയിലോട്ട് നമ്മൾ മാറേണ്ട ആവശ്യകത ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് എല്ലാ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും കേരളത്തിൽ മാത്രമാണ് ഗ്രാമ നഗര ഭേദമന്യേ ബിൽഡിംഗ് റൂൾസ് ഉള്ളത്. എന്നിരുന്നാലും കുറേയും കൂടിയും ഒരു ഡിസാസ്റ്റർ റെസിലിയന്റ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ പ്രാക്ടീസിലോട്ട് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഭാവിയിൽ വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കുന്ന ഹൗസിംഗ് കൺസ്ട്രക്ഷൻ രീതികളാണ്. ചൂട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൺസ്ട്രക്ഷൻ ടെക്നോളജി നമ്മൾ മാറ്റം വരുത്തേണ്ടത്, ക്രോസ് വെന്റിലേഷൻ, ഷെയ്ഡഡ് വിൻഡോസ് വരാതെ നമ്മുടെ ട്രഡീഷണൽ രീതികളും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഞാൻ ഊന്നി പറയുകയാണ്.
1: പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കേരളത്തിലെ ഹൈറേഞ്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും, തീരപ്രദേശത്ത് വേലിയേറ്റവും തീരദേശ ശോഷണവും നേരിടുന്നു.
3: വയനാട്ടിലെ നമ്മുടെ ഈ പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ,
1: വയനാട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്,
3: രൂക്ഷമായ വരൾച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. നിർമ്മാണ മേഖലയിൽ ഏറ്റവും അനിവാര്യമായതാണ് അത് നനയ്ക്കാനുള്ള ജലലഭ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വരൾച്ചയും മഴയുടെ കുറവും എല്ലാം ആ മേഖലകളിൽ വല്ലാതെ ബാധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതിന്റെ വലിയ നിരാശ ജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്.
1: ചിറയൻകീഴ് സ്വദേശി രാജു പീറ്റർ,
4: നമ്മുടെ ഇന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന മുതലപ്പൊഴി എല്ലാവർക്കും പെട്ടെന്ന് പേരൊക്കെ മുതലേ അറിയാം. കാര്യം ഇവിടുത്തെ ഈ വലിയൊരു കടപ്പുറവും കാര്യങ്ങളും വീടുകൾ കൂടുതലും തീരത്തായിരുന്നു. കാര്യം നമുക്ക് അന്ന് ഈ പറഞ്ഞ പോലെ കടൽക്ഷോഭമോ അല്ലെങ്കിൽ കടലാക്രമണമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ആ കാലഘട്ടത്തില്ല. ഇന്നത്തെ പോലെ ACയോ ഫാനങ്ങളോ ഒന്നും ഇടാൻ പറ്റുന്ന കണ്ടീഷൻ ഒന്നും അല്ല. പഴയ അനുഭവം നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. കടലിൽ കാലനയാൻ പോണെങ്കിൽ തന്നെ നമ്മളൊരു 6-7 മിനിറ്റ് നേരെ നടക്കണമായിരുന്നു. അത്രയും തീരം ഉണ്ടായിരുന്ന നമുക്ക് ഇനിയിപ്പോ ഈ തീരം ഒന്ന് അടിക്കുന്നതിന് നമ്മൾ ഈ കണ്ണിന് തൊട്ടെടുത്താം. ഇനി നമുക്ക് പഴയകാലം കിട്ടത്തുമില്ല. മുന്നോട്ടുള്ള പോക്ക് എവിടം വരെ എത്തുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല.
1: ഒരു കുടുംബത്തിന് ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കാൻ അവരുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചേക്കാം. എന്നാൽ ചുറ്റുമുള്ള തണ്ണീർത്തടം മറഞ്ഞാൽ, പ്രകൃതിദത്ത ഡ്രെയിനേജ് പാത അപ്രത്യക്ഷമായാൽ, റോഡിന് വാഹനത്തിരക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, മരങ്ങൾക്കും പൊതുജീവിതത്തിനും ഇടമില്ലെങ്കിൽ, ആ വീട് ആരുടെ സ്വപ്നമാണ് സഫലമാക്കുക?
5: ഇനിയുള്ള കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായി വരുന്ന കാലത്ത്
1: കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്,
5: വിഭവ ലഭ്യതയുടെ കുറവ് കൂടി കണ്ടുകൊണ്ട് നമ്മൾക്ക് പാർപ്പിട നിർമ്മാണത്തിലും പാർപ്പിടത്തിന്റെ പുറമോടിയിലും പാർപ്പിടത്തിന്റെ മേൽക്കൂരയിലും ഒക്കെ തനതായ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കും. ഈ മാറ്റങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ചെങ്ങന്നൂർ, തിരുവല്ല മേഖലകളിൽ പല വീടുകളും 1.5 അടിയോ 1 മീറ്ററോ വരെ ഉയർത്തി നിർമ്മിക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന്റെ ആധിക്യം കാരണം. പല വീടുകളും വീടിന് മുകളിൽ ഒരു പർളിൻ നൽകിക്കൊണ്ട് ചൂട് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ വീടിന് മുകളിൽ നമ്മൾ സ്ഥാപിക്കുന്ന പർളിനൊക്കെ ഒരു 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ചാൽ ആ കെട്ടിടത്തിൽ തന്നെ ഉറച്ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവ പറന്നുപോയി മറ്റുള്ള ആളുകൾക്ക് ദുരന്തമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മളുടെ പാർപ്പിടങ്ങൾ കൂടുതൽ സുരക്ഷിതമായിരിക്കേണ്ടതുണ്ട്. അതിനായി ചൂടിനെ ആഗിരണം ചെയ്യാത്ത തരത്തിൽ, കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ, പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അതിന് അനുസൃതമായി ഉള്ള നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളായിരിക്കണം. ഉരുൾപൊട്ടൽ മേഖലയിലാണെങ്കിൽ ഉരുൾപൊട്ടൽ എവിടെ ഉത്ഭവിക്കും, ഏത് വഴി അത് സഞ്ചരിക്കും എന്നത് പലപ്പോഴും പ്രവചനാതീതമാണ്. ഒരു തംബ് റൂൾ എന്ന നിലയിൽ നമ്മൾക്ക് സ്വീകരിക്കാവുന്നത് ചെറിയ ചാലുകളിൽ നിന്ന് 50 മീറ്റർ എങ്കിലും വശങ്ങളിലേക്ക് മാറി അവ ഒഴിച്ചിട്ടുകൊണ്ടുവേണം വേണം വീടുകൾ നിർമ്മിക്കാൻ എന്നതാണ്. അത്തരം വീടുകൾ പോലും നിർമ്മിക്കുമ്പോൾ അതിന്റെ ബലാബലങ്ങളെ കുറിച്ച് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ പരിശോധനയും അവിടുത്തെ മണ്ണിന്റെ ഘടന, പാറയുടെ ഘടന, നമ്മൾക്ക് വീട് വെച്ചാൽ ആ വീട് അവിടെ ഉറച്ചിരിക്കുമോ എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ട് സൃഷ്ടിക്കേണ്ടത്.

0: വരും.
1: മികച്ച ഭൂവിനിയോഗ ആസൂത്രണവും അപകട സാധ്യത കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള കെട്ടിട അനുമതികളും തണ്ണീർത്തടങ്ങളുടെയും പ്രകൃതിദത്ത ഡ്രെയിനേജ് ചാനലുകളുടെയും സംരക്ഷണവും മികച്ച വായു ജല മാനേജ്മെന്റും ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും അടക്കം നിരവധി ആവാസ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാകണം വീടുകൾ നിർമ്മിക്കപ്പെടേണ്ടത് എന്ന് പൌരന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്.
2: 2016 കേരള സംസ്ഥാന നഗരഗ്രാമാസൂത്രണ ആക്ടിൽ
1: ഷിജി ഇ ചന്ദ്രൻ
2: വിവിധ തലങ്ങളിൽ സ്പേഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കി അംഗീകരിക്കുന്നതിനും അവ നടപ്പിൽ വരുത്തുന്നതിനുമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ വിവക്ഷിച്ചിരുന്നതും മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടായിരുന്നതുമായ സ്വതന്ത്ര നഗരഗ്രാമാസൂത്രണ വകുപ്പിനെ നിലവിൽ അപ്രസക്തമാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണവകുപ്പിന്റെ കീഴിൽ LSED പ്ലാനിംഗ് എന്ന പേരിൽ ഒരു വിഭാഗമായി ചുരുങ്ങി എന്നത് അത്യന്തം നിരാശാജനകമാണ്. ആയതിനാൽ തന്നെ നഗരാസൂത്രണത്തിന് വേണ്ടത്ര പ്രാധാന്യമോ ശ്രദ്ധയോ മുൻഗണനയോ ലഭിക്കുന്നില്ല എന്നത് പരമാർത്ഥമാണ്. അപ്രകാരം നഗരാസൂത്രണത്തിന് പ്രസക്തിയും ഊന്നലും നൽകേണ്ട കാലഘട്ടത്തിൽ ആയത് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാലാനുസൃതമായി നഗര ആസൂത്രകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എന്നതും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. നീതി ആയോഗ് ശുപാർശ ചെയ്യപ്പെട്ട മാനദണ്ഡ പ്രകാരം 75,000 പേർക്ക് ഒരു നഗരാസൂത്രകൻ വേണ്ടിടത്ത് കേരളത്തിലെ അനുപാതം 500,000 പേർക്ക് ഒരു നഗരാസൂത്രകൻ എന്നതാണ് വസ്തുത. എന്നിരുന്നാലും മേൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 2016 ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്പേഷ്യൽ പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ സ്റ്റേറ്റ്, സ്പേഷ്യൽ പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ ഡിസ്ട്രിക്ട്സ്, എല്ലാ നഗരങ്ങൾക്കും മാസ്റ്റർ പ്ലാനുകൾ, മറ്റ് മൈക്രോ ലെവൽ പ്ലാനുകൾ എന്നിവ തയ്യാറാക്കി അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള യത്നം തുടരുന്നുണ്ട്.
1: ഡോക്ടർ മുഹമ്മദ് ഫിറോസി,
3: 2016 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം കേരളത്തിന് 10% ഗ്രീൻ സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. അർബനൈസേഷൻ കാരണത്താൽ മരങ്ങൾ ഒരുപാട് കട്ടിയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് അർബൻ പോളിസി കമ്മീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നഗര നയം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നല്ലൊരു നഗരവൽക്കരണത്തിനും അനുയോജ്യമായ ഒരു ഭവന നിർമ്മാണ രീതികളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതിരിക്കുന്നു.
1: ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്,
4: കേരളത്തിൽ നമ്മൾക്ക് സ്ഥല ലഭ്യത വളരെ കുറവാണ്. ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം വീടുകൾ എന്ന അവസ്ഥ അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കില്ല. വെർട്ടിക്കലായ പാർപ്പിട സമുച്ചയങ്ങളിൽ താമസിക്കേണ്ടതായി വരും. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരള സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഈ മാറ്റങ്ങളുടെ ആവശ്യകത കാണുകയും പ്ലാനിംഗ് വകുപ്പ് മലയോര മേഖലയ്ക്ക് പ്രത്യേകം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഇടനാടിന് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും തീരദേശത്തിന് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കുട്ടനാട് പോലെയുള്ള മേഖലകൾക്ക് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത്തരം നിയമനിർമ്മാണ പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളും വ്യക്തികളും ഈ സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ദുരന്ത ലഘൂകൃതമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്.
1: ഒരു മേൽക്കൂര ഒരു കുടുംബത്തിന് അഭയം നൽകിയേക്കാം, എന്നാൽ ആരോഗ്യകരവും സ്ഥിരതയുള്ളതും നന്നായി ആസൂത്രണം ചെയ്തതുമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് മാത്രമേ ആ കുടുംബത്തിന് ഒരു സ്വപ്നഭവനം നൽകാൻ കഴിയൂ.
5: ഇന്നത്തെ പ്രഭാത ഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:40. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ചേച്ചി, ഇത് കണ്ടോ?

0: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
1: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
2: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
3: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതന ആശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017 പെൻഷൻ അദാലത്ത് ആരംഭിച്ചതു മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18 ന്യൂഡൽഹിയിലാണ് ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ 1 ജില്ല 1 ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ 1 District 1 Product സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴ

0: കൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ് ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പുമായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംഗ്ലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴകൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലിംഗ്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
1: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടോദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2 ദിവസം പിന്നിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് 2-ാം സ്ഥാനത്ത്. അണ്ടർ 18 3000 മീറ്റർ റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2-ാം സ്ഥാനവും 72 പോയിന്റ് വീതം നേടി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3-ാം സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 7-ാമത് മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോതുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാംതുരുത്തി 2-ാം സ്ഥാനവും അഴീക്കോടൻ അച്ചാംതുരുത്തി 3-ാം സ്ഥാനവും നേടി. 15 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാംതുരുത്തിക്കാണ് 1-ാം സ്ഥാനം. വനിതകളുടെ വിഭാഗത്തിൽ കൃഷ്ണപിള്ളക്കാവും ചിറയ്ക്കാണ് 1-ാം സ്ഥാനം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന് നടക്കും. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. ആലപ്പുഴ എടത്വ ജംഗ്ഷനിൽ തീപിടുത്തത്തിൽ ചന്തയ്ക്ക് സമീപത്തെ 3 കടകൾ കത്തിനശിച്ചു. സമീപത്തെ മറ്റു കടകളിലേക്കും തീ പടർന്നു. ഇന്നലെ രാത്രി 8:45 സംഭവം. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ

0: നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. അദ്യ നവദില്ല്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിറ്റ്സർലാൻഡ് ദേശസ്യ രാഷ്ട്രപതിനാ ഗായ പാർമേലിൻ ഇത്യനേന സഹ ദ്വിപക്ഷി ചർച്ചാം കരിഷ്യതി. രാഷ്ട്രപതിഃ പാർമേലിനഃ അദ്യ പ്രാതഃ വരിഷ്ഠൈഃ അധികാരിഭിഃ വ്യാപാരനേതൃഭിഃ ച യുതേന ഉച്ചസ്തരീയ പ്രതിനിധിസംഘേന സഹ ഭാരതസ്യ ത്രിദിവസീയായാം ആധികാരികയാത്രായാം ആഗമിഷ്യതി. ശ്രീമോദി തഥാ രാഷ്ട്രപതിഃ പാർമേലിനഃ ച വ്യാപാരനിവേശഃ വിജ്ഞാനം പ്രൗദ്യോഗികി നവാന്വേഷണം ഗതിശീലത സംസ്കൃതിഃ ജനസമ്പർക്കഃ ഇത്യാദിഷു വിസ്തൃത ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹയോഗസ്യ പ്രഗതേഃ സമീക്ഷാം കരിഷ്യതഃ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അപി തേന സഹ മേലനം കരിഷ്യതഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അവദത് യത് ഭാരതസ്യ സുരക്ഷായാഃ ക്ഷേത്രീയ അഖണ്ഡതായാഃ ച സങ്കടസ്യ സമയേ റൂസ് ദേശഃ അനേകവിധൈഃ ഭാരതസ്യ പക്ഷേ ആസീത്. നവദില്ല്യാം ദ്വിഷഷ്ഠിതമേ മ്യൂണിക് സുരക്ഷാ സമ്മേളനെ ഭാഷമാണഃ വിദേശമന്ത്രീ അവധാനം ദത്തവാൻ യത് യദാ വിശ്വസ്യ അധികാംശഃ ഭാഗഃ ഭാരതസ്യ അനന്തരം സൈന്യശാസനസ്യ സമർത്ഥനം ഇച്ഛതി സ്മ തദാ റൂസദേശഃ ഏകഃ ദേശഃ ആസീത് യേന സഹ ഭാരതസ്യ സംബന്ധഃ അതീവ ഉത്തമഃ ആസീത്. സഹ അവദത് യത് ഭാരത റഷ്യാ സംബന്ധാഃ പരമ്പരയാ അനേകൈഃ വിധൈഃ നിർമ്മിതാഃ സന്തി. സഹ അവദത് യത് അദ്യ ദ്വൈപാക്ഷിക സംബന്ധഃ ആർത്ഥിക സംബന്ധഃ ച തതഃ പരം വിസ്തൃതഃ. ഡോക്ടർ ജയശങ്കരഃ അവദത് യത് ദ്വയോഃ ദേശയോഃ മധ്യേ സൈന്യസ്യ പരമാണോഃ അന്തരിക്ഷസ്യ ച ഘടകാഃ സന്തി അപി ച വ്യാപാരസ്യ നിവേശസ്യ മഹതി മാത്രാപി അസ്തി. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ.
2: യാത്രാരതാഃ അപി ജഗത് വൃത്താന്തേന സഹ ഏകീഭൂതാഃ തിഷ്ഠന്തു. എക്സ് പട്ടലെ @AIRNewsAlerts ഇത്യനുഗച്ഛന്തു. പിബി ശബ്ദ മാധ്യമേന ച ആകാശവാണി വാർത്താഃ ശൃണവന്തു.
1: ഭാരത കനാഡാദേശൌ അദ്യ ഓട്ടാവാനഗരെ പ്രസ്താവിതസ്യ വ്യാപക ആർത്ഥിക സഹഭാഗിത്വ സന്ധേഃ പഞ്ചമചരണീയ വാർത്താലാപം പ്രാരബ്ധവന്തൌ. ഉഭയോഃ 26,000 അന്തപര്യന്തം വ്യാപാരസന്ധിം സമാപയിതും ലക്ഷ്യമസ്തി. ദ്വയോഃ ദേശയോഃ മുഖ്യവാർത്താകാരാണാം നേതൃത്വേ പഞ്ചദിവസീയഃ ചക്രഃ അസ്മിൻ മാസേ നവദിനാങ്കപര്യന്തം പ്രചലിഷ്യതി. പൂർവം ഗതമാസസ്യ 18 നവദില്ല്യാം പരിസമാപ്തം അഭവത്. അധുനാ അധികാരിണഃ അന്തിമസ്വരൂപേ ദ്രുതഗത്യാ പ്രഗതിം കർത്തും പ്രണോദയൻ. മാർഗപരിവഹൻ രാജമാർഗമന്ത്രാലയഃ അദ്യാരഭ്യ ഗുജറാത്ത് രാജ്യെ ദ്വിദിവസീയസ്യ ചിന്തനശിബിരസ്യ ആയോജനം കരിഷ്യതി. അസ്മിൻ സമ്മേളനെ കേന്ദ്രസ്യ രാജ്യാണാം കാര്യാന്വയന അഭികരണാനാം ച വരിഷ്ഠപ്രതിനിധയഃ സമ്മിലിതാഃ ഭവിഷ്യന്തി. യേന തേ ദേശെ രാജമാർഗസ്യ മൂലസൗകര്യാണാം വികാസസ്യ വിതരണസ്യ ച വിഷയേ പ്രമുഖവിഷയേഷു ചർച്ചാം കരിഷ്യന്തി. കാർമ്മിക ലോക അഭിയോഗ നിവൃത്തിവേതന മന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഹ അദ്യ നവദില്ല്യാം 17 നിവൃത്തിവേതന ന്യായാലയസ്യ അധ്യക്ഷത കരിഷ്യതി. കാർമ്മിക ലോകപരിവാദ നിവൃത്തി വേതന മന്ത്രാലയ സൂചിതവാൻ യത് അതിവരി

0: പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13-ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂട് പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. 8547077773 0487237773. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തിരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 8421-673-8953-9605-632-84. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 8075-8952-0992-9000-9885-7. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതിത്തോട്ടം ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ കശുമാവ് ഗ്രാഫ്റ്റ് 1 വില 40 രൂപ, മാവ് ഗ്രാഫ്റ്റ് 1 വില 75 രൂപ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383471972. നമ്പർ ഒരിക്കൽ കൂടി, 9383471972. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ഈ മാസം 9 വരെയാണ് പരിശീലനം. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണിത്. പരിശീലന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 9479-487-209-0481-3531-127 എന്ന ഫോൺ നമ്പറിലോ 0481-2-353-201 എന്ന വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: അധ്യാപക വൃത്തിയുടെ മഹത്വം ഉയർത്തിക്കാട്ടുകയും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നതിനായി യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഒക്ടോബർ 5-നും ലോക അധ്യാപക ദിനം ആചരിക്കുന്നു. 1994 മുതലാണ് ഈ ദിവസം ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സേവനങ്ങളെ മാനിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കാൻ തുടങ്ങിയത്. 1966 ഒക്ടോബർ 5 പാരീസിൽ വെച്ച് നടന്ന ILO, യുനെസ്കോ എന്നിവയുടെ സംയുക്ത സമ്മേളനത്തിലാണ് അധ്യാപകരുടെ അവകാശങ്ങൾ, ചുമതലകൾ, യോഗ്യതകൾ, സേവന വ്യവസ്ഥകൾ എന്നിവ വ്യക്തമാക്കുന്ന ചരിത്രപ്രധാനമായ ശുപാർശകൾ അംഗീകരിച്ചത്. ഈ ഒപ്പുവെക്കലിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തത്. 2011 ഒക്ടോബർ 5 ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടറായ ആകാശ് ന്യൂഡൽഹിയിൽ വെച്ച് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഈ ലേഖനങ്ങളും കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. രാജ്യത്തെ 25,000 കോളേജുകളെയും 400 സർവകലാശാലകളെയും ഒരു ഈ ലേഖന ശൃംഖല വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് അവതരിപ്പിച്ചത്. ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് അന്തരിച്ചത് 2011 ഒക്ടോബർ 5 1976 സുഹൃത്തായ സ്റ്റീവ് വോസ്നിയക്കുമായി ചേർന്ന് അദ്ദേഹം ആപ്പിൾ കമ്പനി സ്ഥാപിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ച മക്കിൻറോഷ്, ഐപോഡ്, ഐഫോൺ, ഐപാഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതരീതിയെയും ആശയവിനിമയത്തെയും പൂർണ്ണമായി സ്വാധീനിച്ചു. ആപ്പിളിൽ നിന്ന് ഒരു കാലത്ത് പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നെക്സ്റ്റ്, പിക്സാർ എന്നീ കമ്പനികൾ ആരംഭിച്ചു. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ചിത്രമായ ടോയ് സ്റ്റോറി പുറത്തിറങ്ങിയത് പിക്സാറിലൂടെയാണ്. 1997 അദ്ദേഹം ആപ്പിളിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും തകർച്ചയുടെ വക്കിലായിരുന്ന കമ്പനിയെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സാങ്കേതിക കമ്പനികളിലൊന്നാക്കി മാറ്റുകയും ചെയ്തു. ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയകരമായ ഫ്രാഞ്ചൈസികളിലൊന്നായ ജെയിംസ് ബോണ്ട് പരമ്പരയിലെ ആദ്യ ചിത്രമായ ഡോക്ടർ നോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 1962 ഒക്ടോബർ 5 ലണ്ടനിലെ പവിലിയൻ തിയേറ്ററിലായിരുന്നു ഇതിന്റെ പ്രീമിയർ നടന്നത്. ഇയാൻ ഫ്ലെമിംഗിന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ വിഖ്യാത നടൻ ഷോൺ കോണറിയാണ് ആദ്യമായി ഏജന്റ് 007 അഥവാ ജെയിംസ് ബോണ്ടായി വേഷമിട്ടത്. ഇന്ത്യയിൽ സിവിൽ സർവീസിന് അടിത്തറയിട്ട കോൺവാലിസ് പ്രഭു അന്തരിച്ചത് 1805 ഒക്ടോബർ 5 ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ഉദ്യോഗസ്ഥരിലെ അഴിമതി തുടച്ചു നീക്കാനും സിവിൽ സർവീസിന് കൃത്യമായ നിയമങ്ങളും ഘടനയും നൽകാനും അദ്ദേഹം മുൻകൈയെടുത്തു. അതിനാൽ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. 1793 അദ്ദേഹം നടപ്പിലാക്കിയ ഭരണപരവും നീതിന്യായപരവുമായ പരിഷ്കാരങ്ങളുടെ സമാഹാരമാണിത്. ഭരണനിർവഹണത്തെയും നീതിന്യായ വ്യവസ്ഥയെയും വേർതിരിച്ചത് ഇതിലൂടെയായിരുന്നു. ബംഗാൾ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നികുതി പിരിവ് വ്യവസ്ഥാപിതമാക്കാൻ അദ്ദേഹം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കി. രണ്ടാമതും ഇന്ത്യയുടെ ഗവർണർ ജനറലായി ചുമതലയേറ്റ് മാസങ്ങൾക്കകം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഗാസിപൂരിൽ ഗംഗാതീരത്തുള്ള അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നും ഒരു പ്രധാന സംരക്ഷിത സ്മാരകമായി നിലകൊള്ളുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: പുലർവട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് മെനഞ്ചൈറ്റിസ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ സംസാരിക്കുന്നു.
6: മെനിഞ്ചൈറ്റിസ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഒക്ടോബർ 5 വേൾഡ് മെനിഞ്ചൈറ്റിസ് ഡേ ആചരിക്കുകയാണല്ലോ. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും രോഗികളിലും പൊതുജനങ്ങൾക്കിടയിലും മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക, അങ്ങനെ അതുമൂലമുള്ള മരണനിരക്കും വൈകല്യങ്ങളും പരമാവധി കുറയ്ക്കുക, ഇതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. എന്താണ് മെനിഞ്ചൈറ്റിസ്? നമ്മുടെ തലച്ചോറും സുഷുമ്നാനാഡിയും തലയോട്ടിയുടെയും നട്ടെല്ലിന്റെയും ഉള്ളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. തലച്ചോറിന് 3 ആവരണങ്ങളുണ്ട്: ഡ്യൂറ, അരക്നോയിഡ് ആൻഡ് പയാമാറ്റർ. ഇതിനെ പൊതുവായി പറയുന്ന പേരാണ് മെനിഞ്ചസ്. ഈ ആവരണങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. പലതരം കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. പ്രധാനമായി രോഗാണുക്കളാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ, വൈറസസ്, ഫംഗസ്, പാരസൈറ്റ്, ഇതെല്ലാം മെനിഞ്ചൈറ്റിസിന് കാരണമാകാം. മണിക്കൂറുകൾ കൊണ്ട് വരും

0: എന്ന രോഗാവസ്ഥയെ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് എന്നും ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ടുവരുന്ന ഇൻഫെക്ഷനെ ക്രോണിക് മെനിഞ്ചൈറ്റിസ് എന്നുമാണ് പൊതുവായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ്, പ്രത്യേകിച്ച് അക്യൂട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ക്രോണിക് മെനിഞ്ചൈറ്റിസിന്റെ ഒരു പ്രധാന കാരണം ട്യൂബർക്ലോസിസ് ആണ്. പ്രതിരോധശക്തി കുറഞ്ഞവരിൽ ഫംഗസും തലച്ചോറിനെ ബാധിക്കാറുണ്ട്. നമ്മൾ സംശയിച്ചേക്കാം, ഇത് ഒരു സാധാരണ ഇൻഫെക്ഷൻ മാത്രമല്ലേ, ചികിത്സിച്ചാൽ മാറില്ലേ, പിന്നെ എന്തിനാണ് ആരോഗ്യ പ്രവർത്തകർ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നതെന്ന്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിന്റെ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് ഡാറ്റ പ്രകാരം ഒരു വർഷം ഏതാണ്ട് 23 ലക്ഷം ആൾക്കാരെ മെനിഞ്ചൈറ്റിസ് ബാധിക്കാറുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 6-ൽ ഒരാളെങ്കിലും ഇതുമൂലം മരണപ്പെടാനും 5-ൽ ഒരാൾക്ക് സ്ഥിരമായ വൈകല്യങ്ങൾ സംഭവിക്കാനും മെനിഞ്ചൈറ്റിസ് കാരണമായേക്കാം. ഇതിൽ പ്രധാനമായി സംഭവിക്കാറുള്ള വൈകല്യങ്ങൾ സ്ഥിരമായിട്ടുള്ള കേൾവിക്കുറവ്, പക്ഷാഘാതം, അപസ്മാരം, ബുദ്ധിവൈകല്യം എന്നിവയാണ്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന 10 മരണകാരണങ്ങൾ എടുത്താൽ മെനിഞ്ചൈറ്റിസ് അതിലൊന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മെനിഞ്ചൈറ്റിസ് എത്രത്തോളം ഭയക്കേണ്ട ഒരു അസുഖമാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി എന്താണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ അഥവാ സിംപ്റ്റംസ്? പനി, ശക്തിയായ തലവേദന, പിന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു നെക് സ്റ്റിഫ്നെസ്, അതായത് തല പതുക്കെ കുനിച്ച് താടി ശരീരത്തോട് മുട്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിഫ്നെസ്. ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പനി മെനിഞ്ചൈറ്റിസ് കൊണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 33 മുതൽ 41% ആളുകൾക്ക് മാത്രമേ ഈ 3 ലക്ഷണങ്ങളും ഒരുമിച്ച് തുടക്കത്തിൽ കാണുകയുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, മയക്കം എന്നിവ കൂടുതലായിട്ട് കാണാം. പിന്നെ മറ്റു മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ അപസ്മാരം, കൈകാലുകളുടെ തളർച്ച, അബോധാവസ്ഥ എന്നിവയാണ്. ഈ ലക്ഷണങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പ്രകടമാകുകയാണെങ്കിൽ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് സംശയിക്കേണ്ടിയിരിക്കും. ചില രോഗാണുക്കൾ, ട്യൂബർക്ലോസിസ്, ഫംഗസ് എന്നിവ ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ടാണ് പ്രകടമാവാറുള്ളത്. അങ്ങനെയുള്ളവരിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ, തലകറക്കം, കാഴ്ചമങ്ങൽ, കഴുത്തുവേദന എന്നിവയും ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഈ അസുഖം എല്ലാ പ്രായക്കാരെയും ബാധിക്കാം. പക്ഷേ 5 വയസ്സിന് മുമ്പും 65 വയസ്സിന് ശേഷവുമാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന വേളയിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഡയബറ്റിസ്, HIV/AIDS ഉള്ളവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തലയോട്ടിയിൽ പരിക്ക് പറ്റിയവർക്ക്, തലച്ചോറിൽ ഓപ്പറേഷൻ നടത്തിയവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള റിസ്ക് കൂടുതലായി കണക്കാക്കപ്പെടുന്നു. ഈ ആളുകളിൽ സാധാരണ കാണുന്ന രോഗാണുക്കൾ കൂടാതെ ചില അപൂർവ രോഗാണുക്കൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് വരാം. മെനിഞ്ചൈറ്റിസ് ബാധിതനായ വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് ഈ അസുഖം പകരുവാനുള്ള സാധ്യത വളരെ കുറവാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മെനിഞ്ചൈറ്റിസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: തൊഴിൽ ദർശനം.
4: സംസ്ഥാന സർക്കാരിന് കീഴിൽ കൊച്ചി പാലാരിവട്ടത്തുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 ഒഴിവുണ്ട്. പ്രോജക്ട് എഞ്ചിനീയർ ഒഴിവ് 6. യോഗ്യത 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 10 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ഒഴിവ് 3. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 40 വയസ്സ് കവിയരുത്. അക്കൌണ്ട്സ് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത ബികോം ബിരുദവും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൌണ്ടിംഗിലുള്ള സർട്ടിഫിക്കറ്റും. CA CMA ഇന്റർമീഡിയറ്റ് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1, ഡ്രൈവർ കം OA 1. വിശദമായ ബയോഡേറ്റയും യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അടങ്ങുന്ന അപേക്ഷ ഇമെയിലിൽ അയക്കണം. അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറുടെ പേരിൽ തപാൽ മുഖേന അയക്കണം. ഇമെയിൽ വിലാസം rbdckltd@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി rbdckltd@gmail.com. തപാൽ വിലാസം സെക്കൻഡ് ഫ്ലോർ പ്രീതി ബിൽഡിംഗ്.

0: ROAD പാലാരിവട്ടം കൊച്ചി 6820025. വിലാസം ഒരിക്കൽ കൂടി, സെക്കൻഡ് ഫ്ലോർ പ്രീതി ബിൽഡിംഗ്സ്, ROAD പാലാരിവട്ടം കൊച്ചി 6820025. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0484233825 അല്ലെങ്കിൽ 2338206. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0484233825 അല്ലെങ്കിൽ 2338206. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 7. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.web.rbdck.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.web.rbdck.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. ബ്രാഞ്ച് മാനേജർ ഒഴിവ് 6. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദവും, ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ബാങ്കിങ്ങിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. എക്സിക്യൂട്ടീവ് ഒഴിവ് 7. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ക്യാപിറ്റൽ മാർക്കറ്റ് പ്രോഡക്റ്റുകളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 21-35 വയസ്സിനും ഇടയിൽ. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ഒഴിവ് 12. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദവും, വെൽത്ത് മാനേജ്മെന്റ്, പ്രൈവറ്റ് ബാങ്കിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ 6 വർഷത്തിലധികം പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. കൂടാതെ അസിസ്റ്റന്റ് കമ്പനി സെക്രട്ടറിയുടെ ഒരു ഒഴിവ് കൂടിയുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://corporate.stockholding.com/CARESER. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://corporate.stockholding.com/CARESER. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 8.
1: തൊഴിൽ ദർശനം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
4: ഇൻ എന്ന ചില്ലിനും അനുസ്വാരത്തിനും, അതായത് മകാരം, പരമായി കകാരപകാരങ്ങൾ വരുന്നിടത്ത് സന്ധി ചെയ്തും ചെയ്യാതെയും പ്രയോഗങ്ങൾ കാണാറുണ്ട്. ഉദാഹരണത്തിന്, മുൻകാൽ മുങ്കാൽ, തൻകാര്യം തങ്കാര്യം, പിൻപാദം പിൻപാദം. ഇൻ കഴിഞ്ഞ് കകാരപകാരങ്ങൾ വരുന്ന പദങ്ങളിൽ സന്ധി ഒഴിവാക്കുന്നത് യുക്തം. മുൻകാൽ പിൻകാൽ, മുൻകോപം പിൻപാദം എന്നിവ സന്ധിരൂപങ്ങളെക്കാൾ ഹൃദ്യമല്ലേ? അനുസ്വാരത്തിനു ശേഷം വരുന്ന കചതപങ്ങൾ സന്ധി ചെയ്തു തന്നെ പ്രയോഗിക്കണം. എങ്ങനെയെന്നാൽ, ചെം കദളി ചെങ്കദളി, ചെം നളിനം ചെന്നളിനം, പൂം പാറ്റ പൂമ്പാറ്റ, പൂങ്കുല പൂങ്കുല, ചെം താമര ചെന്താമര. സന്ധിയിലേക്ക് വരുമ്പോൾ ആകെ ഒരു മനോഹാരിത ആ ഉച്ചാരണത്തിന് കിട്ടുന്നു. കവിതയിലായാലും ഗദ്യത്തിലായാലും അനുസ്വാരത്തിന് പരമായി നിൽക്കുന്ന കചതപങ്ങളെ സന്ധി ചെയ്ത് പ്രയോഗിക്കുന്നതാണ് ഭാഷാ വഴക്കം. പരക്കെ കാണുന്ന ഒരു സന്ധിദോഷമാണ് യകാരലോപം. ആണെങ്കിൽ, അല്ലെന്ന്, പെട്ടെന്ന്, ഇല്ലെങ്കിൽ എന്നിങ്ങനെ പറയുന്നവരും എഴുതുന്നവരും കുറവല്ല. ആണ് അധികം എങ്കിൽ സന്ധി ചെയ്താൽ ആണെങ്കിൽ എന്നേ കിട്ടൂ, എകാരം വേണം. ഇല്ല എങ്കിൽ ഇല്ലെങ്കിൽ, അല്ല എങ്കിൽ അല്ലെങ്കിൽ, പെട്ട് എന്ന് പെട്ടെന്ന്, പോയി അധികം എങ്കിൽ പോയെങ്കിൽ, ആരെ അധികം കുറിച്ച് ആരെക്കുറിച്ച് എന്ന വാക്ക് ആരെ

0: യെക്കുറിച്ച് ആക്കുന്നത് ഭംഗിയല്ല. ഏകാരങ്ങളുടെ സന്ദർഭ പ്രസക്തി പരിഗണിച്ചാകണം ഹ്രസ്വദീർഘഭേദം ദീക്ഷിക്കേണ്ടത്. പ്രതിഗ്രാഹിയുടെ പ്രത്യയമായി വരുമ്പോൾ ഏകാരത്തെ ദീർഘിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സംബോധനയ്ക്കും ചോദ്യത്തിനും ഊന്നിപ്പറയുന്നതിനും ഏകാരം നിർബന്ധമാണ്. മാന്യരേ, ഇല്ലേ, കണ്ടേ, പോകാവൂ എന്നിവ ഉദാഹരണം. കവിതയിൽ ചിലപ്പോൾ വൃത്തനിവർത്തിക്കായി ഏകാരത്തെ ഏകാരമാക്കേണ്ടി വരും. കണ്ടേ പോവാൻ തരമവിടെ നമ്മുടെ തമ്പുരാനേ എന്ന വരിയിൽ ഹ്രസ്വ ഏകാരമാണ് വേണ്ടതെങ്കിലും ലഘുവിനെ ഗുരുവാക്കിയാലേ വൃത്തം ശരിയാവൂ എന്നതിനാലാണ് കവി സ്വാതന്ത്ര്യം കാണിച്ചത്. വലിയോയി തമ്പുരാൻ മയൂര സന്ദേശത്തിൽ ഒരിടത്ത് രണ്ടും മൂന്നും തവണ കിഷിയേറ്റുന്ന കണ്ടങ്ങളെയും എന്ന് പ്രയോഗിച്ചിട്ടുള്ളതും ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ONV യുടെ വരികൾ, MK അർജുനന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ.

0: സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുക്രൈൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: യൂറോപ്പ് ആസ് എ ഹോൾ ഹാസ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബിക്കം മോർ കൊഹീസീവ് ആൻഡ് ദെർഫോർ ഓൺ ദ വേൾഡ് സ്റ്റേജ് പൊട്ടൻഷ്യലി മോർ ക്രെഡിബിൾ. ഐ ഡു തിങ്ക് യൂറോപ്പ് ഹാസ് റിയലി എ വെരി പവർഫുൾ കേസ് ടുഡേ ആൻഡ് ഫ്രാങ്ക്ലി ഓഫേഴ്സ് എ വെരി സ്ട്രോങ് അട്രാക്ഷൻ ഫോർ എ കൺട്രി ലൈക്ക് ഇന്ത്യ ടു റീച്ച് ഔട്ട് ആൻഡ് ഡെവലപ്പ് ഇറ്റ്സ് റിലേഷൻഷിപ്പ്.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017 അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20676 പരാതികൾ പരിഹരിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
2: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനവും സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക്

0: അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണകൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 4 സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2 സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3 സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: പൊതുസ്ഥലത്തെ പുകവലി തടയൽ, വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി. കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിത കർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്നൌ ജില്ലാ ഭരണകൂടം. ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. 2 ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി KM ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ILO യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.
0: പ്രിയ ശ്രോതാക്കളെ.

0: പുലർവെട്ടം തുടർന്ന് കേൾക്കാം. ഇനി കാലം സാക്ഷി.
1: ഹാസ്യ സാഹിത്യകാരനും IAS ഉദ്യോഗസ്ഥനുമായിരുന്ന ചെല്ലപ്പൻ പരമേശ്വരൻ നായർ എന്ന CP നായർ 1940 ഏപ്രിൽ 25 മാവേലിക്കരയിൽ ജനിച്ചു. സ്കൂൾ പഠനത്തിനു ശേഷം കേരള സർവകലാശാല, ലണ്ടൻ സർവകലാശാല എന്നിവിടങ്ങളിൽ ഉപരിപഠനം. ശേഷം 3 കൊല്ലം കോളേജ് അധ്യാപകനായി. 1962 IAS നേടി. സബ് കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, തൊഴിൽ ഭവന നിർമ്മാണ വകുപ്പ് സെക്രട്ടറി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ, റവന്യൂ ബോർഡ് മെമ്പർ, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച അദ്ദേഹം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു. തകിൽ, മിസ്റ്റർ നമ്പ്യാരുടെ വീട്, ഉഗാണ്ട മലയാളം, തൊഴിൽ വകുപ്പും എലികളും, നേര്, ഒന്നാം സാക്ഷി ഞാൻ തന്നെ തുടങ്ങി നിരവധി ഹാസ്യ സാഹിത്യ കൃതികൾ അദ്ദേഹം എഴുതി. 1994 ഇരുകാലി മൂട്ടകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2021 ഒക്ടോബർ 1 CP നായർ അന്തരിച്ചു.
2: ക്രമമായി എഴുതി തുടങ്ങിയത് ഏതാണ്ട് 20 കൊല്ലം മുമ്പ് 1975 ഓർമ്മ. പ്രശസ്തമായ കലാകൗമുദി വാരിക ആരംഭിച്ചത് ആ വർഷം ഓഗസ്റ്റിലോ മറ്റോ ആയിരുന്നു. വാരികയ്ക്ക് ഒരു നർമ്മലേഖനം ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപർ എനിക്കെഴുതി. മിസ്റ്റർ നമ്പ്യാരുടെ വീട് എന്ന ലേഖനം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സർക്കാർ സർവീസിലെ ഏടാകൂടങ്ങളെയും കൊച്ചു കൊച്ചു വിവരക്കേടുകളെയും ഒന്ന് കളിയാക്കി വിടുകയായിരുന്നു ആ ലേഖനത്തിൻ്റെ ഉദ്ദേശം. പിന്നെ ലേഖനത്തിൻ്റെ രൂപകൽപ്പനയിലും കുറച്ച് മൗലികത വരുത്താൻ ശ്രദ്ധിച്ചിരുന്നു. ആ ലേഖനത്തെ അഭിനന്ദിച്ചുകൊണ്ട് വളരെയധികം പ്രോത്സാഹജനകമായ കത്തുകൾ എനിക്ക് കിട്ടിയതായി ഓർക്കുന്നു. തുടർന്ന് എഴുതാൻ പ്രചോദനം നൽകിയത് ആ അഭിനന്ദനമാണ്.
3: ഈ ഹാസ്യ സാഹിത്യ രംഗമാണ് സ്വന്തം പ്രവർത്തന മണ്ഡലമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ, എന്താണ് ഈ അതിൽ തന്നെ ഒരു താല്പര്യം തോന്നാൻ കാരണം സാഹിത്യരചന തുടങ്ങിയപ്പോഴേ?
2: അതൊരു ഒരു വലിയ പരിധിവരെ എനിക്ക് തോന്നുന്നത് പാരമ്പര്യം, ഹെറിഡിറ്റി നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പാരമ്പര്യം ആണോ എന്ന് സംശയമുണ്ട്. എൻ്റെ അച്ഛൻ യശശരീരനായ ശ്രീ NB ചെല്ലപ്പൻ നായർ അറിയപ്പെട്ട ഹാസ്യ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അളവില്ലാത്ത നർമ്മബോധത്തിൻ്റെ ഒരു അംശം 32 വർഷം അദ്ദേഹത്തോടൊന്നിച്ച് ജീവിച്ച എനിക്കും പകർന്നു കിട്ടി എന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛൻ്റെ കൃതികളാണ് ഞാൻ ആദ്യമായി വായിച്ച മലയാള ഗ്രന്ഥങ്ങൾ. അത് ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ അച്ഛൻ അതുവരെ എഴുതിയിരുന്ന ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. തുടർന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളതൊന്നും ഞാൻ വായിക്കാതെ പോയിട്ടുമില്ല. ശുദ്ധമായ ഹാസ്യം മുതൽ രൂക്ഷമായ സാമൂഹിക വിമർശനം വരെ അച്ഛൻ്റെ നർമ്മസൃഷ്ടികളിൽ കണ്ടെത്താൻ കഴിയും. NB യുടെ ഹാസ്യ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ റേഞ്ചാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് EV കൃഷ്ണമുള്ളവരുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശുദ്ധമായ ഹാസ്യം മുതൽ സറ്റേർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആക്ഷേപഹാസ്യം വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുമായിട്ടുള്ള വളരെ അവഗാഠമായ പരിചയം, പിന്നെ അച്ഛനുമായിട്ടുള്ള സഹവാസം, വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 10-12 വർഷം അച്ഛൻ്റെ കൂടെ തന്നെ താമസിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണം, അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ഫലിതങ്ങൾ, ഇംഗ്ലീഷിൽ നമ്മൾ പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറയുന്നുണ്ട്, പ്രായോഗിക ഫലിതങ്ങൾ, ഇതെല്ലാം
3: CP നായരെ ആകർഷിച്ചിട്ടുണ്ടോ?
2: വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ജന്മസിദ്ധമായിട്ടുണ്ടായിരുന്ന എന്ന് ഞാൻ അവകാശപ്പെടുന്ന നർമ്മബോധത്തെ പരിപോഷിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് CP നായരുടെ ശബ്ദം.
0: വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ചിത്രം കുമാരസംഭവം.

0: ഗ്രാമകേരളം.
1: ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും
0: നമ്മുടെയൊക്കെ ബാല്യകാല സ്മരണകളിൽ കളിയുടെയും ചിരിയുടെയും ആരവങ്ങൾ ഉയർത്തിയിരുന്ന നാടൻ കളിപ്പാട്ടങ്ങൾ പലരും മറന്നിരിക്കാനിടയില്ല. ഇന്നത്തെ പോലെ വലിയ കാറും ബസ്സും ട്രക്കറും ട്രാക്ടറും വിമാനവും പാറ്റൺ ടാങ്കും തോക്കുമൊന്നുമായിരുന്നില്ല അന്നത്തെ കളിപ്പാട്ടങ്ങൾ. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഓലയും ഈർക്കിലും മടലും മച്ചിങ്ങയുമൊക്കെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രകൃതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ. ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ നമുക്ക് സ്വയം തയ്യാറാക്കാവുന്ന വീട്ടുകളിപ്പാട്ടങ്ങളായിരുന്നു ഇവയെല്ലാം. ആദ്യം ഇത് ഓലയും ഈർക്കിലുമൊക്കെ വെച്ച് വീട്ടിലെ മുതിർന്നവരാകും കുട്ടികൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. തുടർന്ന് കുട്ടികൾ തന്നെ ഇത് അനായാസം ചെയ്യാനും തുടങ്ങും. അത്രത്തോളം ലളിതവും കൗതുകകരവുമാണ് ഈ ഓരോ നാടൻ കളിക്കോപ്പിൻ്റെയും നിർമ്മിതി. പിന്നീട് അങ്ങോട്ട് കളി മേളമാണ്, പ്രത്യേകിച്ച് സ്കൂൾ അടയ്ക്കുന്ന മധ്യവേനലവധിക്കാലം. പുതിയ കാലത്തെ വർണ്ണമനോഹരമായ തൊപ്പികൾ റെഡിമെയ്ഡായി കടകളിൽ നിന്ന് വാങ്ങി ശീലിച്ചവർക്ക് ഒരുപക്ഷെ ഓലത്തൊപ്പി നിർമ്മാണം അപരിചിതമായിരിക്കും. അധികം മൂക്കാത്ത ഓലയെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തുകൂടെ പൊളിച്ച് രണ്ട് കഷണമാക്കുന്നു. ഇനി മുറിച്ച കഷണത്തിൻ്റെ ചുവടുഭാഗവും തുഞ്ചാണിയും ഒഴിവാക്കി മധ്യഭാഗം മാത്രമെടുക്കുക. തുടർന്ന് തണ്ട് നന്നായി ചെത്തി കനം കുറയ്ക്കുക. ഓല പൊട്ടിപ്പോകാതെ വഴങ്ങാൻ വേണ്ടിയാണ് ഇത്. കഷണത്തിൽ 18 ഓലകൾ, ഇതാണ് ഏകദേശ കണക്ക്. അറ്റത്തെ രണ്ടോല മുറിച്ചു കളയുക. ഇത് വൃത്താകൃതിയിൽ വളച്ച് ഓല ഉപയോഗിച്ച് തന്നെ കെട്ടുക. തലയിൽ വയ്ക്കാനുള്ള ഭാഗം റെഡി. ഇനി ഓലക്കാലുകൾ ഒന്ന് നന്നായി വളച്ച് തുടർന്ന് മെടയുക. മെടഞ്ഞ് തൊപ്പിയുടെ മാതൃകയിലാക്കുക. അയഞ്ഞുകിടക്കുന്ന ഓലകൾ ചെറുതായി ഒന്ന് മുറുക്കിയാൽ തന്നെ തൊപ്പിയുടെ ആകൃതിയായി. ഇതാണ് ഓലത്തൊപ്പി. പഴയകാലത്ത് കുട്ടികളുടെ പ്രധാന കളിപ്പാട്ടമായിരുന്നു ഓലപ്പീപ്പി. വായിൽ വെച്ച് ശക്തിയായി ഊതുമ്പോൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഈർക്കിൽ നീക്കം ചെയ്ത ഓലകൾ, അതായത് ചെറുതും വലുതും എന്ന മുറയ്ക്ക് ചെറിയ ഓലകൾ നീളമുള്ളവയ്ക്ക് കുറുകെ വെച്ചാണ് ഓലപ്പീപ്പി തയ്യാറാക്കുന്നത്. അവസാനം കൂർപ്പിച്ച ഈർക്കിൽ കടത്തി ചുറ്റിയതിനെ യഥാസ്ഥാനത്ത് നിർത്തുന്നു. പീപ്പിയുടെ അഗ്രഭാഗത്ത് കൂർത്ത ഓലക്കഷണങ്ങൾ ചെറുതായി വിടർത്തി ശക്തിയായി ഊതുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു. തെങ്ങോല കൊണ്ട് പാമ്പിൻ്റെ രൂപത്തിലുണ്ടാക്കുന്ന മറ്റൊരു കളിപ്പാട്ടമാണ് ഓലപ്പാമ്പ്. കളിപ്പാട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി ഒരു പാമ്പിൻ്റെ രൂപമാക്കി കഴിയുമ്പോഴും നിലത്തിട്ട് ചലിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് തെല്ല് ഭയം തോന്നിക്കൂടായുകയില്ല. എന്നാൽ അത് യഥാർത്ഥ പാമ്പല്ലാത്തതിനും ഈ അർത്ഥത്തിൽ കാര്യമില്ലാത്ത ഭീഷണി, പേടിപ്പിക്കൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ ഓലപ്പാമ്പ് കാട്ടുക എന്നൊരു ശൈലി തന്നെ ഉണ്ട്. ഇനി തെങ്ങോല തന്നെ മെടഞ്ഞ് ഓലപ്പന്തം ഉണ്ടാക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ പണ്ടുകാലത്ത് കളിക്കാൻ ഓലപ്പന്താണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നത്. പച്ചോലയോ ഉണങ്ങിയ ഓലയോ കൊണ്ട് നന്നായി മെടഞ്ഞാണ് ഇതുണ്ടാക്കുന്നത്. വലിയ ഭാരമില്ലാത്തതാകയാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും ഉത്തമം. തലപ്പന്ത്, ആട്ടക്കളി, ഡപ്പക്കളി തുടങ്ങിയ കളികൾക്കെല്ലാം ഓലപ്പന്താണ് ഉപയോഗിക്കുന്നത്. ഇനി ഓലയ്ക്ക് പുറമെ തെങ്ങിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മച്ചിങ്ങകൾ ഉപയോഗിച്ച് മച്ചിങ്ങ വണ്ടിയും നിർമ്മിക്കാറുണ്ടായിരുന്നു. മച്ചിങ്ങ വണ്ടിയുടെ മുകളിൽ ഈർക്കിലെ കുത്തി അതിൽ പ്ലാവിലയോ മറ്റിലകളോ പിടിപ്പിച്ചാണ് ഈ കളിവണ്ടി തയ്യാറാക്കുന്നത്. മച്ചിങ്ങ കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന മറ്റൊരു കളിപ്പാട്ടവുമുണ്ട്. ഒരു മച്ചിങ്ങയും ഈർക്കിലും മാത്രം മതി ഇതുണ്ടാക്കാൻ. ഈർക്കിൽ രണ്ടായി മുറിച്ച് ഒന്ന് മച്ചിങ്ങയിൽ വളച്ച് കുത്തി മറ്റേത് അതിനിടയിൽ വെച്ച് അതിലേക്ക് രണ്ട് ഈർക്കിലുകൾ കടത്തി കയ്യിൽ വെച്ച് കറക്കിയാൽ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ടിക് ടിക് ശബ്ദം കേൾക്കാം. കൗതുകകരമായ ഒരു കളിപ്പാട്ടമാണിത്. ഗതകാല സ്മൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി ഇനിയുമുണ്ട് ഇത്തരം പ്രകൃതി സൗഹൃദമായ ബാല്യകാല കളിക്കോപ്പുകൾ. ഇവയിലധികവും ഇന്ന് അന്യം നിന്ന് പോയെങ്കിലും സുഖകരമായ ഓർമ്മകൾ ഉണർത്തി ഇന്നും അവ അനശ്വരമായി തുടരുന്നു.
1: ഓലപ്പന്തം ഓല പി പിയും കളിപ്പാട്ടങ്ങളും, രചന സുരേഷ് മുതുകുളം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സത്യൻ അന്തിക്കാടിന്റെ വരികൾ ശ്യാം ഈണൻ നൽകി പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സരിത. നമുക്ക് ചുറ്റും ഫെബ്രുവരിയിലെ വിജ്ഞാപന പ്രകാരം കെടെറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. കാറ്റഗറി 1, 2 എന്നിവയ്ക്ക് 5-ാം തീയതിയും കാറ്റഗറി 3, 4 എന്നിവയ്ക്ക് 6-ാം തീയതിയുമാണ് പരിശോധന. രാവിലെ 10:30 വൈകിട്ട് 4:30 ഇടയ്ക്ക് ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പരിശോധനയ്ക്ക് രേഖകൾ ഹാജരാക്കാം. പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഇന്നു മുതൽ 16-ാം തീയതി വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വം എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കും. താൽപര്യമുള്ളവർ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 135 രൂപയാണ്. ഫോൺ നമ്പർ 0471244091. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471244091. കമ്പ്യൂട്ടർ സാക്ഷരത്വയജ്ഞ പരിപാടിയുടെ ഭാഗമായി പാറ്റൂരിൽ ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കും എസ്സി എസ്ടി ഒബിസി വിഭാഗങ്ങൾക്കും മുൻഗണന. ഫോൺ നമ്പർ 9037893148. മറ്റൊരു നമ്പർ 9567803710. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രൂപവൽക്കരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനം തുടങ്ങും. പ്രവൃത്തി ദിവസങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ പരാതി അറിയിക്കാം. ഫോൺ നമ്പർ 9188849463. ഇമെയിൽ complaints.noonmeal@gmail.com. എൻവെസ്റ്റിനെറ്റ് സെനിത് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്നു മുതൽ 8-ാം തീയതി വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇന്നു മുതൽ 7-ാം തീയതി വരെ ലീഗ് മത്സരങ്ങളും 8-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇതിലേ വന്നവർ. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുലർവെട്ടം വീണ്ടും എത്തും നാളെ രാവിലെ 7 മണിക്ക്. ഏവർക്കും ശുഭദിനാശംസകൾ.

0: എന്ന് പരുങ്ങുന്നത്. പൈക്കൾക്ക് വെള്ളം കാട്ടിയോ? ഉവ്വ്, പൈക്കളെ കറന്നു കഴിഞ്ഞോ? കഴിഞ്ഞു. താൻ കുളിച്ചോ? ഇല്ല. വൃത്തികെട്ട പോത്തെ, തനിക്കൊന്ന് നേരത്തെ കുളിച്ചാലെന്താ? വഴിക്ക് വെച്ച പാത്രങ്ങൾ തട്ടിമറിച്ചുകൊണ്ട് അവൾ കടന്നുപോയി. ഭൃത്യൻ വിചാരിച്ചു, ഇന്ന് ലഹളയ്ക്കൊരുങ്ങി തന്നെ വന്നതാ. അവൾ കുളിമുറിയുടെ വാതിൽക്കൽ ചെന്ന് ഉറക്കെ വിളിച്ചു, എടി നാണി, നാണി. ഓ, ആ പെണ്ണ് ഓടിക്കിതച്ചെത്തി. എവിടെയാ നിന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുന്നത്? ഇവിടെ വാ, ഇത്തിരി വെള്ളം തലയിൽ വീഴ്ത്തിത്തരാൻ ഈ വീട്ടിലൊരാളില്ല. ഞാൻ വീഴ്ത്തിത്തരാം, അതിന് ഞാൻ നിന്നോട് കെഞ്ചണം അല്ലേ? അവൾ വാതിൽ തള്ളി തുറന്ന് കുളിമുറിയിലേക്ക് കടന്നു. ഭൃത്യ പിന്നാലെ. പുറത്ത് എണ്ണ പുരട്ടുമ്പോൾ ശാന്ത ചോദിച്ചു, ഞാൻ അധികം തടിക്കുന്നുണ്ടോ നാണി?
1: ഇല്ലല്ലോ.
0: പിന്നെ കുറേ നേരത്തെ നിശബ്ദത. പെട്ടെന്ന് മൃദുലമായ ഒരു സ്വരത്തിൽ അവൾ ചോദിച്ചു, നാണി, നിന്റെ ആ നായരില്ലേ ശങ്കുണ്ണിയാര്?
1: ഓ,
0: നാണി മന്ദസ്മിതം കൊണ്ട് ഒന്ന് കുഴഞ്ഞാടി. അവൻ നിന്നെ എപ്പോഴേ കല്യാണം കഴിച്ചത്?
1: 2.5 കൊല്ലായില്ലേ?
0: സംഗീതം പോലെയുള്ള ഒരു മറുപടി.
1: സുഖമാണോ?
0: ആ, വീണ്ടും ഒരു സംഗീതം. പിന്നെ ശാന്ത ഒന്നും ചോദിച്ചില്ല. അവൾ എന്തോ ചിന്തിക്കുകയായിരുന്നു. തല തുവർത്തി കഴിഞ്ഞപ്പോൾ ശാന്ത വീണ്ടും ചോദിച്ചു, ശങ്കുണ്ണിയാർക്ക് നിന്നെ ഇഷ്ടമാണോ?
1: ഒരു കുണുങ്ങിയാട്ടം. നിനക്ക് അയാളെ ഇഷ്ടമാണോ?
0: ശങ്കുണ്ണിയാരെന്തേ നിന്നെ കല്യാണം കഴിക്കാൻ? നാണി നിശബ്ദയായി നിന്ന് മന്ദസ്മിതം തൂകി. പറയ്.
1: ഇഷ്ടായിട്ട്? കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഇഷ്ടായിരുന്നോ?
0: ഓവെന്നേ പറഞ്ഞത്.
1: അയാൾ നിന്നെ ശകാരിക്കാറുണ്ടോ?
0: ചിലപ്പോ.
1: അടിക്കോ?
0: ഒരു ദിവസം അടിച്ചു.
1: എന്നിട്ടും നിനക്കയാളെ ഇഷ്ടമാണോ?
0: അവനവൻ്റെ ആളുകളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ?
1: ഇഷ്ടമുണ്ടെങ്കിൽ അടിക്കോ?
0: ദേഷ്യം വരുമ്പോ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഞാനെന്നു വെച്ചാൽ പ്രാണന.
1: ആഹാ!
0: ശാന്തയ്ക്ക് നാണിയുടെ നേരെ ദേഷ്യം തോന്നി. ഓ, പെണ്ണിന്റെ ഒരു നാമൂസ്! അവൾ ഗൗരവം നടിച്ചുകൊണ്ട് ആജ്ഞാപിച്ചു,
1: ആട്ടെ, ആ സാരി ഇങ്ങോട്ടെടുക്ക്.
0: അതെടുത്ത് അവൾ പുറത്തേക്ക് കടന്നുപോയി.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സ്മൃതിമധുരം. ജീവിതത്തിലെ എല്ലാ കുറവുകൾക്കും വേദനകൾക്കും അപ്പുറം ഒരു നല്ല കാലം കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ക്ഷമയോടെ പ്രാർത്ഥനയോടെയുള്ള ആ കാത്തിരിപ്പ് വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണന് എന്തിനമ്പലങ്ങൾ എന്ന് ചോദിക്കുന്നു ശ്രീകുമാരൻ തമ്പി. ഈ ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി തന്നെ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്.

0: ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കൊടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലേത്? അല്ലാഹു വെച്ചതാം അല്ലല്ലോ നില്ലയിൽ, അല്ലാഹുവെ തന്നെ മറക്കില്ലേ. ഇങ്ങനെ എഴുതിയത് P. ഭാസ്കരൻ. MS ബാബുരാജ് ഈണം നൽകിയ ഈ ഗാനം

0: ജീവിതത്തിലെ നല്ല നാളേക്കായി ക്ഷമയോടെ പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ് വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. മറ്റൊരു വിഷയവുമായി സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിൽ ദിവ്യ എസ് വിജയൻ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, വസുദേവ് കൃഷ്ണൻ കെ മൃദംഗം. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ സിദ്ധവൈദ്യത്തിൽ യോഗയുടെ പങ്കിനെക്കുറിച്ച് ഡോക്ടർ നന്ദിനി വി എസ് സംസാരിക്കുന്നു.
3: യോഗ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ചില ശാരീരിക അഭ്യാസങ്ങളാണ്. എന്നാൽ യോഗ എന്നത് ശരീരത്തെ മാത്രം പരിശീലിപ്പിക്കുന്ന ഒരു രീതിയല്ല. ശരീരം, മനസ്സ്, ശ്വാസം, ചിന്തകൾ എന്നിവയെ ഏകോപിപ്പിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ജീവിതശാസ്ത്രമാണ്. യോഗ എന്ന വാക്കിന് കൂടിച്ചേരുക, ഏകീകരിക്കുക എന്ന അർത്ഥമാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് യോഗയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് തിരക്കേറിയ ജീവിതശൈലി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, തെറ്റായ ഭക്ഷണശീലങ്ങൾ എന്നിവ കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു.

0: വരുന്ന സാഹചര്യത്തിൽ യോഗയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. യോഗയിൽ ആസനങ്ങൾക്കൊപ്പം പ്രാണായാമം, ധ്യാനം തുടങ്ങിയവയ്ക്കും പ്രധാന സ്ഥാനമുണ്ട്. പതിവായി യോഗാഭ്യാസം ചെയ്യുന്നത് ശരീരത്തിന്റെ വഴക്കം വർദ്ധിപ്പിക്കാനും പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താനും ശ്വാസം ക്രമീകരിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതിയും പ്രായവും അനുസരിച്ച് അനുയോജ്യമായ യോഗാഭ്യാസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. സിദ്ധ പാരമ്പര്യത്തിൽ ശരീരാരോഗ്യത്തോടൊപ്പം മനസ്സിന്റെയും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു. ശരീരത്തിലെ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ, നല്ല ജീവിതശൈലി, നിയന്ത്രിതമായ ഭക്ഷണക്രമം, ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം എന്നിവ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പരിഗണിക്കുന്നത്. ഇവിടെ അഷ്ടാംഗയോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘട്ടങ്ങളാണ് അഷ്ടാംഗയോഗത്തിലുള്ളത്. ഇതിൽ ആദ്യ ഘട്ടങ്ങളായ യമവും നിയമവും നല്ല ജീവിതശീലങ്ങളെയും ആത്മനിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു. ആസനം ശരീരത്തെ ആരോഗ്യമുള്ളതും സ്ഥിരതയുള്ളതുമാക്കുന്നു. പ്രാണായാമം ശ്വാസത്തെ നിയന്ത്രിക്കുകയും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലും ധാരണ ഏകാഗ്രതയിലേക്കും നയിക്കുന്നു. ധ്യാനം മനസ്സിനെ കൂടുതൽ ശാന്തവും കേന്ദ്രീകൃതവുമാക്കുന്നു. സമാധി ഈ യാത്രയുടെ ഉന്നതാവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യോഗത്തെ ഏതാനും ആസനങ്ങളിൽ മാത്രം ഒതുക്കി കാണേണ്ടതല്ല. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, നിയന്ത്രിതമായ ജീവിതശൈലി, നല്ല ചിന്തകൾ എന്നിവയിലേക്കുള്ള ഒരു സമഗ്രമായ യാത്രയായാണ് കാണേണ്ടത്.
1: സിദ്ധവൈദ്യത്തിൽ യോഗയുടെ പങ്കിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി.എസ്.

അറിയിപ്പ്: ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9496596321. ഓർക്കുക, ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷയം: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ജൂൺ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, ആൻ ആമി എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ഇഫ്തി. ഇനി ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ഗായത്രി വർമ്മ പാടിയ ഗാനം കേൾക്കാം. വരികളെഴുതിയത് ഡി സന്തോഷ്, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കിസാൻ വാണി
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് ആദരവുമായി ലോക അധ്യാപക ദിനം.

സമൂഹത്തിൽ അധ്യാപകരുടെ പ്രാധാന്യവും അവരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിനും ആണ് എല്ലാ വർഷവും ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത്. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം

0: പറഞ്ഞിട്ടുള്ളത്.
1: മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക യുഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ് അധ്യാപകർ. 2026 സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പറം HSSലെ അധ്യാപകൻ ശ്രീ വിനോദ് കുമാർ കെ.
2: പ്രിയ അധ്യാപകരെ, അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകയും അവരുടെ ജീവിതത്തിന് ശരിയായ ദിശ കാട്ടുകയും ചെയ്യുന്ന മഹത്തായ ദൗത്യമാണ് അധ്യാപനം. ഒരു അധ്യാപകന്റെ വാക്കുകൾ ഒരു വിദ്യാർത്ഥിയുടെ ചിന്തകളെ സ്വാധീനിച്ചേക്കാം. ഒരു അധ്യാപകന്റെ കരുതൽ അവന്റെ ആത്മവിശ്വാസമായി മാറിയേക്കാം. ഒരു അധ്യാപകന്റെ പ്രോത്സാഹനം അവന്റെ ജീവിതത്തിലെ വലിയൊരു വിജയത്തിന്റെ തുടക്കമായേക്കാം. അതുകൊണ്ട് തന്നെ അധ്യാപകന്റെ ഓരോ ഇടപെടലിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് അധ്യാപന രീതികളും വിദ്യാർത്ഥികളുടെ ചിന്തകളും മാറുമ്പോഴും സ്നേഹം, കരുതൽ, ക്ഷമ, സമർപ്പണം, മൂല്യബോധം എന്നിവയാണ് നല്ലൊരു അധ്യാപകന്റെ ഏറ്റവും വലിയ ശക്തികൾ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയിലും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത തിരിച്ചറിഞ്ഞ് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് നല്ല മനുഷ്യരായി വളരാൻ കൈപിടി ചേർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ക്ലാസ് മുറികളിൽ നാം വിതയ്ക്കുന്ന ചെറിയ ചെറിയ നന്മയുടെ വിത്തുകൾ ഒരു നാൾ സമൂഹത്തിന്റെ വലിയ വൃക്ഷങ്ങളായി വളരുമെന്ന വിശ്വാസത്തോടെയാണ് ഓരോ അധ്യാപകനും തന്റെ ദൗത്യം തുടരുന്നത്. എന്റെ അധ്യാപക ജീവിതത്തിൽ എന്നെ ഏറെ പഠിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് നിരന്തരം പഠിക്കാനുണ്ടെന്ന തിരിച്ചറിവാണ്. ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെക്കാൾ വിലപ്പെട്ടത് നാം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന നല്ല മാറ്റങ്ങളാണ്. കുട്ടിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമേകാൻ കഴിഞ്ഞാൽ അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ പുരസ്കാരം.
1: വിദ്യാലയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കലോത്സവം, കായികമേള, ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര മേളകൾ, പ്രവൃത്തി പരിചയമേളകൾ മുതലായവ. പഠനത്തോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളും മുന്നോട്ടു കൊണ്ടുപോകേണ്ടതുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരിശീലനം ആരംഭിക്കേണ്ടതുമാണ്. പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോകേണ്ടതുമാണ്. എന്നാൽ പലയിടങ്ങളിലും സൗകര്യങ്ങൾ പരിമിതമാണ് എന്നത് ഒരു വസ്തുതയാണ്. ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ വിധം വിദ്യാഭ്യാസ പദ്ധതി നവീകരിക്കപ്പെടേണ്ടതാണ്. സമൂഹത്തിൽ ഇടപെട്ട് സാമൂഹ്യ ജീവിയായി മാറേണ്ടവരാണ് വിദ്യാർത്ഥികൾ. വളർച്ചാഘട്ടത്തിൽ അവരുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെ അധ്യാപകരുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി MT രാജലക്ഷ്മി.
3: ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. അധ്യാപകന്റെ മഹത്വത്തെ ഓർമ്മിക്കുന്ന ഒരു ദിനം മാത്രമല്ല ഇത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അധ്യാപകന്റെ പങ്ക് എങ്ങനെ മാറണം എന്ന ചിന്തയ്ക്കുള്ള അവസരം കൂടിയാണ്. ഇന്നത്തെ കുട്ടി വളരുന്നത് പുസ്തകത്തിനുള്ളിൽ മാത്രമല്ല, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, കൃത്രിമ ബുദ്ധി, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ അവന്റെ അറിവിന്റെ ലോകത്തെ വിശാലമാക്കിയിരിക്കുന്നു. വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകൻ വെറും വിവരങ്ങൾ പകർന്നു നൽകുന്ന വ്യക്തി മാത്രമല്ല, മെന്റർ എന്ന നിലയിൽ അധ്യാപകന്റെ പദവി ഇന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ശരിയായ വിവരം കണ്ടെത്താനും തെറ്റായ വിവരം തിരിച്ചറിയാനും ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും മാനവികതയുള്ള മനുഷ്യനായി വളരാനും കുട്ടിയെ പ്രാപ്തനാക്കുന്ന വഴികാട്ടിയാണ് ഇന്ന് അധ്യാപകൻ. ചുരുക്കത്തിൽ AIയുടെ കാലത്ത് അധ്യാപകന്റെ പ്രസക്തി കുറയുകയല്ല, കൂടുതൽ വിശാലമാവുകയാണ്. യന്ത്രങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ ഒരു കുട്ടിയുടെ കഴിവും ഭയവും സ്വപ്നവും തിരിച്ചറിഞ്ഞ് വഴിതെളിക്കാൻ കഴിയുക ജീവനുള്ള ഒരു അധ്യാപകന് തന്നെയാണ്. അറിവിനൊപ്പം മൂല്യബോധവും കരുണയും സഹാനുഭൂതിയും ഉത്തരവാദിത്ത ബോധവും വളർത്തുക എന്ന ദൗത്യം അധ്യാപകന്റേതാണ്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന ലഹരി, സൈബർ അപകടങ്ങൾ, വ്യാജ വിവരങ്ങൾ, സാമൂഹിക അസഹിഷ്ണുത, പരിസ്ഥിതി പ്രതിസന്ധികൾ തുടങ്ങിയ വെല്ലുവിളികളിലെല്ലാം അധ്യാപകന്റെ ഇടപെടൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ക്ലാസ് മുറിയുടെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ല, നാളെയുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹിക ശില്പിയാണ്. അതേസമയം അധ്യാപകരുടെ തൊഴിൽ മാന്യതയും ക്ഷേമവും തുടർച്ചയായ പരിശീലനവും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. നല്ല അധ്യാപകരെ പിന്തുണയ്ക്കാതെ നല്ല വിദ്യാഭ്യാസം സാധ്യമല്ല.
1: അധ്യാപകർ പഠിപ്പിക്കുന്നത് മാത്രം പഠിക്കുന്ന കാലമല്ല ഇപ്പോൾ. വിദ്യാർത്ഥികൾക്ക് സ്വയം

0: പഠിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭ്യമാണ്. പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്റെ ചുറ്റുപാടുമായി ഇണങ്ങിച്ചേരാനും കുട്ടികൾക്ക് കഴിയണം. പഠനം കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ സമൂഹത്തിലെ ഒരു പൗരനാണ്. സാമൂഹ്യപരമായി എല്ലാറ്റിനെയും കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതാണ്. പഠനം രസകരവും വിജ്ഞാനപ്രദവും ആക്കുന്നതിൽ അധ്യാപകരുടെ കഴിവ് വളരെ പ്രസക്തമാണ്. തിരുവനന്തപുരം പറണ്ടോട് ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകൻ ശ്രീ അജിത് VM.
1: ഇന്ന് നമ്മൾ ലോക അധ്യാപക ദിനം ആചരിക്കുകയാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്കൊപ്പം ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് അധ്യാപകർ. പുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ജീവിതത്തിൽ എങ്ങനെ നല്ല മനുഷ്യരെ വളരാം എന്ന് അധ്യാപകർ നമ്മെ പഠിപ്പിക്കുന്നു. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തി ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. അവരുടെ സ്നേഹവും കരുതലും ക്ഷമയും ഓരോ വിദ്യാർത്ഥിയുടെയും വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഒരു നല്ല അധ്യാപകൻ ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുന്നു. ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് അധ്യാപനത്തിന് നിർണായകമായ പങ്കുണ്ട്. അറിവ് പകർന്നൽകുക മാത്രമല്ല, നല്ല മനുഷ്യരെയും ഉത്തരവാദിത്തമുള്ള പൗരന്മാരെയും വാർത്തെടുക്കുക എന്നതും അധ്യാപനത്തിന്റെ ലക്ഷ്യമാണ്. കുട്ടി പഠിക്കുന്നത് ക്ലാസ് മുറിയിൽ മാത്രമല്ല, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അവൻ പലതും പഠിക്കുന്നു. അതുകൊണ്ട് അധ്യാപനം സമൂഹവുമായി ചേർന്ന് നിൽക്കേണ്ടതാണ്. അധ്യാപകൻ അറിവിന്റെ മാത്രം വക്താവല്ല, മൂല്യങ്ങളുടെ മാതൃകയും സാമൂഹിക മാറ്റത്തിന്റെ വഴികാട്ടിയുമാണ്. സമത്വം, സഹകരണം, സ്നേഹം, സഹിഷ്ണുത, ജനാധിപത്യബോധം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിലൂടെ അധ്യാപനം സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. നല്ല വിദ്യാഭ്യാസം നല്ല വ്യക്തിയെ സൃഷ്ടിക്കുന്നു, അതുപോലെ നല്ല വ്യക്തികൾ നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നു. കുട്ടികളിൽ മൂല്യബോധം വളർത്തിയെടുക്കുന്നത് സമൂഹത്തിന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. അധ്യാപനത്തോടൊപ്പം സമൂഹം ചേർന്ന് നിൽക്കുമ്പോഴാണ് കുട്ടികളിൽ മെച്ചപ്പെട്ട ആരോഗ്യകരവും സാമൂഹികവുമായ കെട്ടുറപ്പുണ്ടാകുന്നത്. അതിലേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.
0: ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോഴും കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് ശരിയായ ദിശയിലേക്ക് അവരെ നയിക്കുന്നതിനുള്ള വഴിവിളക്കുകളാണ് അധ്യാപകർ. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും വിദ്യാർത്ഥികളുടെ കടമയാണ്. ഓരോ വിദ്യയും പഠിക്കുന്നത് ഗുരുമുഖത്തു നിന്നാകുമ്പോൾ അതിനേറെ പ്രാധാന്യവും അനുഭവത്തിന്റെ ആഴവും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എന്നും അത് പ്രാവർത്തികമാക്കാനും സാധിക്കും. പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും ലോക അധ്യാപക ദിനാശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ആദ്യം. ഗാനരചന യൂസഫലി കെച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ

0: ഹൈപ്പോതൈറോയിഡിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടിപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
0: തൈറോയിഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻറ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടാം,

0: കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോൺ എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിന് മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസറാണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 grade ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 grade വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന രോഗം

0: രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ ദിവ്യ രാജേഷ് പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മൈനാഗപ്പള്ളി വസുദേവ് കൃഷ്ണൻ മൃദംഗം, എൻ എസ് രാമചന്ദ്രൻ രചിച്ച ശ്രീ മഹാഗണപതേ എന്ന് തുടങ്ങുന്ന കൃതി, രാഗം ആഭോഗി, ഖണ്ഡചാപ്പ് താളം.

ഇതുവരെ കേട്ടത് ദിവ്യ രാജേഷ് പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മൈനാഗപ്പള്ളി വസുദേവ് കൃഷ്ണൻ മൃദംഗം. ഇനി രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. മഹാഗണപതിം എന്ന് തുടങ്ങുന്നു, നാട്ടരാഗം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.

0: 5963321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മീര അസ്മിയോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഹരിത സമ്പദ് വ്യവസ്ഥ അഥവാ ഗ്രീൻ ഇക്കോണമി കെട്ടിപ്പടുക്കുന്നതിൽ കൃത്രിമ ബുദ്ധിക്ക് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുമോ എന്ന് എല്ലാവരുടെയും ഒരു അലട്ടുന്ന ഒരു ചോദ്യമാണ്. ഒപ്പം ഈ ഒരു പ്രക്രിയയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകളോടെയാണ് ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം നൽകാൻ നമ്മോടൊപ്പം ഉള്ളത് മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ മീര അസ്മിയാണ്. മാഡം, സ്വാഗതം.
2: നമസ്കാരം.
1: അപ്പോൾ തുടക്കത്തിൽ തന്നെ സാധാരണക്കാരെ കുഴക്കുന്ന ഇത് രണ്ടും കോൺട്രറിയറല്ലേ, അല്ലെങ്കിൽ വിരുദ്ധമല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹരിത സമ്പദ് വ്യവസ്ഥയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: തീർച്ചയായും, ശരിക്കും നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ലോകത്ത് ഇപ്പോൾ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയമാണ്. രണ്ട് മേഖലയിലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഒരു ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ നിൽക്കുന്നത്. ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ മറ്റൊരു ട്രാൻസ്ഫോർമേഷനാണ് ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ഒരു ടെക്നോളജിക്കൽ ഒരു ഒരു സിനാറിയോ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരിസ്ഥിതി, പരിസ്ഥിതിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഗ്രീൻ വാർമിംഗ് അല്ലെ, ഗ്രീൻ ഹൗസ് വാർമിംഗ് അതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയൊക്കെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആശങ്കകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യ, AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ നമ്മൾക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ മേഖലകൾ എന്താണ്, അതിൽ ഒരുപാട് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആശങ്കയാണ്, നമ്മുടെ ജോലി സാധ്യത എല്ലാം പോവുകയാണോ, ഇനി എന്താണ്, അപ്പോൾ ഇതിലേക്ക് ഈ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിലേക്ക് കയറാൻ പറ്റും. അതൊരു വലിയൊരു യുവാക്കൾക്കിടയിൽ അതൊരു വലിയൊരു ഒരു ടെൻഷനാണ്. എന്താണ് ഇനി നെക്സ്റ്റ്, എന്താണ് ചെയ്യണം, ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ പോവോ? ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് ഒരുപാട് പേരുടെ ജോലി പോകുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? അതോടൊപ്പം തന്നെ ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടും ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ഹരിതാപമായ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാം, അതെല്ലാമാണ് ഈ പറയുന്ന ഒരു ഗ്രീൻ എക്കോണമിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നത്.
1: അപ്പോൾ ഈ ഗ്രീൻ എക്കോണമിക്ക് എങ്ങനെ ഈ ഓരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂള് എങ്ങനെ സഹായിക്കും? കാരണം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സൊക്കെ പ്രകൃതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും വെള്ളം കൺസ്യൂം ചെയ്യുന്ന, അത്രയും ടെമ്പറേച്ചർ പുറത്തു വിടുന്ന, ഇപ്പോൾ ഈ മാറി വരുന്ന ഇപ്പോൾ എൽനിനോ അങ്ങനത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കെല്ലാം കാരണം ഒരു മെയിൻ കാരണം ഇതാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഇതിനെ, ഈ ടൂൾസിനെ ഈ സസ്റ്റൈനബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഗ്രീൻ ഇക്കോണമിയിലേക്ക് കൊണ്ടുവരാം?
2: അവിടെയാണ് നമ്മൾ ഒരു ഗ്രീൻ AI എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഗ്രീൻ AI കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇനീഷ്യേറ്റീവ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ത് തന്നെ, നമുക്ക് എന്തായാലും ഈ ഡിജിറ്റൽ മേഖല, ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ആ മേഖലേനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പിന്നിലേക്ക് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കതൊരു ഒരു പ്രശ്നമല്ല. നമുക്കിപ്പോൾ പണ്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് അത് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഒരു സ്വയം ഒരു പേടിയുണ്ടായിരുന്നു, ഞങ്ങളുടെ ജോലി പോകുന്ന ഇതാണോ. അപ്പോൾ അതുപോലെ ഒരു പേടിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസ്ട്രക്ഷൻ എടുക്കുകയാണ്, കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. എനർജി കൺസംഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ സോളാർ അല്ലെങ്കിൽ വിൻഡ് പവർ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾസിൻ്റെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്, തീർച്ചയായും അതിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇത് വരുമ്പോഴത്തേ ലിഥിയം ബാറ്ററി അതിനേക്കാളും കൂടുതൽ പ്രോബ്ലം വരികയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏതാണോ നമുക്ക് യോജിച്ചത്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും, അപ്പോൾ അവിടെ നമുക്കൊരു ഓപ്ഷനുണ്ട്, ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ചോയ്സിലേക്ക് പോവുക, അതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കുറേ കാര്യങ്ങൾ.
1: നമുക്ക്

0: നമുക്കൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ,
1: നമസ്കാരം. ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാടാണ്.
0: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് അറിയാലോ അല്ലേ? സംസാരിച്ചോളൂ മാഡത്തോട്.
1: എന്റെ അഭിപ്രായത്തിൽ പാരിസ്ഥിതിക സുസ്ഥിരത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഹരിത വികസനത്തിലൂടെ ഒരു സുന്ദരമായ ലോകമാക്കി ഭൂമിയെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, സുന്ദരമായ ഒരു ഭൂമി, അന്തരീക്ഷം മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു, എന്നാൽ വികസനം എല്ലാം വേണ്ടതുമായ ഒരു ലോകമാണ് ഇനി വേണ്ടത്.
2: തീർച്ചയായും.
1: അപ്പൊ ഈ സാഹചര്യത്തിൽ ഭൂമിയിലെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിൽ അന്തരീക്ഷത്തിലെ പോലെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിലും AI എത്രമാത്രം പങ്കു വഹിക്കുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഫാക്ടറികളിൽ വൃത്തിയുള്ള നൂതന ഹരിത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലും വ്യാവസായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും AI എത്രമാത്രം പങ്കു വഹിക്കുന്നുണ്ടെന്നുള്ളത് ആണ്.
2: നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിലിപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഫാക്ടറീസ് നിന്ന് വരുന്ന കാർബൺ എമിഷൻസ്, അപ്പോൾ അതെല്ലാം എത്രത്തോളമാണ് എമിഷൻസ് വരുന്നത്, ഓരോ മേഖലയിലും വരുന്ന എമിഷൻസ് എത്രയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് ഈ AI ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഡേറ്റ ജനറേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഓരോ എമിഷൻ, ഓരോ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളൊരു ഒരു ക്ലോസ്ഡ് റൂമിൽ, ഒരു AC ഇട്ട ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെയും കാർബൺ എമിഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെയൊക്കെയാണ് ഈ AI ടെക്നോളജീസ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് എമിഷൻസ് എത്ര വരുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാർബൺ സീക്വസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നന്നാവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇന്റേണലായിട്ട് നമുക്ക് കുറച്ചുകൂടെ കാർബൺ എമിഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് നമ്മൾ ഒരുപാട് കാണുന്നത്. അപ്പോൾ ഈ ഹൈ റൈസ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഫ്ലൈ ഓവേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് കോറിഡോർ ഹീറ്റിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ആ റോഡിൽ നിന്ന് തന്നെ, നമ്മുടെ ആ ഒരു എന്താ പറയുക, പാതയിൽ നിന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോറിഡോർ ഹീറ്റിംഗ് ഉണ്ട്. അപ്പം അത് എത്രത്തോളമാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടൂൾ ആവശ്യമാണ്.
1: ആ രീതിയിൽ ആ അറിവ് കിട്ടുന്നതിലൂടെയാണ് നമ്മൾ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്.
2: തീർച്ചയായും, തീർച്ചയായും.
1: അങ്ങനെ മറ്റൊരു
2: നേരിട്ട് കുറയ്ക്കുന്നില്ല, പക്ഷെ നമുക്ക് എത്രയാണ് നമുക്ക് ഈ പറഞ്ഞ എമിഷൻസ് എത്രയാണ് വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ, മറ്റു മാർഗ്ഗം, നമ്മൾ വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ ചെയ്യാം. എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് എനർജീനെ മാറ്റി നമുക്ക് സോളാറിലേക്ക് പോകാം. അപ്പൊ അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, ഈ എമിഷൻസും കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എത്രത്തോളം
1: കാര്യങ്ങളുണ്ട്, ഈ അന്തരീക്ഷത്തിലെ മാത്രമല്ല ഭൂമിയിലെ മാത്രമല്ല ഈ സമുദ്രത്തില് ഒത്തിരി മാലിന്യങ്ങൾ ഉണ്ട്. അതും ഒരു വലിയ വിഷയമാണ്. ഇതെല്ലാം ശരിയാവും.
2: തീർച്ചയായും. കാരണം മെറൈൻ ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ വലിയ വലിയ കപ്പലുകൾ വരുന്നു, ചരക്ക് വ്യാപാരങ്ങൾ കൂടുതൽ വരുന്നു, പക്ഷെ അവിടെയും വരുന്നത് ഓഷനിലേക്ക് വരുന്ന ആ ലിറ്ററിംഗ്, അതിലേക്ക് വരുന്ന ആ ഒരു എന്താ പറയാ, മാലിന്യത്തിന്റെ അളവും അതുപോലെ കൂടുകയാണ്. അപ്പം അത് മനസ്സിലാക്കിയെടുക്കാനും ഇപ്പൊ നമുക്കത് ഈ പറയുന്ന കടലിന് ഉൾക്കടലിൽ പോയിട്ട് അതിന്റെ മാലിന്യങ്ങൾ നീക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് നമുക്ക് സാധിക്കുന്നതല്ല. അവിടെ നമുക്ക് മെഷീൻസ് വേണം. ആ മെഷീൻസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അതേ ടെക്നോളജി വേണം. ഒരു റോബോട്ടിക് ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഉൾക്കടലിൽ പോയിട്ട് നമുക്ക് ആ മാലിന്യങ്ങൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടേക്കാണ് തീർച്ചയായും, തീർച്ചയായും, തീർച്ചയായും അത് തന്നെയാണല്ലോ മെയിൻ ആയിട്ട് ഉപയോഗം വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സിന്റെ ജനറേഷനാണ്. അപ്പൊ പക്ഷെ ആ റോബോട്ടിക്സ്, റോബോട്ട്സിനെ നമ്മൾ ക്രിയേറ്റ്, ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഉൾപ്പെടെയുള്ള ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം മനുഷ്യർ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റും ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ വ്യത്യസ്ത മേഖലയിലും റോബോട്ടിക്സിന്റെ ആ ഒരു പ്രാതിനിധ്യം ഉണ്ടായി വരുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് കൂട്ടിച്ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ. നമുക്ക് സാങ്കേതിക വിദ്യ വളരെ അത്യാവശ്യമാണ്. അതേപോലെ സാങ്കേതിക വിദ്യ എന്തിനു നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുസ്ഥിരതമായ ഒരു വികസനത്തിന് വേണ്ടി നമ്മൾ വികസിക്കുന്ന മനുഷ്യന്റെ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളും, കാരണം ഒരു എക്കോ സിസ്റ്റമാണ് അല്ലെ. നമ്മൾ ജീവിക്കുന്നത് ഒരു എക്കോ സിസ്റ്റമാണ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, അവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പം അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ പറയുന്ന ഒരു AIക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.

0: നന്ദി. ഒപ്പം നമുക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞു വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ, മാലിന്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ സമുദ്രത്തിൻ്റെ താപം കൂടുന്നല്ലോ, ടെമ്പറേച്ചർ ലെവൽ കൂടുന്നതൊരു പ്രശ്നമാണ്, അതുപോലെ അത് കാരണം ഇപ്പോൾ ജലക്ഷാമം വേറൊരു തരത്തിലും, അങ്ങനെ പലതരത്തിലുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് AI എന്നൊരു ടൂള് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു? ഇപ്പം മാലിന്യത്തിൻ്റെ ടൂൾ എങ്ങനെ എങ്ങനെ നമുക്ക് ടൂളാക്കാം എന്ന് പറഞ്ഞു, അപ്പം ഈ മറ്റ് പ്രശ്നങ്ങളിൽ AIയുടെ ഒരു ടൂള് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു എന്നൊന്ന് പറയാമോ?
1: ശരിക്കും നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ടെക്നോളജി ഇനിയും വളരേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി എങ്ങനെയാണ് വളരേണ്ടത്, അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടൂൾസ് എന്ന് പറയുന്നത്, AI ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ, നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഈ പറയുന്ന സമുദ്രത്തിലെ താപനില ഉയരുന്നു, അപ്പോൾ അതെല്ലാം ഒരു ഡേറ്റയാണ്. ഏത് മേഖല എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണത്, അതെല്ലാം ഡേറ്റയാണ്. ഈ ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു കൺക്ലൂസീവായിട്ടുള്ള എന്താണ് എന്നുള്ളത് നമുക്ക് മനുഷ്യർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സംക്ഷിപ്തമായിട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക, മനസ്സിലായോ? നമുക്ക് എന്താണ്, നമുക്ക് ഇതുകൊണ്ടുള്ള ഈ AI അല്ലെങ്കിൽ ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് ഈ ടൂൾസ് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കിട്ടുകയാണ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഈ ഇപ്പം കേരളത്തിലിപ്പം വളരെ മഴക്കാലം വളരെ കുറവായിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാലവർഷത്തിൻ്റെ ഒരു ഗതി തന്നെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം, AI ഉപയോഗിക്കാം. AI ഉപയോഗിച്ച് നമുക്ക് പ്രിസിഷൻ ഫാമിംഗ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്ത് ക്രോപ്പ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റും, ഈ ക്രോപ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ടൂൾസ് യൂസ് ചെയ്ത് നമുക്കൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമുക്ക് താമസിക്കുന്നത് അല്ലേ. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ ഒന്നും വേണം, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ചിരട്ട, ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആക്രിക്കാർ പോലും ചിരട്ട എടുത്തിട്ട് പോവില്ല, അത് വേണ്ടാന്ന് പറയും. പക്ഷെ ഇപ്പോൾ അവർ കൂടുതലായിട്ട് മേടിച്ചു വരുന്നത്, കാരണം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ആവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ചാർക്കോളുണ്ട്. ചാർക്കോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിരട്ട വേണം. അപ്പോൾ അതിനൊരു മാർക്കറ്റബിലിറ്റി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ലോക്കൽ മാർക്കറ്റോ നാഷണൽ മാർക്കറ്റോ അല്ല, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് വിവരം, എല്ലാ കാര്യങ്ങളും നമുക്ക് സംക്ഷിപ്തമായിട്ട് കിട്ടുന്നത് ഈ പറയുന്ന ഒരു ഇന്റർനെറ്റും AI ഉപയോഗിച്ചിട്ടുള്ള. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളത് AIയോട് ചോദിക്കും അല്ലേ, നമുക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലൈബ്രറി പോലെയാണ് എന്ന് വെച്ചാൽ, അവിടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഡേറ്റ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഗൂഗിളിൻ്റെ ഇത്. പക്ഷേ അതേസമയം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് മനസ്സിലാക്കാനും നമുക്ക് AI ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കിതുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ഇത് ഉപയോഗിച്ച് എനിക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരം കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് അത് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഒരു ഒരു വ്യക്തി, ഒരു ഒരു സ്ത്രീ വീട്ടമ്മ നിൽക്കുകയാണ്, ആ വീട്ടമ്മയ്ക്ക് അച്ചാറുണ്ടാക്കാം അല്ല, അവരുണ്ടാക്കാൻ അവർ മിടിക്കുകയാണ്, അവർക്കത് ഉണ്ടാക്കുന്നത് എത്ര പേർക്കറിയാം, അവരുടെ ചുറ്റും അവരുടെ വീട്ടുകാർക്കറിയായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ള അയൽപ്പക്കാർക്കറിയായിരിക്കും. പക്ഷേ ഈ പറയുന്ന നമുക്ക് ഒരു ഓൺലൈൻ മീഡിയ, ഒരു സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് എന്താണ്, അവിടെ അവർക്ക് പറയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം, ഞാൻ ഇന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേഷനാണ് അല്ലേ, അവരെന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെ ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സും ഇതൊക്കെ ഉണ്ട്. എത്ര ബ്രാൻഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു നാടൻ മുട്ട അല്ലെങ്കിൽ ഒരു നാടൻ ഒരു നേറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നാടൻ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് ഇന്നും നമ്മൾ എത്ര പൈസ കൊടുക്കാനും നമ്മൾ റെഡിയാണ് അല്ലേ. ബ്രാൻഡഡ് സാധനവും നാടൻ സാധനവും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് നാടൻ സാധനമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ മാർക്കറ്റബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമ്മൾ പണ്ട് ഗൂഗിളിൽ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളിപ്പോൾ ചോദിക്കണം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, വിഷരഹിതമായ പച്ചക്കറി എവിടെ കിട്ടും എന്നുള്ള നമ്മൾ AIയിലോട്ടും നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം ആണ് ഇതിൻ്റെ എല്ലാം ക്ലബ് ചെയ്ത് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് വരുന്നത് അല്ലേ.
0: അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജി പക്ഷേ പുറത്തുവിടുന്ന ഈ കാർബൺ ഫുട്പ്രിന്റ്സ്, ഈ AI കാരണം അല്ലെങ്കിൽ ഈ വേസ്റ്റുകൾ, അപ്പോൾ അതിന് നമ്മൾ എന്ത് പരിഹാരമാണ്?
1: അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് റീയൂസ്, അതാണ്

0: നമുക്ക് വേണ്ടത്. നമുക്ക് എത്രത്തോളം നമുക്ക് മാലിന്യം കുറയ്ക്കാൻ പറ്റും, ആ സോഴ്സിൽ തന്നെ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ല നമുക്ക് ആ ഒരു ഒരു ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്തതിനെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് റീഷേപ്പ് ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് ഓപ്ഷനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ പൂക്കൾ അല്ലെ, പൂക്കൾക്കൊരു ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂക്കൾ എടുക്കുന്നുണ്ട്, പള്ളികളിൽ പൂക്കൾ എടുക്കുന്നുണ്ട്, ഇതല്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. ഈ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവിടെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഈ പറയുന്ന കാർബൺ ഓഫ്സെറ്റിംഗ് കൂടുതലാണ്, കാർബൺ ഫുട് പ്രിന്റ്സ് കൂടുതൽ വരികയാണ് അല്ലേ. അപ്പോൾ അത് ഒരു
1: ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ
0: ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇതുപോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നും ഈ ഉപയോഗിച്ച പൂക്കളിൽ നിന്നും നമുക്ക് അതിൽ നിന്നൊരു ചന്ദനത്തിരിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്.
1: നമുക്ക് അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: നമസ്കാരം മാഡം.
1: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് തമ്പ എന്നാണ്, കാസർഗോഡ് നിന്നാണ്.
1: ആ, സംസാരിച്ചോളൂ മാഡത്തോടെ, വിഷയം അറിയാലോ അല്ലേ?
2: ഈ ഒരു ആധുനിക കാലഘട്ടത്തില് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഇതിപ്പോ ഈ ഒരു നല്ല വിഷയമായിട്ട് എനിക്ക് തോന്നി. ആദ്യമായിട്ട് ആകാശവാണി അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു വിഷയം മനസ്സിൽ. പക്ഷേ അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഈ പത്രമെല്ലാം വായിക്കുമ്പോ ജോലി നഷ്ടപ്പെടും, കുറെ ആളുകളുടെ ജോലി നഷ്ടപ്പെടും എന്ന് ഏജ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിന് പരിഹാരം AIക്കുണ്ടോ? പിന്നെ വേറൊരു ഇത് വെച്ചാല്, AI പിന്നെ ഹരിത ഇതിലേക്ക് ഹരിത ഒരു ഹരിതാഭ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് AIക്ക് പറ്റും എന്ന് തോന്നുന്നുണ്ട്. അതേസമയം ഇത് പിന്നെ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ, എല്ലാം മനുഷ്യന്റെ ബ്രെയിനാണല്ലോ, ഇതെല്ലാം ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ ബ്രെയിനാണല്ലോ. അത് ആ മനുഷ്യന്റെ ബ്രെയിനിനെ തന്നെ പിന്നെ ബൂമേറാങ്ങായിട്ട് വരുന്നത് പോലെ ഉള്ള രീതിയിലേക്ക് തിരിഞ്ഞു കുത്തുക എന്നുള്ളൊരു ഒരു ഭയം നന്നായിട്ട് എന്റെ ഉള്ളിലുണ്ട്. ഇതിന് എന്താണ് മാഡത്തിന്റെ മറുപടി?
0: തീർച്ചയായും അതൊരു ആശങ്ക തന്നെയാണ്. കാരണം വളർന്നു വരുന്ന ഒരു തലമുറ ഒരുപാട് AIയിലോട്ട്, അല്ലെങ്കിൽ AI ജനറേറ്റ്, ഇപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ChatGPT-യോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്നു അല്ലേ. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുട്ടികൾ അവർ ChatGPT-യോടോ അല്ലെങ്കിൽ ജെമിനിയോടോ ചോദിക്കുമ്പം അവർക്ക് കിട്ടുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരവാണ്. നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റുന്ന ഒരു ഒരു ഒരു ഒരു വ്യവസ്ഥയുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാവോ? നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടുന്നില്ല അല്ലേ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടും. കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ബാക്കി കുട്ടികളോടൊപ്പം ഇരുന്ന് കളിക്കാൻ പോകും. അവരുടെ മേത്ത് ചേറ് പറ്റും, അവർ വന്ന് വീട്ടും മുറിയും, അവർ തമ്മിൽ തല്ലുണ്ടാക്കും, എന്നിട്ട് അവർ തന്നെ ഇതാക്കും. അവിടെ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് അവർ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. വീഴ്ച എന്താണെന്ന് പഠിക്കുന്നു, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ പഠിക്കുന്നു. അവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ അവർ തന്നെ അവിടെ റിസോൾവ് ചെയ്യാമെന്ന്, അവർ തന്നെ പുറത്തുനിന്ന് ഒരാൾ വരുന്നില്ല. അപ്പോൾ അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ്. എല്ലാം നമ്മളൊരു ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും അതിൻ്റെതായ പോരായ്മ തീർച്ചയായും ഉണ്ട്. പക്ഷെ നമുക്കത് മറികടക്കാൻ സാധിക്കും. എങ്ങനെ, എന്താണ് ഇത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി പോലും നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് മാറിയിരിക്കും അല്ലേ. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഈ കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഈ നമുക്ക് കിട്ടുന്ന ഒരുപാട് എന്താ പറയുക, അറിവും നമ്മുടെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻഫോർമേഷനും നമ്മുടെ വിസ്ഡം എന്ന് പറയുക അല്ലെ, നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സ്വായത്തമാക്കുന്ന കുറേ കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഒരു അടിമയല്ല. ഈ AI അല്ലെങ്കിൽ AI ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിമയല്ല. നമ്മളുടെ ഒപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ഇപ്പോൾ ഒരു ഒരു ഒരു എയർപ്ലെയിൻ ആണെങ്കിൽ നമുക്കൊരു കോ പൈലറ്റ് ഉണ്ടാവും. ആ ഒരു കോ പൈലറ്റിൻ്റെ റോളാണ് ശരിക്കും പറഞ്ഞാൽ AIക്ക് വരുന്നത്. നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കുട്ടികൾക്കും നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മനുഷ്യരാശിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒരു ഇതല്ല AI എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കണം നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത്.

0: മനസ്സിലായോ? അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഒരു കൃഷി നമ്മൾ നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രിസിഷൻ ഫാമിംഗ്, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ മണ്ണിൻ്റെ ഇതെന്താണ്, ഈ മണ്ണിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എന്ത് കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം നമുക്ക് ഈ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ന്യൂനമർദ്ദം വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മുൻകരുതലെടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് AIയുടെ ഏറ്റവും വലിയ ഉപയോഗം വരുന്നത്. കാരണം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ ഈ ഇമ്പോർട്ടൻസ് തന്നെ.
1: ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം,
0: ആവശ്യത്തിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണം.
2: അല്ല മേഡം, ഒരു ഒരു ഒരു ഡൗട്ട് കൂടി. ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോ ഈ AI ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ, ഞാനിപ്പോ പത്രം വായിക്കുന്നതെല്ലാം AIന്റെ സഹായത്തോടെ തന്നെയാണ്. മറ്റേ മൊബൈല് ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു, എനിക്ക് ചോദിക്കാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, നമുക്ക് സഞ്ചരിക്കാൻ ശരിക്കും പിന്നെ നമുക്ക് നന്നായിട്ട് മൊബിലിറ്റി ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് AIക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്.
0: തീർച്ചയായും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, വികസിത രാജ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതെല്ലാം നമുക്ക് ഇനിയും നമുക്ക് ഡെവലപ്പിംഗ് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അത് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും.
1: അപ്പൊ ഇദ്ദേഹം ചോദിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, AI തൊഴിലവസരങ്ങൾ കുറയ്ക്കുമോ എന്നുള്ളത്, അതിനും കൂടെ ഒരു.
0: ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI തൊഴിലവസരങ്ങൾ കുറയ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ മേഖലയിലുള്ള തൊഴിലുകൾക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം റോബോട്ടിക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് റോബോട്ടിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അത് ഒരുപാട് മേഖലയിലേക്ക് വരികയാണ് അല്ലേ. ഇപ്പം നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീട് വൃത്തിയാക്കാൻ, അതിന് നമുക്ക് മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടെ നമുക്കൊരാൾ വന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, മെഷീനായിട്ട് തന്നെ അവർക്ക് വന്ന് മെഷീൻ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു, നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ അതിലും പോലും നമുക്ക് നമ്മുടേതായ മേഖല കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ പരാതി പറയും, അവർ കോർപ്പറേറ്റ്സ് ഒരു ഒരു മുന്നറിയിപ്പില്ലാതെ പിരിച്ചു വിട്ടു എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മിടുക്ക് കഴിവെന്ന് പറയുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്ര മാർക്ക് കിട്ടി, അതൊക്കെയായിരുന്നു നമ്മുടെ കഴിവായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല, നമ്മുടെ സ്കില്ലാണ്, ആ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്കിൽ എൻഹാൻസ്മെന്റ് നോക്കുകയാണെങ്കിൽ AI ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ജോലി സാധ്യത ഉണ്ട്.
1: അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാന് സുബ്രഹ്മണ്യ TV തൃശ്ശൂരാണ്.
1: ആ, സംസാരിച്ചോളൂ മാഡത്തോടെ, വിഷയം അറിയാലോ അല്ലേ.
3: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്
1: അല്ലേ.
3: അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ് ഇത്
0: അല്ലേ.
3: അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിലെ ഇപ്പൊ മാറ്റത്തിന്റെ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റം ജനങ്ങൾക്ക് മനസ്സിലായാലല്ലേ, നമുക്ക് ജനങ്ങൾക്ക് ഒരു അപബോധം വന്നാലല്ലേ ആർട്ടിഫിഷ്യലിന്റെ പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ. അതെ, രണ്ടാമത്തെ, ഇത് പല മിസ്യൂസുകളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ബന്ധുവിന്റെ അടുത്ത കാലത്ത് തന്നെ 100,000 രൂപ അവർക്ക് അവരുടെ ബാങ്കിൽ നിന്നും നഷ്ടമായി. അപ്പൊ ഇത് ആവശ്യക്കാരുടെ എണ്ണം, കാശിന്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ മിസ്യൂസ് ആണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലം പിടിക്കും എന്നും കൂടി അറിയണം.
0: ഇത് ശരിക്കും നമ്മൾ ഒരു എഡ്യൂക്കേറ്റീവ് പേർപ്പസ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു പുതിയ സാങ്കേതിക മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അവബോധം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ള കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക.
1: അദ്ദേഹം ഈ നമ്മുടെ വിഷയം ഹരിതമായിട്ടുള്ള പാരിസ്ഥിതികമായ വിഷയമായിരുന്നു, എന്നാലും അദ്ദേഹത്തിന് AIയുടെ ഒരു കൺസേൺ ആണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചു തൊഴിലവസരങ്ങളെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ നമുക്കൊരു എന്താ പറയുക ഒരു ജനറൽ ഫാക്റ്റാണ് AI വരുന്നതോടുകൂടി പല ജോലി സാധ്യതകളും ഇല്ലാതാകും എന്നുള്ളത്. പക്ഷേ സാങ്കേതിക വിദ്യ കാരണം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: നമുക്ക് ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലൊരു വിശേഷം വന്നു എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും മറ്റേതും എല്ലാത്തിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇതെല്ലാം വെക്കുന്നു. പക്ഷേ അതിൽ ചിലർ മാത്രമേ അത് വളരെ നല്ല രീതിയിൽ അവർക്ക് ഒരു വളരെ വളരെ വ്യാപ്തമായിട്ടത് പോകാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടൻറ് എന്ന് പറയുന്നത് എപ്പോഴും രാജാവാണ്, കണ്ടൻറ് ഈസ് ദ കിങ്. പക്ഷേ എൻഗേജ്മെൻറ്റ് ഈസ് ദ ക്വീൻ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ അറിയണം, അത് നമ്മൾ മറ്റുള്ളവരിലായിട്ട് നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു സാധ്യത ഒരു കൂടുതൽ വികസനത്തിലേക്കുള്ള ഒരു സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് കിട്ടുന്ന ഈ ഒരു മേഖല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തെല്ലാമോ കുറേ കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നു, കുറെ ഫോട്ടോസ് എടുക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ വെബ്സൈറ്റ് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ SEO സെൻട്രിക് ആണ് അല്ലേ, സെർച്ച് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ ഒരു ഒരു വ്യക്താവ് ഒരു ഒരു സെർച്ചിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് മുകളിലേക്ക് കയറി വരണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ കീവേഡ്സ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ വെബ്സൈറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾ കയറി വരൂ, ഒരു സെർച്ചിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു എഡ്യൂക്കേറ്റീവ് പർപ്പസാണ്. നമ്മൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോഴ്സൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ജോലി സാധ്യതയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ റിലേറ്റഡ് ആയ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊരു നല്ലൊരു ഒരു ഒരു ഒരു ജോലി സാധ്യതയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡ്രോൺ മാനേജ്മെൻറ്റ്, ഇപ്പോൾ കാരണം ഇപ്പോൾ ഫാമിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അപകട മേഖല സംഭവിച്ചു, ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയുള്ള ഡ്രോൺ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ എല്ലാ കോർപ്പറേറ്റ്സിലും നമുക്കിപ്പോൾ വികസിത രാജ്യങ്ങളിലെ എല്ലാ കോർപ്പറേറ്റ്സിലും ഒരു കാർബൺ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന അവർ നിർബന്ധമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സസ്റ്റൈനബിലിറ്റി മാനേജർ അല്ലേ. അവർ ചെയ്യുന്ന എന്താണ്, ഇപ്പം നമ്മൾ പണ്ട് പറയുന്നത് ഒരു CSR ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ്സ് വരുന്നത് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിലേക്ക് ആൾക്കാരും എല്ലാം വരും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെയാണ് ഒരു ഗ്രീൻ ജോബ്സായിട്ട് ഒരു സസ്റ്റൈനബിൾ ജോബ് പ്ലാറ്റ്ഫോംസിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് AI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് AI ടൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പം ഒരു കാർബൺ എമിഷൻസ് വരികയാണ്, അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി മാനേജർമേ കാർബൺ എമിഷൻസ് ഏതൊക്കെ മേഖലയിലാണ് എമിഷൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്.
1: ഇതിലേക്ക് കൂടുതൽ നമുക്ക് വരാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ ഹലോ
4: ഹലോ
1: നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ
1: ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ? ആ സംസാരിച്ചോളൂ, വിഷയം അറിയാലോ അല്ലേ. മാഡത്തിനോട് സംസാരിച്ചോളൂ.
0: പറയൂ രമ.
4: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്.
4: ഇത് മിസ്യൂസ് ചെയ്യുന്നതായിട്ടുണ്ടല്ലോ, നമ്മൾ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരാളുടെ പടം തന്നെയാണെങ്കിൽ എടുത്തിട്ട് അയാളുടെ
1: മാഡം ആദ്യം റേഡിയോയുടെ അവിടെ നിന്ന് മാറി നിൽക്കാമോ? ആ എന്നിട്ട് സംസാരിച്ചോളൂ, ഇല്ലെങ്കിൽ ക്ലിയർ ആവില്ല കേട്ടോ. സംസാരിച്ചോളൂ.
4: AI കൊണ്ട് ഗുണവുമുണ്ട്, പിന്നെ ചില ദോഷങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവര് വേറെ ആളായിട്ട് വരുത്താനൊക്കെ അതിന് പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ വികൃതമായിട്ട് വേണമെങ്കിൽ ഒരാളെ അങ്ങനെ നമുക്ക് ചിത്രീകരിക്കാമല്ലോ ഈ ഫോട്ടോയിൽ കൂടെയൊക്കെ. AI വന്നതോടുകൂടെ
1: AIയുടെ ദോഷങ്ങളാണോ ഉദ്ദേശിച്ചത്?
0: തീർച്ചയായും ദോഷം എല്ലാ വശത്തിനും എല്ലാ കാര്യത്തിനും അതിൻ്റെതായ നല്ല വശവും മോശപ്പെട്ട വശവും ഉണ്ട്. പക്ഷെ നമ്മൾ മോശപ്പെട്ട വശത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക. അതിന് വേണ്ടത് നമുക്ക് ഒരു ജാഗ്രത. നമ്മൾ എന്തും കണ്ണടച്ച് വിശ്വസിക്കാതെ എന്താണ് നമുക്കത് ആവശ്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ അത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. അതിൽ നമുക്ക് ഏനെ കുറ്റപ്പെടുത്താൻ നമുക്ക് പൂർണ്ണമായി സാധിക്കില്ല. ടെക്നോളജിയുടെ കുഴപ്പമില്ല, നമ്മുടെ ജാഗ്രത കുറവ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങൾ സംഭവിക്കുന്നത്.
1: ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് AI സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങളാണ്.

0: ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിന് മുന്നേ ചോദിച്ച കാര്യമാണ് ഇ വേസ്റ്റ് മാനേജ്മെന്റ്.
1: ഇപ്പൊ
0: ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കോർപ്പറേറ്റ്സ് ഉണ്ട് അല്ലെ, ഈ കോർപ്പറേറ്റ്സിന്റെ അവർക്ക് അവരുപയോഗിക്കുന്ന ലാപ്ടോപ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. അവരെല്ലാവരും ഒരു 5 to within 10 years അവർ ഡിസ്പോസ് ചെയ്യാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ യൂസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സ് എല്ലാം നമുക്ക് ഒരുപാട് കുമിഞ്ഞു കിടക്കുകയാണ്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് വലിയൊരു ഒരു ചോദ്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് വേറെ ഇപ്പോൾ ആവശ്യക്കാർക്ക്, ഇപ്പോൾ ഒരുപാട് എന്താ പറയുക അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മേഖലകളുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് മേഖലയുണ്ട്. അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രറി പോലത്തെ സാധനങ്ങളുണ്ട്, ഇപ്പോൾ നമ്മുടെ വായനശാല പോലത്തെ ഓരോരോ ഗ്രാമങ്ങളിലുള്ള വായനശാല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കെല്ലാം നമുക്കിത് റീറൂട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് അത് കൊടുക്കാൻ പറ്റും. കാരണം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോഴും യൂസബിൾ ആയിട്ടുള്ള ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെയാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ്സ് പലരും അത് ഇഗ്നോർ ചെയ്യുകയാണ്. അത് അവരുടെ ഒരു റെസ്പോൺസിബിൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇ വേസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ ഈ വേസ്റ്റ് ഇപ്പോൾ മൊബൈൽ ഫോൺസ് നിന്ന് ഇപ്പോൾ ഗോൾഡിൻ്റെ ഇതുവരെ എടുക്കുന്ന ഒരു ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റീയൂസബിലിറ്റി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് വേറൊരു പ്രോഡക്റ്റായിട്ട് മാറ്റാനോ ഒരുപാട് ഇപ്പോൾ ഇ വേസ്റ്റ് കളക്ഷൻ പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടിയുള്ള കമ്പനീസ് ഉണ്ട്. അവർ കളക്ഷൻ പോയിന്റ്സ് വെക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും കളക്ഷൻ പോയിന്റ്സ്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇ വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കൊണ്ടുപോകും, അത് അവർ റീഡിസൈൻ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിനൊക്കെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ കുറച്ചുകൂടെ മൊബിലിറ്റി ആവശ്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ലഭ്യമാണ് എന്നുള്ളത് നമുക്ക് പൊതുജനത്തിനും കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: അല്ല, അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ളതും
0: അത് ശരിക്കും പറഞ്ഞാൽ അത് സർക്കാരിൻ്റെയും കൂടെ ഒരു ഗവൺമെൻ്റ് തലത്തിൽ നിന്നും കൂടെ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ്. കാരണം ഈ പറയുന്ന റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു കംപ്ലയൻസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിർബന്ധപൂർവ്വമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കംപ്ലയൻസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എത്രയോ പേർക്ക് അത് ഉപയോഗപ്പെടും അല്ലേ. വെറുതെ കെട്ടിക്കിടക്കുന്ന ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എത്രയോ ഗവൺമെൻറ് സ്കൂളുകളിലും അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഒരു ഒരു ഇത് അത്യാവശ്യം തന്നെയാണ്.
1: പ്ലാസ്റ്റിക് എത്രത്തോളം ഈ ഒരു വിപത്താണോ അത്രയും തന്നെ ഒരു വലിയ വിപത്തായിട്ട്
0: അതെ.
1: അപ്പോൾ നമ്മളിനി സംസാരിച്ചത് ഈ തൊഴിലവസരങ്ങളെ കുറിച്ച്. നമ്മളെപ്പോഴും ഡാർക്ക് സൈഡ് മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പം തൊഴിലവസരങ്ങളിൽ വരുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം യുവാക്കൾ സ്വയം സംരംഭകത്വ സാധ്യതകൾ ഈ മേഖലയിൽ ഇപ്പം സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികളിലേക്ക് പോകുമ്പോൾ അവിടെ യുവാക്കൾക്കായിട്ടുള്ള സംരംഭകത്വ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ഒരുപാട് സാധ്യതകളാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള റിസോഴ്സസ് ആണ് അല്ലെ. നമ്മളിപ്പോൾ കേരളം പോലുള്ളൊരു ഒരു സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ജനസാന്ദ്രത ഉള്ളതുകൊണ്ട് ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പൊ പൂക്കൾ അല്ലെ, പൂക്കൾ ഈ പറയുന്ന ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വലിച്ചെഴിയുന്ന പൂക്കളിൽ നിന്നും നമുക്ക് എന്താ പറയുക അതിൽ നിന്ന് നമുക്ക് ചന്ദനത്തിരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തിലേക്ക് പോകുന്നത് എല്ലാത്തിലും ഈ പറയുന്ന എമിഷൻസ് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ഡി കെ ചെയ്ത് പോകുന്നതിനേക്കാളും എമിഷൻസ് കുറവായിരിക്കും അല്ലാത്ത രീതിയിൽ അതൊരു ഒരു ഒരു ഒരു അഗർബത്തിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന സമയത്ത്. അപ്പം റീയൂസബിലിറ്റിയിലേക്ക് പോവാം. അപ്പം നമുക്ക് അവിടെ തന്നെ നമുക്ക് ഒരുപാട് മാലിന്യം നമുക്ക് അറ്റ്സോഴ്സ് തന്നെ നമുക്കത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ വികസിത രാജ്യം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ഇത് വന്നിട്ടുള്ള കൊഫിൻസ് അല്ലേ, കൊഫിൻസ് തടി കൊണ്ടുള്ള കൊഫിൻസിന് പകരം അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ പറയുന്ന കൂണിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കൊഫിനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള എല്ലാ വിഷവും വലിച്ചെടുത്തതിന് ശേഷം അത് മണ്ണിൽ അലിഞ്ഞു വരും. അപ്പോൾ ശരിക്കും നമ്മളൊരു തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു കൊഫിൻ ഒരു ശവപ്പെട്ടിയിൽ നിന്നും അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനേക്കാളും എത്രയോ കുറഞ്ഞ സമയം വരുന്നുള്ളൂ. അത് എത്ര വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഡീഗ്രേഡ് ചെയ്യാത്തത് ഈ പറയുന്ന ഒരു ഒരു ഒരു എന്താ പറയുക ഒരു ബയോ കൊഫിൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരു 45 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷാംശങ്ങളും വലിച്ചെടുത്തുകൊണ്ടാണ് അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത് ഇല്ലേ. അപ്പം അതൊരു മേഖലയാണ്. ഇപ്പം ഇതുപോലെയല്ല എല്ലാ കാര്യത്തിലും നൂതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു. വെർട്ടിക്കൽ ഗാർഡനിങ് അല്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ഹൈറൈസ് ബിൽഡിങ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ഹൈറൈസ് ബിൽഡിങ്സ് അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? കാരണം നമ്മുടെ കൃഷി സ്ഥലങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡും പോയിട്ടാണ് ഹൈറൈസ് ബിൽഡിങ്സ് വരുന്നത്. അപ്പോൾ അത്

0: എൻ്റെ മട്ടുപ്രാവിൽ ടെറസിൽ വരുന്ന ഈ പറഞ്ഞ ഗാർഡനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിംഗ് അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്നല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു സംരംഭമോ ആയിട്ട് മാത്രം തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ഓരോ വ്യക്തിയും അത് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവുക, അതാണ് ശരിക്കും ആവശ്യം.
1: അതിനെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നമ്മളൊരു സാധാരണ കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകാൻ നമുക്ക് എന്തൊക്കെ ശീലങ്ങൾ സാധാരണമായി ചെയ്യാൻ പറ്റും?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ജീവിത രീതി, ഇപ്പം നമുക്ക് പണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പറമ്പുണ്ട് അല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉമ്മറത്തേക്ക് എടുത്ത് കളയും അല്ലേ. ഉമ്മറത്തേക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കൊത്തിയെടുക്കാൻ കാക്ക വരും, അല്ലെങ്കിൽ കൊത്തിപ്പെറുക്കാൻ വേണ്ടി കോഴി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി നമ്മുടെ ചുരുങ്ങി ചുരുങ്ങി നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം നമ്മുടെ പറമ്പിൽ സ്ഥലമില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടിട്ടു, ആളൊഴിഞ്ഞ് നടക്കുന്ന പറമ്പിൽ കൊണ്ടിട്ടു. അപ്പൊ അവിടെയെല്ലാം നമ്മൾ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ശരിക്കും നമ്മൾക്കാണ് ഒരു അവബോധം ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് അറ്റ് സോഴ്സ് അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക്, ഇപ്പൊ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, LKG പോലുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു പഠന രീതി അനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ കയ്യിലൊരു മുട്ടായി കടലാസ് ഇട്ട് കഴിഞ്ഞാൽ അവരത് വേസ്റ്റ് ബാസ്ക്കറ്റിലേ കൊണ്ടിടുകയുള്ളൂ, അല്ലെങ്കിൽ അവർ കയ്യിലൊരു കവർ വെക്കും. കാരണം സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, അവർ എവിടെയെങ്കിലും എടുത്ത് കളയാണ്ട് അവർ കയ്യിൽ വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി കളയുക. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഒരുപാട് വീട്ടുകാരെ പോലും ബോധവൽക്കരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളിൽ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബീച്ച് സൈഡ് പോവുകയാണ്, നമ്മളൊരു ഐസ്ക്രീം കഴിച്ചാൽ അത് അവിടെ ഇട്ടു ഇല്ലേ. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വരണം, ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി വരണം. നമ്മുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഹരിത കർമ്മസേനയുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു പോംവഴി കൊണ്ടുവരണം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്താഗതി. ആ ചിന്താഗതിയാണ് മാറ്റേണ്ടത്, നമ്മുടെ ഹാബിറ്റ്സാണ് മാറ്റേണ്ടത് അല്ലേ. നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാൻ കാരണം ഒരു വേസ്റ്റ് ഒരു സോഴ്സിൽ ജനറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ആ മാറ്റം ഉണ്ടാവുകയാണ്. അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പം ഈ ഒരു സംരംഭകത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവജനങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലേ. നമ്മളിപ്പോൾ ഈ കുടുംബശ്രീ പോലെ അത് വളരെ ലോക പ്രശസ്തമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ലോകത്തിന് മുന്നിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെയധികം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ കുടുംബശ്രീ പോലത്തെ യൂണിറ്റ്സ് തന്നെ വേണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഓരോ ആൾക്കും ഓരോ സംരംഭമാവാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിവുകൾ എന്താണ്, ആ കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരു ബ്രാൻഡിങ് സെൽഫാണ് ബ്രാൻഡിങ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ല, നമ്മൾ സെൽഫ് ഒരു ബ്രാൻഡിങ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എന്തുകൊണ്ടാണ് ചിലർക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടുക, ചിലർക്ക് അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്? കാരണം കണ്ടന്റ് രാജാവാണെങ്കിൽ അത് എൻഗേജ് ചെയ്യുന്നതാണ് രാജ്ഞി, മനസ്സിലായോ. അപ്പം നമുക്ക് കണ്ടന്റ് എല്ലാവരും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതെങ്ങനെ എൻഗേജിങ് ആക്കാം, അതെങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്ത് നേട്ടം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കി, അവിടെയൊന്നും ഈ പറഞ്ഞ നമ്മൾ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖല അല്ലെങ്കിൽ AI ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ കൺസെപ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ AI ഉൾപ്പെടെയുള്ള ടൂൾസ് നമുക്കത് സപ്പോർട്ടിംഗ് ആണ്, അല്ലാതെ നമുക്ക് ത്രെട്ട് അല്ല. അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു വിസ്ഡം, അയാളുടെ കാലത്തോളം ആർജിച്ചായിട്ടുള്ള വിസ്ഡം, അയാൾക്ക് സ്വായത്തമായിട്ടുള്ള കഴിവുകൾ, സ്കിൽസ്, ഇതൊന്നും നമുക്ക് ഒരു AIനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. AIനെ നമുക്ക് ഇത് നമ്മുടെ കഴിവുകൾക്ക് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാഡം പറഞ്ഞു, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നമ്മുടെ മറ്റ് മെക്കാനിസത്തിനും സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ എങ്ങനെയൊക്കെ സാധിക്കും?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവണം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റൽ ഇത് വെച്ച് മനസ്സിലാക്കണം, നമുക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ഒരു ക്രോഷ്യ നമ്മൾ ഉണ്ടാക്കണം, ഒരു നൂല് വെച്ച് നമ്മൾ ക്രോഷ്യ ഉണ്ടാക്കണം, അതിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുക, ഒരുപാട് അവബോധം കൊടുക്കുക. എന്ന് വെച്ചാൽ അവയർനെസ്സിനാണ് ഇമ്പോർട്ടൻസ്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.

0: സാധിക്കും. ഇവിടെ ഇന്ന ഇന്ന ഇന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇങ്ങനെ ഇന്ന സോഷ്യൽ മീഡിയയും കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചൊരു അവലോകനമാണ് അവർക്ക് കൊടുക്കുന്നത്, ഒരു അവയർനെസ്സാണ് കൊടുക്കേണ്ടത്. ആ അവയർനെസ് കിട്ടിയതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് ഒരുപാട് സ്കിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ സ്കിൽ ട്രെയിനിങ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ലെവൽ, നമ്മൾ സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങണം. എന്നുവെച്ചാൽ അഭിരുചിക്കനുസരിച്ചായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. ഇപ്പം എ ഐയുടെ ഒരു വേറൊരു ഇതും കൂടെ പറയാം. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളിരിക്കുന്ന ക്ലാസ്സിലൊരു കുട്ടി ഇപ്പോൾ ടീച്ചർ വന്ന് പഠിപ്പിക്കുകയാണ്. ആ ടീച്ചർക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്താണ് എന്നുള്ള ഒരു ഒരു ഒരു ബോധ്യത്തോടെ ആയിരിക്കും ആ ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അവിടെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഓരോ കുട്ടിയും ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്ന ഒരേ രീതിയിലല്ല അല്ലേ. ചിലർക്ക് ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പാട്ടിനോടായിരിക്കും അഭിരുചി അല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ എന്തെങ്കിലും ഒരു മേഖലയിലായിരിക്കും ഒരു പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കും അഭിരുചി. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സയൻസ് ആണെങ്കിൽ പോലും ഈ സയൻസ് കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത് അവർ എല്ലാവരും ഒരേ രീതിയിലല്ല മനസ്സിലാക്കുന്നത്. അപ്പം അവിടെയൊക്കെയാണ് ഈ എ ഐ ടൂൾസ് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ എ ഐ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എ ഐ ടൂളിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന കുട്ടി എന്താണ്, കുട്ടിക്ക് എന്തൊക്കെയാണ് അഭിരുചി, അപ്പം അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ പാഠഭാഗം കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പാഠഭാഗം തിരിച്ചു വരികയാണ്. മനസ്സിലായി? അപ്പോൾ കുട്ടിക്ക് ഗ്രാസ്പിംഗ് കൂടും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എ ഐ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ അത് അടിമപ്പെടരുത്. എന്നുവെച്ചാൽ ഇപ്പോൾ എന്നാൽ എ ഐ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല. നമ്മളൊരു ക്ലാസ്സിൽ 50 പേരുള്ള ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടാണ് യൂണിഫോംസ് വരുന്നത് അല്ല, എല്ലാവരും തുല്യരാണ്. അപ്പോൾ അവിടെ പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് നമുക്ക് എ ഐ പോലത്തെ സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് എന്നാൽ ടീച്ചേഴ്സ് മാത്രമല്ല, അവർ ശരിക്കും പറഞ്ഞാൽ ഫെസിലിറ്റേറ്റേഴ്സാണ് അല്ലെങ്കിൽ മെൻറ്റേഴ്സാണ് അല്ലേ. അപ്പം ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക, അത് എല്ലാ തലത്തിലുള്ള ആൾക്കാരിലേക്കും എത്തിക്കുക. എന്ന് വെച്ചാൽ പല തലത്തിലാണ് ആൾക്കാരുള്ളത് അല്ലേ. സ്ത്രീകൾ പലതരത്തിലുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാർ പലതരത്തിലുണ്ട്, കുട്ടികൾ പലതരത്തിലുണ്ട്. അവർക്ക് എന്താണ് ആവശ്യം? ഇപ്പം നേരത്തെ പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് വെച്ചാൽ അയ്യോ ഈ എ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടമാണല്ലോ എന്നുള്ളതാണ്. അപ്പം അപകടമുണ്ട്, അപകടം ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് അപകടത്തിനെതിരെ നമുക്ക് എങ്ങനെ ജാഗ്രതയായി ഇരിക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഇതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം, അത് അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സ്വായത്തമാക്കി എടുക്കാം, സ്വായത്തമായി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ അതിനൊരു ത്രെട്ടായിട്ടല്ല നമ്മൾ കാണേണ്ടത്.
1: പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഒരു ഒരു നേച്ചറാണല്ലോ, നമുക്ക് സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചെടുത്താണെങ്കിൽ ഇപ്പം നമ്മുടെ തലമുറയല്ല ഇനി വരുന്ന കുട്ടികൾ, അവർ പിറന്നു വീഴുന്നത് തന്നെ എ ഐയിലോട്ടാണ്. അപ്പം ഇവരുടെ ഒരു കൺട്രോൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്, മാം പറഞ്ഞു എല്ലാം എ ഐ തരുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. പക്ഷെ എന്നാൽ പോലും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആരും ഡെലിബറേറ്റ്ലി തയ്യാറാവില്ലല്ലോ. അപ്പം എവിടെയാണ് നമ്മളൊരു ഈ LOC വരയ്ക്കേണ്ടത് എവിടെയാണ്?
0: ഇപ്പം നമ്മളൊരു വെൽനെസ്, നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് വെൽനെസ്. ഈ വെൽനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ യു വെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വെൽനെസ്സിന് പല തരത്തിലുള്ള മീനിങ് ഉണ്ട്. നമ്മൾ ഫിസിക്കലി വെല്ലാണോ, നമ്മൾ ഇമോഷണലി വെല്ലാണോ, നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഇതാണോ, നമ്മൾ സ്പിരിച്വലി വെല്ലാണോ, നമ്മൾ ഓൾ ടുഗദർ ഒരു ഓവറോൾ വെൽനെസ് ഉണ്ടോ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു ബോധ്യം ഉണ്ടാവണം അല്ലേ. ഇപ്പം നമ്മളൊരു കുട്ടി, ഇപ്പം നമ്മൾ ജനിച്ചു വീഴുന്നൊരു കുട്ടി ഒരു 2 മാസം 3 മാസം തൊട്ട് അതിൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കയ്യിൽ വരികയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ ടൈംസ് നമുക്ക് കുറയ്ക്കാം. നമ്മൾ അവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ കുട്ടിക്ക് എത്രത്തോളം എന്ത് ഇൻഫോർമേഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. ആ ചെറിയ കുട്ടി കാണേണ്ടത് കാഴ്ചകളാണ്, ചിത്രശലഭവും മണ്ണും കാര്യങ്ങളും എല്ലാമാണ്. അത് കണ്ടും തൊട്ടും അറിഞ്ഞും രുചിച്ചുമാണ് അത്, അങ്ങനെയാണ് നമ്മളെല്ലാവരും വളരുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും കുട്ടികൾ വരുന്നത്. അതിനുശേഷം ഒരു 7 വയസ്സ് തൊട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്ന തൊട്ട് ആ ടൈം തൊട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതിന് ഇതെങ്ങനെ ഉപയോഗിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാത്രമേ നമുക്ക് കുട്ടികളിലേക്ക് ആ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പാരൻസ് തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ പാരൻസ് പലരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വെറും ടീച്ചേഴ്സ് മാത്രമല്ല, അവർ ഫെസിലിറ്റേറ്റേഴ്സാണ്, അവർ മെൻറ്റേഴ്സാണ്. അവർക്കത് കൃത്യമായിട്ട്

0: നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് എത്രത്തോളം വേണം എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടും. അതുപോലെ തന്നെ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ വളരാൻ അനുവദിക്കുക, അവരെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കുക. ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ ഒരു കിൻഡർ ഗാർഡനിൽ കൊണ്ടുപോയി ഒരു കുട്ടീനെ ചേർത്താൽ പോലും പാരൻസിന് വേണ്ടത് CCTV ആക്സസ് ആണ്, അവിടെ എന്ത് നടക്കുന്നു അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു ഒരു സെൽഫ് ഒരു എബിലിറ്റി ഉണ്ടാവണം അല്ലേ. എപ്പോഴും പാരൻസ് ഉണ്ട്, അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഫീലിംഗ് 100% വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇതിലേക്ക് ഒരു സ്ലേവ് ആയി പോകുന്നത്. അപ്പോൾ കുട്ടികളെ കുട്ടികളായിട്ട് വളരാൻ അനുവദിക്കുക. ഇപ്പം യുവജനങ്ങൾക്കാണെങ്കിലും അവരുടെയും സർഗാത്മികമായ ക്രിയാത്മകമായിട്ടുള്ള ഒരു കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ അനുവദിക്കുക. അപ്പോൾ അവിടെയൊക്കെ നമുക്കിപ്പോൾ ഒരു ഒരു പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു AI അടുത്ത് നമ്മളൊരു പാട്ട് പഠിക്കാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ എളുപ്പ വഴിയിലേക്ക് പോകാണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിത പാഠത്തിലൂടെ തന്നെ പഠിച്ചു വരണം. അത് നമ്മുടെ ആ റൂട്ട്സ് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരിക. നമ്മളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് AI എന്ന് പറയുന്ന ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു കാലഘട്ടത്തിൽ ഒരു 100 വർഷം കഴിയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പം 80 കോടി ആൾക്കാരുണ്ടെങ്കിൽ 80 കോടി ആൾക്കാരുടെ കൂടെ ഒരു 60 കോടി റോബോട്ട്സും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു മെർജ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് മനുഷ്യനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു ഒരു ഇതല്ല AI അല്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന ഒരിതല്ല. നമ്മളുടെ ജീവിതം നമ്മളുടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിനും കുറച്ചുകൂടെ എന്താ പറയുക സഹായകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരിക്കലും നമ്മുടെ AI നമ്മുടെ സ്ലേവും അല്ല, നമ്മൾ AI സ്ലേവും ആവാൻ പാടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഹരിതചിന്തയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്കറിയാം ഇപ്പോൾ 80s ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാവരും 80s ആ ഒരു ഇതിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോഡക്റ്റ് അല്ല ഔട്ട്കമ്മിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. ഈ 80s ഇതിൽ പോയി അത്രയും ഡേറ്റ ബേഴ്സ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിന് വരുന്നതും വൈദ്യുതി എത്രത്തോളം ഉപയോഗിക്കുന്നു, വെള്ളം എത്രത്തോളം ഉപയോഗിക്കുന്നു, ഇതുവഴി പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നത്. നമ്മളിത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി കിട്ടുമ്പോൾ നമ്മൾ ആ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ AIക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ആകൃഷ്ടരായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു യുവതലമുറ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഇനിയും ഉണ്ടാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും.
1: പക്ഷെ അപ്പോൾ കൂടുതൽ എൻവയോൺമെന്റ്
0: തീർച്ചയായും, പക്ഷെ അവിടേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പലർക്കും പെറ്റ്സ് ഉണ്ട് അല്ലെ, ഒരു പൂച്ച ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നായക്കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ കിളികളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു പെറ്റായിട്ടായിരിക്കണം നമ്മളൊരു ചെടീനെ വളർത്തുക അല്ലെ. നമ്മളൊരു ചെറിയ കുട്ടിക്ക് നമ്മൾ പറയുകയാണ് ഒരു ചെടി കൊടുത്തിട്ട് ചെടി സമ്മാനമായിട്ട് കൊടുത്തിട്ട് ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് അത് വളർത്തുക. അപ്പോൾ ആ കുട്ടിയിൽ നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഇതാണെങ്കിലും ഇപ്പോൾ നായക്കുട്ടിയാണെങ്കിലും പൂച്ചയ്ക്കാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുക. അതുപോലെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഒരുപാട് വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ ദേഷ്യം വരുമ്പോൾ എല്ലാം വലിച്ചെടുത്ത് കളയുന്നു, അങ്ങനത്തെ പ്രവണതകൾ നമ്മൾ എപ്പോഴും അത് സ്റ്റോപ്പ് ചെയ്യുക. അതുണ്ടാവുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ ഈ സാങ്കേതിക വിദ്യ എന്തായാലും മുന്നിലേക്ക് തന്നെ പോകുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം, ഇപ്പം ഡൽഹി പോലത്തെ ഒരു ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആയുർദൈർഘ്യം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മൾ ഒരു 90 വയസ്സിൽ ജീവിക്കേണ്ട ആൾക്കാർ ഇന്നിപ്പോൾ ഒരു 60 വയസ്സിൽ മരിച്ചു പോവുകയാണ്. കാരണം അവർക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്? അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഡിജിറ്റൽ മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻ, ആവശ്യമുള്ള ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവർക്കത് പകർന്നു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് വളർത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ഇതെല്ലാം കൊണ്ടുപോകും, വെള്ളം കൊണ്ടുപോകും, മറ്റേ കൊണ്ടുപോകും, എന്നിട്ട് നമ്മൾ അവിടെ കളഞ്ഞിട്ട് വരും. അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അപ്പോൾ അവിടെയാണ് റെസ്പോൺസിബിൾ ടൂറിസം. എല്ലാത്തിലും നമ്മൾ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഇമ്പോസ് ചെയ്യുക, ഒരു ഡിസിപ്ലിൻ.

0: ഡിസിപ്ലിൻ ഉണ്ടാവുക, നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഈ പുതിയ തലമുറയിലേക്ക് നമ്മൾ സ്വയം പഠിക്കണം. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്വയം പഠിച്ചാൽ മാത്രമേ പുതിയ തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറ അല്ല മടിയന്മാർ, നമ്മളാണ് മടിയന്മാർ. മനസ്സിലായി? നമുക്ക് ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആകൃഷ്ടരായിട്ട് നമ്മളതിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റാണ്ടാവണം. അവിടെ നമ്മളൊരു സ്വയം മനസ്സിലാക്കി എന്താണ്, എന്ത് വേണം, എങ്ങനെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ശുചിത്വം, എൻ്റെ ചുറ്റുപാടും ശുചിത്വം ഉള്ളതായിരിക്കണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം അല്ലേ. അവിടെ മുന്നിലോട്ട് ഇത് കടന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ലിറ്ററിങ് നമ്മുടെ റോഡിൽ കാണില്ല, ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതെടുത്ത് ഇടും. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്.
1: ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? കാരണം ഈ പറഞ്ഞുവല്ലോ, സാങ്കേതിക വിദ്യയുടെ വളർച്ച മുന്നോട്ട് പോവുകയുള്ളൂ. ആ വളർച്ചയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവതലമുറ ഗെയിൻ ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്?
0: ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്കിൽസ് ഉണ്ട് അല്ലേ. അവരുടേതായ സ്കിൽസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും ഒരു പരാജയത്തിലേക്ക് പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരോ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അതിന് അപ്പുറമായിട്ട് കുട്ടികളുടെ സ്വന്തം കഴിവുകൾ എന്താണ്, അവരുടെ ക്രിയേറ്റീവ് സ്കിൽസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്ക് AI ഉപയോഗിക്കാം. AI ടൂൾസ് നമുക്ക് മനസ്സിലാക്കി തരാം, അനലൈസ് ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് എന്താണ്, ഈ കുട്ടിയുടെ സ്കിൽസ് എന്താണ്, ഈ കുട്ടിയുടെ അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം അതിന് ആ രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹീ ബിക്കംസ് എ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ അയാളുടെ കഴിവിൽ തന്നെ അയാൾക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കും. അതൊരു നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പൊക്കോളും അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടാൻ അറിയാത്ത ഒരാളെ കൊണ്ട് നമ്മൾ തല്ലി പഠിപ്പിച്ച് പാട്ട് പാടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും പറ്റില്ല അല്ലേ. അതേസമയം അയാളുടെ അഭിരുചി അതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളുടെ ഭാവി ശോഭനമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളജ്, അവർ പഠിച്ചിട്ടുള്ള ആ തിയറട്ടിക്കൽ നോളജ് അവർക്ക് സ്കിൽസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്കതിൻ്റെ അഭിരുചിയില്ല. അഭിരുചി ഇല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ തല്ലി പഠിപ്പിച്ച് അത് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം വരികയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് പോലും നമുക്ക് AI ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് ആ കുട്ടീനെ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്പ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതുപോലെ എല്ലാം നമ്മൾ AIയിൽ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇൻഡിവിജ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഉള്ള അഭിരുചി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കുഞ്ഞുനാളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഒരു കുട്ടി വരയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുട്ടീനെ വരയ്ക്കാൻ സമ്മതിക്കില്ല, അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും ഇല്ലേ. അപ്പോൾ കുട്ടിക്ക് വരയ്ക്കാനുള്ള സ്കില്ലിന് നമ്മൾ അതിനെ പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, അതിന് മെൻ്റൽ ബ്ലോക്ക് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കാതെ അവർക്ക് സ്വയം, നമുക്ക് എല്ലാവർക്കും, നമ്മൾക്ക് എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് നമുക്കും അറിയില്ല അല്ലേ. നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ പോവാണ്. അങ്ങനെ പാടില്ല. നമുക്ക് ദേർ ഷുഡ് ബി എ സ്പേസ്, നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. അതിലെന്താണ്, ഞാൻ എന്താണ്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതാണ് എൻ്റെ സന്തോഷം അല്ലേ. എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പറ്റും അല്ലേ, പക്ഷേ എനിക്കത് സന്തോഷിക്കാൻ പറ്റുമോ? എൻ്റെ സന്തോഷം അതല്ല, സന്തോഷം ഷുഡ് കം ഫ്രം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട ഒരു ഇതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്.
1: എന്തായാലും ഇത്രയും സമയം നമ്മൾ ഈ ഒരു എന്താ പറയുക, സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികളെ കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ കൺസേൺ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയത്. കൺസേൺ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കോ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് മാഡം ഇത്രയും നേരം നമ്മളോട് പറഞ്ഞതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയും പ്രകൃതി സ്നേഹവും ഒക്കെ സമന്വയിച്ചുകൊണ്ടുള്ളൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് ഒരുമിച്ച്. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും ഒരു കൺക്ലൂഡിംഗ് വേർഡ്സ് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു പരിസ്ഥിതിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സുസ്ഥിരമായ ഒരു ജീവിത ശൈലി നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. നമുക്കത് എത്രത്തോളം ആവശ്യമാണ് അത് സ്വായത്തമാക്കി അതുമായിട്ട് ഇഴകി ചേർന്ന് നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക.
1: ഒരുപാട് സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചതിൽ.

0: മേഡം ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ മീര അസ്മിയാണ്. വിളിച്ച ശ്രോതാക്കൾക്കും മാഡത്തിനോടും ആകാശവാണിയോട് പ്രത്യേകം നന്ദി.
1: വളരെ നന്ദി.
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ മീര അസ്മിയോട് സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പം നന്ദിനി രഘുനാഥ്, ടി എസ് പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് സുജാതയും ശ്രീനിവാസും നിഖിലും പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം ദുബായ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എസ് രമേശൻ നായർ വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ദോസ്ത്.

ആകാശവാണി, സമയം 12:20. ഇപ്പോൾ കെ എസ് സുദീപ് കുമാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. വരികൾ എഴുതിയത് മഷി, രാജ്പണിക്കർ ശാസ്തമംഗലം. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ആദ്യഗാനത്തിന്റെ വരികൾ എഴുതിയത് മഷി. തണുവിരലാൽ തലകോതി മഴച്ചാറ്റൽ വന്നു, ചുടുകരളിൽ കുളിർ തൂകി എന്നാരംഭിക്കുന്നു.

അടുത്ത ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് രാജ് പണിക്കർ, ശാസ്തമംഗലം. ഒരേ ആടിയില്ല നീയൊന്നും, എന്നാകിലും ഉതിരുന്നു സ്മൃതികൾ.

0: മഷി, രാജ്പണിക്കർ ശാസ്തമംഗലം എന്നിവർ വരികൾ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് സുദീപ് കുമാർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാ സാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയ പ്രസിഡന്റ് പാർമെലിൻ വൈകുന്നേരം രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും അതിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ലോക അധ്യാപക ദിനം. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1994 ആരംഭിച്ച ദിനാചരണം അധ്യാപകരുടെ അതുല്യമായ സേവനവും പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അധ്യാപകർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലെ സമൂലമാറ്റത്തിന് കാരണമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പറം HSSലെ അധ്യാപകനായ വിനോദ് കുമാർ പറയുന്നു.
2: ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ.
1: പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹോർട്ടികോപ് ഇന്റഗ്രേറ്റഡ് പാർക്ക് ഹൌസിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് എറണാകുളത്ത് നിർവഹിക്കും. ഓസോൺ ഉപയോഗിച്ചുള്ള ശുചീകരണത്തിലൂടെ കീടനാശിനി അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് സംവിധാനമൊരുക്കിയിട്ടുള്ളത്. ഹോർട്ടികോർപ്പിന്റെ കാക്കനാടുള്ള സംഭരണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ

0: തോമസ് എം എൽ എ അധ്യക്ഷയാകും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് ലക്ഷ്യം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ അഞ്ചാം ഗഡുവായി 428.14 കോടി രൂപ അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. അഞ്ച് ഗഡുക്കളിലായി ഇതുവരെ 1362.60 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പാലക്കാട് IITയുടെയും തിരുച്ചിറപ്പള്ളി NIT നേതൃത്വത്തിൽ അടിസ്ഥാന സൌകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് നല്ല സിനിമകൾ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള PSC നിയമന പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ PSC നൽകിയ ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് കേസ് പരിഗണിക്കുന്നത്. ക്രമക്കേടുകൾ ആരോപിച്ച ജീവനക്കാർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR PSC ഹർജി നൽകിയത്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്നു മുതൽ പ്രവർത്തനക്ഷമമാകും. പദ്ധതി സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണിന്ന്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഭാരതീയ ന്യായ സംഹിത കാ മൂൽ മന്ത്ര ഹൈ സിറ്റിജൻ ഫസ്റ്റ്. ഈ കാനൂൻ നാഗരിക് അധികാരോ കെ പ്രൊട്ടക്ടർ ബൻ രഹേ ഹൈ, ഈസ് ഓഫ് ജസ്റ്റിസ് കാ ആധാർ ബൻ രഹേ ഹൈ.
0: പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് UDF സർക്കാരെന്നും മന്ത്രി KM ഷാജി. കാസർഗോഡ് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. പെറു, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് D1 ഇന്ത്യ. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് കൊല്ലത്ത് പുരോഗമിക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടാണ് മുന്നിൽ, മലപ്പുറമാണ് 2nd. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് താഴ്ന്ന് 71,857. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നഷ്ടത്തിൽ 22,407. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കൊല്ലം പത്തനാപുരം കടശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ജോലിക്കെത്തിയ രാജമ്മയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നാളെ. ഇതോടനുബന്ധിച്ച് മാവേലിക്കര താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭയിലെയും കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്തുകളിലെയും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. കൊച്ചിയിൽ സ്പാകളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത യുവതിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലെക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി. സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ആർത്തവ വിരാമം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു 45 മുതൽ 50 വയസ്സിനിടയിലാണ് സാധാരണ ആർത്തവ വിരാമം ഉണ്ടാവുന്നത്. ഇത് ചിലരിൽ 45 വയസ്സിന് മുന്നേ വരെ, അവർക്ക് ഏർലി മെനോപോസ് എന്ന് പറയും. 40 വയസ്സിന് മുന്നേ വരുന്നവർക്ക് ഒരു ഓവറിൻ ഫെയിലിയർ എന്നുള്ള രീതിയിൽ, അത് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്, അത് കുറച്ച് ഇവാലുവേഷൻ വേണ്ട ഒരു അസുഖമാണ്. കേരളത്തിലൊക്കെയാണെങ്കിൽ ഒരു 48-50 വയസ്സിനോട് അടുക്കുമ്പോഴാണ് സാധാരണ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. ഈ ആർത്തവ വിരാമം ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ ആരോടും പറയാറില്ല. പറഞ്ഞാലും അധികം ആരും ഇത് പാർട്ട് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെന്ന് കരുതി അതിന് ട്രീറ്റ്മെന്റ് എടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ ആർത്തവ വിരാമം ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്? ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവിൽ വരുന്ന കുറവുകളാണ്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഹോട്ട് ഫ്ലാഷസ് അഥവാ ചൂട് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവാം. അതായത് സ്ത്രീകളിൽ രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക, ഒരുപാട് വിയർക്കുക, തലവേദന എടുക്കുക, നെഞ്ചിടുപ്പ് കൂടുക, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് ഈ ഹോട്ട് ഫ്ലാഷസ്. സാധാരണ ഇത് 2 മുതൽ 5 മിനിറ്റ് വരെയാണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോഴും അതിന് ശേഷവുമായിട്ടുള്ള ഒരു 4-5 വർഷമാണ് സാധാരണ ഈ ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു സിവിയറിറ്റി കുറഞ്ഞു കുറഞ്ഞ് ഇതില്ലാതെയാവും. അപ്പൊ ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആ സമയത്തായിരിക്കണം ചികിത്സ കിട്ടേണ്ടതും. പിന്നെയുള്ളത് ഉറക്കത്തിലെ പ്രശ്നങ്ങളാണ്. അതായത് 40 മുതൽ 60% ആർത്തവ വിരാമത്തിലുള്ള സ്ത്രീകൾക്ക് ഉറക്കവുമായിട്ടുള്ള ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. മിക്കവാറും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക, പ്രോപ്പറായിട്ട് ഒരു ഉറക്കം കിട്ടാതിരിക്കുക, പിന്നെ ഉറക്കം വരാനായിട്ടുള്ള താമസം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ലക്ഷണം. പിന്നെയുള്ളത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മറവി, പിന്നെ മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരയുക, ഇതൊക്കെ ഈസ്ട്രജൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ ഉണ്ടാകുന്ന സാധ്യതയുള്ള സിംറ്റം എന്ന് പറയുന്നത് യോനി ഭാഗം ഡ്രൈ ആകാനും, അത് കാരണം അവിടെ ഇൻഫെക്ഷൻസ് വരാം, ചൊറിച്ചിൽ വരാം, പിന്നെ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യോനി ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരാം. പിന്നെ മെനോപോസ കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ സ്കിന്നൊക്കെ അതിന്റെ ക്വാളിറ്റിയൊക്കെ കുറയും, വളരെ തിന്നാവും, അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എല്ലിന്റെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ്. സാധാരണ ഈ ആർത്തവ വിരാമത്തോടടുത്താണ് എല്ലിന്റെ ബലക്കുറവ് രൂപപ്പെടുന്നത്. എല്ലിന്റെ ബലക്കുറവ് രൂപപ്പെടുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ, പെട്ടെന്നുള്ള വീഴ്ചയിൽ, അല്ലെങ്കിൽ വെറുതെ ചറക്കി വീഴുമ്പോൾ തന്നെ കൈയൊടിയുക, കാലൊടിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു പ്രായമായ സ്ത്രീകൾ, അതൊക്കെ ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ആർത്തവ വിരാമം വരുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഒരു ലക്ഷണമാണ്. മിക്കവാറും സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആരും ഇതിനെക്കുറിച്ച് തുറന്നു പറയാറില്ല. തുറന്നു പറഞ്ഞാൽ തന്നെയും അതിന് ആവശ്യമുള്ള ചികിത്സ കിട്ടാറില്ല. അപ്പം ഇതിനെല്ലാം തന്നെ ഒരു പ്രോപ്പർ ചികിത്സാരീതി

0: ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയെ കുറിച്ച് പറയുമ്പോൾ പേടിയുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് പേടി? ചിലർ പറയും ഇത് കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും, ചിലർ പറയും ഇത് കാരണം ഹൃദ്രോഗം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ശരിയായ ആൾക്ക് ശരിയായ ഡോസിൽ ശരിയായ രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതേസമയം അത് ഫലപ്രദവുമാണ്. പല ലക്ഷണങ്ങളും ഇത് കാരണം നമുക്ക് കുറയ്ക്കാനും പറ്റും. എന്താണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈസ്ട്രജൻ അഥവാ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സ്ത്രീകളുടെ മെയിൻ ഹോർമോണായ ഈസ്ട്രജൻ ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ചിലർക്ക് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കും, ചിലർക്ക് പാച്ച് ആയിട്ട് കൊടുക്കും, ചിലർക്ക് ക്രീമുകളായിട്ട് കൊടുക്കും. ടാബ്ലറ്റ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടൈട്രേറ്റ്, അതായത് ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെയിം ഡോസിൽ നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടുകയോ ആണ് സാധാരണ ചെയ്യുന്നത്. പാച്ച് ആണെങ്കിൽ നമ്മൾ തൊലിപ്പുറത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി, ഗുളിക കഴിക്കുന്നതിന്റെ അത്ര പ്രശ്നങ്ങൾ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉണ്ടാവത്തില്ല. പക്ഷെ ഇതിൽ നിന്നെല്ലാം സൈഡ് എഫക്ട്സ് കുറഞ്ഞായിട്ടുള്ള ഒരിതാണ് ക്രീമുകൾ. യോനി ഭാഗത്തുള്ള ചൊറിച്ചിലിനും ഡ്രൈനെസ്സിനും ഒക്കെ ആയിട്ട് രാത്രി കാലങ്ങളിൽ ഈസ്ട്രജൻ ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന് ഏറ്റവും കുറവ് സൈഡ് എഫക്ട്സ് ആണ്. വേറെ പ്രശ്നങ്ങൾ ഈ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉള്ള സ്കിൻ ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ഈ യോനി ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ ചൂട് പോലെ വരുന്നത്, അതൊന്നും ഈ ക്രീം ഉപയോഗിക്കുന്നത് വഴി ഇമ്പ്രൂവ് ആവില്ല. അതിനുവേണ്ടി പാച്ച് അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ പ്രൊജസ്ട്രോൺ ആഡ് ചെയ്യുന്ന എന്തിനാ വെച്ചാല്, നമ്മൾ ഈസ്ട്രജൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ യൂട്രസിന്റെ ലൈനിങ് എൻഡോമെട്രിയം എന്നുള്ള ഒരു ലൈനിങ് ഉണ്ട്, അതിന്റെ കട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൊജസ്ട്രോണും കൂടെ എടുത്ത് ഈ കട്ടി നമ്മൾ സാധാരണ മെൻസസ് ആവുന്നത് പോലെ ബ്ലീഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് യൂട്രസ് ഉള്ളവരിൽ ഈസ്ട്രജൻ മാത്രം കൊടുക്കില്ല, അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പ്രൊജസ്ട്രോണും കൂടെ കൊടുക്കും. അപ്പൊ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ എൻഡോമെട്രിയത്തിൽ ഉണ്ടായിരിക്കുന്ന കട്ടി അങ്ങ് മാറും. അങ്ങനെ എല്ലാ 3 മാസം, അല്ലെങ്കിൽ ചിലർക്ക് മാസം തോറും ബ്ലീഡിംഗ് വരാൻ കുഴപ്പമില്ലെങ്കിൽ മാസം തോറും പ്രൊജസ്ട്രോൺ കൊടുക്കും. പക്ഷെ ചിലർക്ക് 3 മാസത്തിലൊക്കെ ബ്ലീഡിംഗ് വന്നാൽ മതി എന്നാണെങ്കിൽ 3 മാസത്തിൽ കൊടുക്കും. അതേസമയം ഇപ്പൊ യൂട്രസ് ഇല്ലാത്ത രോഗികളുണ്ടാവുമല്ലോ, അതായത് ഹിസ്റ്ററക്ടമി കഴിഞ്ഞവര്, അങ്ങനെയുള്ളവരിൽ ഈസ്ട്രജൻ മാത്രം മതിയാവും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ യൂട്രസും ഓവറിയും ഒക്കെ എടുത്തു മാറ്റിയവരിലും ഇതേ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സിന് മുന്നേ മെൻസസ് നിൽക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും ഇതേ ട്രീറ്റ്മെന്റ്, അവർക്കായിരിക്കും ഇത് കൂടുതൽ ആവശ്യം വരിക. കാരണം അവരുടെ ഓവറി നേരത്തെ പ്രവർത്തനം നിന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ എല്ലിന്റെ ഒക്കെ ബലക്ഷയം വന്ന് അവർക്ക് നേരത്തെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നേരത്തെ തന്നെ ഇത് തുടങ്ങുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് 40 വയസ്സിനെയൊക്കെ മുന്നേയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്കിത് വളരെ ആവശ്യമായിട്ട് വരും. അതേപോലെ യൂട്രസ് മാത്രമല്ല ഓവറിയും കൂടെ എടുക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും നേരത്തെ ഈസ്ട്രജൻ കുറയാനും ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉപകാരം ഉണ്ടാകും. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകാൻ പോകുന്നത് നമ്മുടെ ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞതിലും പിന്നെ യോനി സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലിന്റെ ബലവുമാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരാൻ പോകുന്നത്. അപ്പൊ ഇത് 3 തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നവും. അപ്പം ഈ ട്രീറ്റ്മെന്റ് ഈ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. പിന്നെ ഇത് ആർക്കാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കാൻ സാധിക്കാത്തത്? അതായത് ചിലർക്ക് നമ്മൾ റിസ്ക് നോക്കും. ഒരു സ്ത്രീ ഇങ്ങനത്തെ സിംറ്റം ആയിട്ട് വരികയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്, അതായത് അവർക്ക് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കും. അതേസമയം തന്നെ ഈ ഹൃദ്രോഗത്തിന്റെ ഉള്ള സാധ്യത എത്രയാണെന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഹോർമോൺ തെറാപ്പി കൊടുക്കാറുള്ളൂ. ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുന്നേ ഹൃദ്രോഗം വന്നിട്ടുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ട്, പിന്നെ യോനിയിൽ കൂടെ എന്തുകൊണ്ടെന്ന് അറിയാത്ത രക്തസ്രാവം ഉണ്ട്, ഇങ്ങനെയുള്ളവർക്കൊന്നും നമ്മളിത് കൊടുക്കത്തില്ല. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇത്. വളരെ ചെറിയ ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രോഗലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡോസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ അതേസമയം ഫലപ്രദമാണ്, പല ലക്ഷണങ്ങളും ഇമ്പ്രൂവ്മെന്റും വരും. സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട് എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു ചെറിയ ഡോസ് ഈസ്ട്രജനിൽ തന്നെ തീർന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റാതെ വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫുഡിൽ തന്നെ ചില ഇപ്പം ചേന അല്ലെങ്കിൽ സോയ, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങുന്ന ഫുഡാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരും. ഇതുകൂടാതെ വേറെ ചില മരുന്നുകൾ, യോനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ലൂബ്രിക്കൻസ്, വ്യായാമം ചെയ്യുന്നത്, ഇതൊക്കെ ഈ ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ എത്ര കാലം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും എന്നുള്ളത്, അത് ശരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് വലിയ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റേ ആവശ്യം വരില്ല. പക്ഷെ ചിലർക്ക് ഭയങ്കര സിംറ്റംസ്, ഭയങ്കര ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം എടുക്കേണ്ടി വരും. മാക്സിമം നമ്മളൊരു 10 വർഷമൊക്കെ ഇത് കൊടുക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റാറുണ്ട്. ലക്ഷണങ്ങളൊക്കെ സാധാരണ കുറച്ച് നാളുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ തന്നെ നമുക്ക് മരുന്ന് കുറച്ച് നിർത്താൻ പറ്റും. ഇതല്ലാത്തവർക്ക് നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം, വ്യായാമം ചെയ്യാം, വേറെ മരുന്നുകൾ ട്രൈ ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ മെനോപോസ് അഥവാ ആർത്തവവിരാമം എന്നുള്ളത് ഒരു രോഗമല്ല, അത് നമ്മൾ സ്ത്രീകൾ കടന്നു പോകേണ്ട ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അങ്ങനെ അതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ച് നമുക്കൊരു നോർമൽ ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് എത്രയും വേഗം അതിനുള്ള ചികിത്സാ രീതി സ്വീകരിക്കേണ്ടതാണ്.
1: ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ ഡോക്ടർ ബെന്നറ്റ് സൈലം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്ന ഈ കരാറിൽ ഇരുപക്ഷവും ചർച്ചകളിൽ നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർന്നപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
2: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world preferred backing a military regime next to us, Russia was a country with which our relations were very good, and it has, you know, we are obviously shaped in many ways by that legacy.
1: 17th Pension Adalat in New Delhi will happen. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017 അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി K. രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
4: देश का सबसे बड़ा प्रदेश आज देश के सबसे अधिक इंटरनेशनल एयरपोर्ट्स वाले राज्यों में से एक हो गया है. ये एयरपोर्ट पश्चिमी उत्तर प्रदेश के किसानों, छोटे और लघु उद्योगों, यहां के नौजवानों के लिए अनेक नए अवसर लेकर आने वाला है.
1: പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSCയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ലാ സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചുകയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്നു.

0: ഇന്ന് 72,012 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22,455 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഈ മാസം 29 ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5th ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1:00.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇപ്പോൾ മുതൽ 2 മണിവരെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായി വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9499655631, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാൻ സ്റ്റുഡിയോയിലുള്ളത് എൻ ജെ ജോഷിലാൽ.
1: നമസ്കാരം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം, പേര് പറയൂ.
2: ഇത് പുന്നാക്കുളത്ത് നിന്ന് സുരേന്ദ്രനാണ്.
1: ആ സുരേന്ദ്രൻ, കുറെ നാളായല്ലോ വിളിച്ചിട്ട്. എങ്ങനെയുണ്ട് സുരം, സുഖം? ഇന്ന് ഏത് ഗാനം, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത് ആദ്യം ഒന്ന് പറഞ്ഞോളൂ.
2: നിർമ്മല എന്നുള്ള സിനിമയില് പാടുക പൂങ്കുയിലെ കാവുതോറും.
1: ആ പാടുക പൂങ്കുയിലെ കാവുതോറും അല്ലേ? വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? അത് നമ്മുടെ ശേഖരത്തിൽ ഇല്ല കേട്ടോ പാട്ട്. മറ്റേതെങ്കിലും ഒരു പാട്ട്, വേറെ ഏതെങ്കിലും ഒരു പാട്ട് ചോദിക്കാമോ?
2: അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയില്
1: കവിളത്തെ കണ്ണീർ കണ്ടു മുത്താണെന്ന് കരുതി വിലപേശാൻ ഓടി വന്ന വഴി യാത്രക്കാര. നല്ല ഗാനം. അപ്പോ ശരി, പിന്നെ വേറെന്തുണ്ട് വിശേഷം?
2: വിശേഷം
1: അശേഷമില്ല അല്ലേ? നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലേ? അത് തന്നെ അതൊക്കെ തന്നെ വലിയ കാര്യം. ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ?
2: ഞാനിപ്പോ ഇത് നേരത്തെ ക്ഷീരകർഷകനായിരുന്നു, അവിടുന്ന് അസുഖമൊക്കെ പിടിച്ച് അതൊക്കെ മതിയാക്കിയിട്ട് ഇപ്പൊ ഒരു കേബിൾ ടിവിയുടെ ഒരു ഓഫീസിൽ ഇരിപ്പാണ്. വേറെ പണിയൊന്നും ചെയ്യാനായിട്ട് വയ്യ.
1: ഓഫീസിൽ മാത്രമായിട്ട് അല്ലേ?
2: അങ്ങനെ ഇരുന്ന് പാട്ടും കേട്ടും റേഡിയും എല്ലാം അങ്ങനെയൊക്കെ അങ്ങ്
1: അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ, ഏതായാലും ജോലി ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: കുമ്പനാട് ശ്രീകുമാറിനും, നെല്ലിക്കാക്കുഴി കാഞ്ഞിരക്കുളം നെല്ലിക്കാക്കുഴി മുരളികുമാറിന്, ഒരു ശ്രീജ സുരേഷ് ചങ്ങന്നൂര്, അവരൊക്കെ വേണ്ടി
1: ഗാനം സമർപ്പിക്കുന്നു.
2: എല്ലാവർക്കും
1: പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ്.

0: हेलो
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
0: ഹലോ സാറേ,
1: ആ
0: ഞാനിത് സാലിഹ കായംകുളത്ത് നിന്ന് വിളിക്കുകയാണ്.
1: പേരെന്താണ്?
0: സാലിഹ, SALIH,
1: സാലിഹ,
0: സാലിഹ.
1: ആലപ്പുഴ
0: ആ,
1: അല്ലേ?
0: കായംകുളം, കായംകുളം.
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
0: ഈ ഒത്തിരി നാൾ കൊണ്ട് ശ്രമിക്കുക, പക്ഷേ ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
1: ആ, ഏതായാലും
0: പിന്നെ
1: കിട്ടിയല്ലോ,
0: വലിയൊരു
1: സന്തോഷമായില്ലേ?
0: ഭാഗ്യമുണ്ടായി. ആ, വലിയൊരു ഭാഗ്യമുണ്ടായി. സന്ദേശത്തിൽ എന്റെ പേര് രണ്ടവണ വന്നിട്ടുണ്ടായിരുന്നു.
1: ആ, അപ്പൊ
0: ഞാൻ
1: അപ്പൊ കിട്ടിയപ്പോ എല്ലാം ഒരുമിച്ചാണ് അല്ലേ? ശരി. സാലിഹ, വീട്ടിലാരൊക്കെ ഉണ്ട് സാലിഹ?
0: വീട്ടിൽ ഞാൻ ഹസ്ബൻഡും മോനും ഉണ്ട്. മോന് വേറെ കോഴിക്കോട് ഒരു സൈറ്റിലാണ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ സുഖമായിട്ടൊക്കെ പോണ്. പുതിയ വീട്ടിലോട്ട് താമസമായി, അതിന്റെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് സമ്മാനം ഒരു റേഡിയോയാണ്. പിന്നീട് അതുപോലെ തന്നെ പിന്നീട് ഗിഫ്റ്റുകളിൽ തുറന്നപ്പോ ഒരെണ്ണം കിട്ടിയത് ഒരു റേഡിയോയാണ്. എന്റെ സ്റ്റുഡൻസ് തന്ന് അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷമായിട്ടുള്ള കാര്യമുണ്ട്.

0: പിന്നെ നമുക്ക് ഗാനശലാപത്തിലും ആ വിളിച്ചപ്പോൾ കിട്ടി, അതും ഒരു സന്തോഷമാണ് അല്ലേ.
1: വലിയ സന്തോഷം.
0: ഇടയ്ക്ക് വെച്ച് എന്തോ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റുഡൻസിന്റെ എന്തോ പേര് പറഞ്ഞല്ലോ, അതെന്താ അങ്ങനെ?
1: അത് ഞാൻ വൈകിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്.
0: ആ നല്ല കാര്യം. വർക്ക് ചെയ്യായിരുന്നോ സാലിഹ? സാലിഹ എവിടെയെങ്കിലും വർക്ക് ചെയ്യായിരുന്നോ?
1: ഹലോ.
0: ആ എവിടെയെങ്കിലും വർക്ക് ചെയ്യായിരുന്നോ?
1: ഞാൻ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഹലോ.
0: ആ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്.
1: ആ വൈകിട്ട് ട്യൂഷൻ എടുക്കുന്നയാള് ഒരു കക്ഷിയാണ്. പിന്നെ എനിക്ക് പോന്ന്
0: ഒത്തിരി കുട്ടികളെ കൊണ്ടോ പഠിക്കാൻ?
1: ഇപ്പം പുതിയ വീട്ടിലോട്ടായപ്പോഴത്തേക്ക് കുറച്ച് കുട്ടികൾ കുറഞ്ഞ്, മറ്റേ ബംഗാളികൾ ഇവിടെ 10-16 പിള്ളേരോളം ഉണ്ടായിരുന്നു.
0: ശരി. അവരുടെ കുഞ്ഞുങ്ങള് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വരുമല്ലേ പഠിക്കാൻ?
1: ആറുപേരോളം ഉണ്ടായിരുന്നു.
0: നല്ല കാര്യം. അവരിവിടെ വന്നിട്ട് ആ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെപ്പോലെ മലയാളമൊക്കെ സംസാരിക്കും അല്ലേ? പിന്നെ അവരിവിടെ വളരുന്നതല്ലേ, അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാഷയും സംസ്കാരവും എല്ലാവർക്കും സ്വായത്തമാക്കാൻ എളുപ്പമായിരിക്കും. ശരി, നടക്കട്ടെ. ഏത് ഗാനമാണ്? ഓ അത് ശരി. ആ ആ ശരി ശരി.
1: നാല് കുഞ്ഞുങ്ങള് നല്ല ആക്റ്റീവാ, പക്ഷെ പക്ഷേ പരസ്പരം വലിയ
0: കുസുമ്പോട്ട്. അതൊക്കെ തനിയെ മാറിക്കൊള്ളും കുഞ്ഞുങ്ങളല്ലേ.
1: അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടില്ല. അതൊക്കെ അതൊക്കെ ചെറുതായിട്ട് നമ്മൾ മാറ്റിയെടുത്തോണ്ട് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ മാറിയത്.
0: ഓ ശരി ശരി. അപ്പോ ശരി, അപ്പോ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: നമുക്ക് കേൾക്കേണ്ടത് രാഗത്തിലെ പിന്നെ ഇവിടെ കാറ്റിന് സുഗന്ധം
0: എന്നുള്ള പാട്ടാണ്.
1: സൗണ്ട് എനിക്ക് കേൾക്കാൻ കിട്ടുന്നില്ല റേഡിയോ കൂടി, അതാണ് വലിയ പ്രയാസം. സൗണ്ട് തീരെ കുറച്ച് കേൾക്കുക. നമ്മള് സംസാരിക്കുമ്പോ റേഡിയോ ഓണാക്കാൻ ഒക്കത്തില്ലല്ലോ അന്നേരം.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
1: ഓക്കെ ഓക്കെ. ഇത് ആലപ്പുഴയിലെ ജമീല എന്ന് പറയുന്ന ഒരു ഉമ്മ ഉണ്ട്, അവർക്ക് വേണ്ടേ.
0: ശരി ശരി.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
3: എന്റെ പേര് ജോസ് എന്നാണ്, ഞാൻ പാലായി എന്നാണ് വിളിക്കുന്നത്.
2: ആ, പാല.
3: അതെ.
2: ഓ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
3: ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. വിളിച്ച് മടുത്ത്, എന്റെ ആയുസിൽ ആദ്യം കിട്ടണ്ട.
2: ആ, എന്നാലും നമ്മൾ ആ വിളിച്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കിട്ടിയല്ലോ. അങ്ങനെ തന്നെ നമ്മൾ കിട്ടിയില്ലേ.
3: ശരി,
2: എന്ത് ചെയ്യുന്നു അങ്ങ്? എന്ത് ചെയ്യുന്നു അങ്ങ്?
3: ഞാൻ നമ്മുടെ വീട്ടിലെ ജോലി.
2: ഇപ്പോഴും പോകുന്നുണ്ടോ? പണിക്ക് പോകുന്നുണ്ടോ? ആ, മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് ഇതേപോലെ ടാപ്പിംഗ് പണിക്ക് പോകുന്ന ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. ഇപ്പൊ രാവിലെ പോകുന്ന പണിയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെ തന്നെയാണോ?
3: രാവിലെ ഉള്ള പണിയാണ്. രാവിലെ ഈ കൊതുകൊടിയൊക്കെ കൊണ്ട്.
2: ഓ, വെളുപ്പിന് പോകണോ? അല്ലേ, രണ്ട് മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോ പോണം അല്ലേ?
3: എന്തായാലും വെളുപ്പിന് ടാപ്പ് ചെയ്യാവോ. അത്ര പാല് നമ്മക്ക് കര കൂടുതൽ.
2: മഴയാണേലും തണുപ്പാണേലും നമ്മള് ജോലി നടക്കണം അല്ലേ?
3: നമ്മളെ ജോലി നടക്കണം. അന്നേരം നമ്മക്ക് എന്നും പൈസ കിട്ടും.
2: ആ, പിന്നെ നമ്മുടെ തൊഴിൽ. മഴക്കാലത്ത്
3: റെയിൻകോട്ട് ഇടും, അങ്ങ് വന്നിട്ട് വിട്ടും.
2: ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പൊ ഇപ്പോഴും പോകുന്നുണ്ടോ ജോലിക്ക്? ശരി, നല്ല കാര്യം. നടക്കട്ടെ.
3: വീട്ടില്
2: ഓ, വയസ്സൊന്നും ഒരു കാര്യമല്ല. വയസ്സെന്നൊക്കെ പറഞ്ഞ വെറും ഒരു സംഖ്യ മാത്രമല്ലേ? പിന്നല്ല, ഈ 70 വയസ്സെന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ വെറുതെ ഒരു സംഖ്യ മാത്രമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നടക്കട്ടെ. നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ ഇരിക്കട്ടെ. വീട്ടിലാരൊക്കെയുണ്ട്?
3: എന്റെ വീട്ടില് എനിക്ക് ഇപ്പൊ ഞാനും എന്റെ ഭാര്യയേ ഉള്ളൂ. എനിക്ക് രണ്ട് പെൺപിള്ളേരാ. രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു വിട്ടു. ഒരാൾക്ക് ജോലിയുണ്ട്, ഒരാൾ കൃഷിപ്പണിയൊക്കെ ആയിട്ട്.
2: എല്ലാരും സുഖമായിട്ട് കഴിയുന്നു അല്ലേ? ആ, അങ്ങയുടെ ശബ്ദത്തിൽ തന്നെ ഒരു ഊർജ്ജം ഉണ്ട് കേട്ടോ. നല്ല ചൊടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു സംസാരം. പാലയിൽ എവിടെയാണ് സ്ഥലം?
3: പാലയിൽ കറക്റ്റ് പറഞ്ഞ കടനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
2: കടനാട്? ആ, കേട്ടിട്ടുണ്ട് കടനാട്. ഏത് ഗാനമാ കേൾക്കേണ്ടത്?
3: എനിക്ക് ഈ രമണൻ എന്ന ചിത്രത്തിലെ ഈ
2: കാനനച്ചായിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ അല്ലേ. എങ്ങനെ മറക്കും അല്ലേ? എങ്ങനെ മറക്കും ആ സിനിമയും ആ ഒരു കവിതയും ഒക്കെ അല്ലേ?
3: പിന്നെ നമുക്ക് എന്തേരെ കേട്ടാലും മതിവരാതിരിക്കും സാർ. ഒരു പാട്ടാ
2: പിന്നെ

0: പണ്ട് കണ്ടതല്ലേ, നമ്മളെ ചെറുപ്പകാലത്ത് കണ്ടതല്ലേ.
1: അതെ, കണ്ടു കണ്ടു. പിന്നെ
0: ആ 67 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമയാണ്. കാണാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലേ.
1: എനിക്ക് പാട്ടെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പാട്ട് കേൾക്കും. എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇന്ന് കിട്ടി, ഇന്ന് കിട്ടിയത്.
0: ഇതേപോലെ ഒരു സന്തോഷം നമുക്ക് വേറെ ഏതാ ഉള്ളത് അല്ലേ.
1: അതെ അതെ അതെ അതെ, അയ്യോ പറഞ്ഞറിയിക്കുന്നില്ല,
0: പറഞ്ഞറിയിക്കുന്നു. നേരത്തെ നമ്മളൊരു ശ്രോതാവും വിളിച്ചിട്ട് അത് തന്നെ പറഞ്ഞത്, ജീവിതത്തിൽ കുറേ നാള് വിളിച്ചിട്ട് ഇപ്പൊ അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആയിക്കോട്ടെ.
0: നമ്മൾ ആരും ഒഴിവാക്കുന്നില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ.
1: എല്ലാവർക്കും എല്ലാവർക്കും ആയിക്കോട്ടെ.
0: തീർച്ചയായിട്ടും പാട്ട് ഇഷ്ടപ്പെടുന്നു. പാട്ട് പാടുമോ?
1: അയ്യോ പാട്ട് പാടിയല്ല,
0: കേൾക്കും അല്ലേ. ഇഷ്ടംപോലെ ഗാനങ്ങൾ കേൾക്കും.
1: പാട്ടെന്ന് പറഞ്ഞാൽ ജീവനാണ്. എല്ലാ പാട്ടും.
0: ശരി ശരി, നടക്കട്ടെ. അപ്പൊ ജീവൻ ജീവനായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ട് നമുക്ക് കേട്ടാലോ. ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഈ കവിത എഴുതിയത്. ഇത് ചിത്രത്തിന് വേണ്ടി, രമണൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയത് കെ രാഘവൻ. ആലപിച്ചിരിക്കുന്നത് കെ പി ഉദയഭാനു, പി ലീലയും. നമുക്ക് കേട്ടാലോ. ശരി.

0: അവനാലോലനായേകനായി പോവുക പോവുക ജീവനാഥ, അവനാലോലനായേകനായി പോവുക പോവുക ജീവനാഥ.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ.
1: ഓ,
2: കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് ആണേ.
1: ആ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ണൂർ എവിടെയാ സ്ഥലം?
2: കണ്ണൂർ പിന്നെ കാൽടാക്സിനടുത്ത്.
1: എവിടെയാ?
2: കാൽടാക്സിന്റെ അടുത്ത്.
1: ആ ആ, ശരി.

0: പറഞ്ഞോളൂ.
1: കണ്ണൂർ ചാൾട്ടസിനടുത്താണ്.
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
1: ആ സാറ് ഞാൻ സാറ് കണ്ണൂർ ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ.
0: ഞാൻ കണ്ണൂരില്ലായിരുന്നു.
1: ഇല്ല
0: കണ്ണൂർ ഇല്ല, കണ്ണൂർ ഞാൻ ഇല്ലായിരുന്നു. ഓ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത് മുഹമ്മദ്?
1: ഇല്ല, ഞാൻ മുമ്പ് വിളിച്ചിരുന്നു, ഒരു 8 മാസം മുമ്പ് വിളിച്ചിരുന്നു. അന്ന് നമ്മൾ കണ്ണൂർക്കാരനെ ഉണ്ടായിരുന്നു, സജ്ജ ഉണ്ടായിരുന്നു, അയാളെ കണ്ണൂർ ജോലി ചെയ്യുന്നു.
0: ഓ, അത് ശരി.
1: അപ്പൊ ഞാൻ അയാളെ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു.
0: ഓ ഓ, അദ്ദേഹമാണോന്ന് തോന്നി, സംശയം തോന്നി.
1: അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു ഞാൻ.
0: ആ ശരി, എന്ത് ചെയ്യുന്നു മുഹമ്മദ്?
1: ഞാൻ ബിസിനസ് ആണ് ഇപ്പൊ പരിപാടി നിർത്തിയിട്ട് സ്വസ്ഥമായി വീട്ടിലിരിക്കുക.
0: ബിസിനസ് എല്ലാം കഴിഞ്ഞു.
1: അല്ല, പിന്നെ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ പരിപാടിയിൽ നിർത്തി, പിന്നെ പെട്ടെന്ന് മരണം, മകനും മരണപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ബിസിനസ് ഒരാൾക്ക് കൊടുത്തു.
0: പിന്നെ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുന്നു.
1: വീട്ടിൽ ഞാൻ വീട്ടിൽ തന്നെ.
0: ശരി ശരി. ഇന്ന് ഏത് ഗാനം?
1: ബിസിനസ് മോശമായിട്ടൊന്നുമല്ല.
0: എന്തായിരുന്നു എന്തായിരുന്നു ബിസിനസ്?
1: ബിസിനസ് മാർബൾ, ടൈൽസ്, പ്ലംബിംഗിന്റെ എല്ലാ ഐറ്റംസും.
0: ശരി ശരി. ഓക്കെ,
1: മോശമായിട്ടൊന്നുമല്ല.
0: വേണ്ടാന്ന് വെച്ച് നിർത്തിയാണല്ലേ. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. അപ്പോ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് സാറേ പാട്ട്, എനിക്ക് പിന്നെ ഇപ്പൊ ഞാൻ പാടുന്ന പിക്നിക്കിലെ കസ്തൂരി മണക്കുന്ന ഒരു പാട്ടാണ് പറഞ്ഞത്.
0: ആ, നല്ല ഗാനമാ. ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം.
1: ഓക്കെ ഓക്കെ സാറേ. സാറിന്റെ പേര് എന്തായിരുന്നു?
0: എന്റെ പേര് ഈ പരിപാടിയുടെ അവസാനം പറയും, അതുവരെ
1: കേൾക്കാം.
0: ഇടയ്ക്ക് വെച്ച് നിർത്തി പോകരുത്. അപ്പൊ എങ്കിൽ എന്റെ പേര് അറിയാൻ പറ്റില്ല. കേൾക്കണം അവസാനം വരെ. കേൾക്കുമ്പോ ഞാൻ എന്റെ പേര്
1: പറയും.
0: അപ്പൊ നമ്മള്
1: കണ്ണൂര് പരിപാടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റിയപ്പോ പിന്നെ പരിപാടി കേട്ടത്. അല്ല, തിങ്കളാഴ്ചയും
0: വെള്ളിയാഴ്ചയും അതെ, തിങ്കളും വെള്ളിയും നമ്മള് ഗാനസല്ലാപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശബ്ദവും ഒക്കെ കേൾക്കണ്ടേ നമുക്ക്?
1: ഞാൻ കേൾക്കാറുണ്ട്. വെള്ളിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച 1:30 കേൾക്കാൻ പറ്റുള്ളൂ. 1 മണിക്ക് പള്ളിയിൽ പോകും.
0: ഓ ഓ, അതെ,
1: 1:30 പള്ളി കഴിയും. 1:35
0: വീട്ടിലെത്തും. ശരി ശരി, നടക്കട്ടെ. ഏതായാലും നമ്മൾ ആകാശവാണിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ഞാൻ എല്ലാ പരിപാടിയും
0: തീർച്ചയായിട്ടും എല്ലാ പരിപാടിയും കേൾക്കട്ടെ. എല്ലാ
1: പരിപാടിയും പിന്നെ വ്യാഴാഴ്ചയിലുള്ള എല്ലാ ദിവസവും രാവിലെ കവരത്തി പരിപാടിയില്ല.
0: അതെ,
1: മൊത്തം ഞാൻ കേൾക്കാറുണ്ട്, എല്ലാ ദിവസവും കേൾക്കാറുണ്ട്.
0: നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ ഇനിയും തുടർന്ന് കേൾക്കുക കേട്ടോ. നമ്മുടെ ഈ പരിപാടി അവസാനം വരെ കേൾക്കണം. പിന്നെ നടക്കട്ടെ, പേരറിയാം. അപ്പോ നമുക്ക് ഈ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം പിക്നിക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട് ഗ്രാമപ്രദേശത്ത് നിന്നും പി എം ജോസഫ്.
1: പി എം ജോസഫ്? ഓ,
2: ഞാൻ ഇപ്പൊ ആവശ്യപ്പെടുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നേരത്തെ ഇടുക്കിയുടെ എം പിയും തൃക്കാക്കരയുടെ എം പിയും ആയി കിടന്ന ഞാൻ ശ്രീ പി ടി തോമസിന്റെ ആത്മീയ പരിവേഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാനമാണ്.
1: ശരി, ഏത് ഗാനം? ഏത് ഗാനമാ കേൾക്കേണ്ടത്?
2: ചന്ദ്രകളവും ചാത്തയുറങ്ങും തീരും
1: കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതല്ലേ? ഈ ഗാനം നമുക്ക് എത്ര കേട്ടാലും മതിവരാത്തൊരു ഗാനമാണ് അല്ലേ?
2: ഈ ഗാനം ഞാനിപ്പം നമ്മുടെ അയാളുടെ ചേട്ടന വർക്കിച്ചനും ഇപ്പോഴത്തെ തൃക്കാക്കര എം എൽ എ ആയിരിക്കുന്ന ഉമാ തോമസിനും പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ
1: ശരി. എന്ത് ചെയ്യുന്നു ശ്രീ ജോസഫ്?
2: ഞാൻ മലകൃഷി പോയില്ല.
1: ഇപ്പോഴും ഉണ്ട് അല്ലേ?
2: പിന്നെ
1: ഹലോ.
2: എന്തോ?
1: ആ, കൃഷിപ്പണിയാണോ? കൃഷിപ്പണിയല്ലേ? എന്തൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി?
2: കൃഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊക്കോ ഉണ്ട്, ഏലമുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്.
1: ഫാം വീട്ടിൽ ഇങ്ങനെ എത്ര മിക്കവാറും എല്ലാ കൃഷികളും ഉണ്ട് അല്ലേ? ശരി ശരി, നടക്കട്ടെ. അതുകൊണ്ടാണോ ഗാനസലാപത്തിലേക്ക് കിട്ടുന്നത്? നമ്മളീ പേര് അത്ര പരിചയം തോന്നുന്നു. ആ, എന്നാലും കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ഇന്ന് നമ്മുടെ പല ശ്രോതാക്കളും ആദ്യമായിട്ട് കിട്ടുന്നവരാ കേട്ടോ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: മൂന്ന് പിള്ളേരുണ്ട്.
1: നമ്മളെ ആ ഒരു ഔദ്യോഗികത വിട്ടിട്ടുള്ള സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അത് കൊള്ളാം കേട്ടോ. അവരുടെയൊക്കെ പേരുകൾ കൂടെ. അതെ,
2: കേട്ടിട്ടുണ്ട്.
1: റേഡിയോ എല്ലാ പരിപാടിയും കേൾക്കും അല്ലേ? പിന്നെ നമ്മള് റേഡിയോ പരിപാടിക്ക് വർഷങ്ങളോണ്ട് കേൾക്കുന്നതല്ലേ അല്ലേ? ശരി, അപ്പം ഉപ്പുതറയില് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഉപ്പുതറയില് ഉപ്പുതോട്.
1: ആ, ഉപ്പുതോട്.
2: ഉപ്പുതോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്

0: ഇത് ഹൈ റേഞ്ച് ആണോ?
1: പിന്നെ
0: ആ ശരി ശരി ശരി.
1: ചെറുതോണിയിൽ നിന്ന് പൈനാവിൽ നിന്ന് 8 കിലോമീറ്റർ.
0: ആ അവിടെയൊക്കെ നമ്മളിങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടു, നമ്മളിത് സ്ഥലമൊന്നും കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും പറഞ്ഞു കേട്ടു നല്ല തണുപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ?
1: തണുപ്പിച്ചിട്ട് കുറഞ്ഞത് ഇപ്പൊ പൊതുവിൽ വന്നു കഴിഞ്ഞാൽ ഏലക്കൃഷിക്കാർക്ക് ഇതിന് ദൂഷ്യമാണ്.
0: അതെന്താ?
1: ഏലത്തിന് വിളവുണ്ടാകില്ല.
0: ആ അത് ശരി. സാധാരണ സാധാരണ കൃഷിക്ക് ഏലം കൃഷിക്ക് തണുപ്പ് ആവശ്യമാണ് അല്ലേ?
1: അത്യാവശ്യമാണ്.
0: ശരി ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാലോ?
1: ആയിക്കോട്ടെ.
0: ആ ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സന്തോഷം വിളിച്ചതിന്.

0: ഗാനശലാപം മുതൽ സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എനിക്ക് കക്കയിലെ മണവാളംപാറ എന്നുള്ളത്.
0: ശരി, മണവാളൻപാറയും മണവാട്ടിപ്പാറയൊക്കെ നമുക്ക് കേൾക്കാം. പേര് പറയൂ ആദ്യം.
1: എന്റെ പേര് ചന്ദ്രബാബു. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ മൂന്നാം വാർഡിൽ നിന്നുള്ള കുന്തോപ്പ് വാർഡ്.
0: അഡ്രസ് മുഴുവൻ പറഞ്ഞല്ലോ അല്ലേ? ആലപ്പുഴ അല്ലേ? ശരി ശരി. മൂന്നാം വാർഡ്.
1: മൂന്നാം വാർഡ് ആലപ്പുഴ ജില്ലയിലെ.
0: എന്ത് ചെയ്യുന്നു ചന്ദ്രബാബു?
1: മുനിസിപ്പാലിറ്റി.
0: ശരി, മനസ്സിലായി. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ചെറിയൊരു കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നു.
0: ഇന്നിപ്പോ ഇന്ന് കടയിലാണോ? കടയാണോ? ഇപ്പൊ കടയിലാണോ?
1: കടയിലാണ്.
0: വീട്ടിലോട്ടും വീട് തൊട്ടടുത്തല്ലേ?
1: വീട് തൊട്ടടുത്ത്, വീട് നേരെ പുറകിൽ തന്നെ.
0: അപ്പൊ നേരെ ഈ ഇടയ്ക്ക് നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും അല്ലേ? തൊട്ടടുത്ത് തന്നെ. ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് ചന്ദ്രബാബു? എല്ലാരും സുഖമായി കഴിയും അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഈ ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം കെ വി മഹാദേവൻ, എസ് ജാനകിയാണ് പാട്ട് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ആദ്യമായിട്ടാണോ?
1: ഇന്നലെ ഞങ്ങളുടെ പൂന്തോപ്പ് പള്ളിയിലെ പെരുന്നാളായിരുന്നു.
0: ഓ,
1: ആ പെരുന്നാളിൽ പങ്കെടുത്ത എല്ലാ ജനങ്ങൾക്കും.
0: പൂന്തോപ്പ് പള്ളി എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ
1: ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്നതിന്റെ ഇച്ചിരി കിഴക്കോശമായിട്ട്.
0: ആ ശരി ശരി. ബൈപ്പാസിനടുത്താണല്ലേ?
1: അതെ അതെ.
0: ആ ശരി ശരി. ശരി, ഇപ്പൊ മനസ്സിലായി സ്ഥലം. ശരി ശരി. അപ്പോ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഗാനം കേട്ടാലോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? നേരത്തെ വിളിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പക്ഷെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ആ, നമ്മൾ ആദ്യമായിട്ടാണ്. ശരി, അപ്പൊ ഏതായാലും ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം. അതെ തന്നെ തന്നെ. എല്ലാ ശ്രോതാക്കൾക്കും നമുക്ക് അവസരം കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട്.
1: ശരി,
0: അപ്പൊ ഏതായാലും ഗാനം കേൾക്കാം. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ആശംസകൾ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം. ജോസികാരൻ സാറല്ലേ?
0: അതെ, നമസ്കാരം.
1: ഞാൻ ആലപ്പുഴ കളർ റോഡ് എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കാം സാറേ.
0: പേരെന്താണ്?
1: എന്റെ പേര് ലാലി.
0: ലാലി?
1: ലാൽ ലാൽ എന്നാലും വിളിച്ചത് ലാലിന്ന്.
0: ആ ലാൽ,
1: ഞാൻ സാറുമായിട്ട് സംസാരിച്ചു.
0: ഓ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ലാലിനെ കുറിച്ചൊക്കെ പറയായിരുന്നു, ജോഷി ലാൽ. സ്ഥലം എവിടെ? ആലപ്പുഴയല്ലേ പറഞ്ഞത്?
1: ആലപ്പുഴ കളർകോട് എന്ന് പറയുന്ന സ്ഥലം.
0: ആ കളർകോട്.
1: അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറം.
0: എന്ത് ചെയ്യുന്നു ലാൽ?
1: എനിക്ക് പെയിന്റിങ്ങിന്റെ വർക്ക് സാർ.
0: ആ, ഇന്നിപ്പോ ഒന്ന് പോയില്ലായിരുന്നു?
1: അല്ല, ഇന്ന് ഒരു വർക്കൊക്കെ ഇച്ചിരി മടുപ്പുണ്ട്. ഉണ്ട്, എന്നാലും ഇടയ്ക്ക് ഞാൻ പെട്ടൊക്കെ.
0: നമ്മൾ പെയിന്റിങ്ങിന്റെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ?
1: മനസ്സിൽ ഇപ്പോഴെല്ലാം ടെക്നോളജി അല്ലേ സാറേ. നല്ല കുട്ടികൾക്കും അതും അതും
0: നമ്മളിപ്പോ
1: കോമ്പറ്റീഷൻ ഒക്കെ നല്ല നല്ല സാധനം ഇറങ്ങുന്നേക്ക്.
0: എത്ര വർഷം കൊണ്ട് എത്ര വർഷം കൊണ്ട് പെയിന്റിങ് ജോലി ചെയ്യുന്നുണ്ട്?
1: ഞാനൊരു 10-25 വർഷം ആയിട്ടുണ്ട്.
0: അന്നും ഇന്നും ഒക്കെ വളരെ വ്യത്യസ്തല്ലേ?
1: അയ്യോ, ആദ്യം പണ്ടൊക്കെ ഒരുപാട് സാധനമായിരുന്നു, ഇങ്ങനെയുള്ള ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു.
0: പണ്ട് നമ്മള് വെള്ളം അടിക്കാനൊക്കെ കക്ക കൊണ്ടുവന്ന് നീറ്റി അല്ലേ.
1: ഞാൻ ചെയ്തിട്ടുണ്ട് കളറോട് ഒരു ക്ഷേത്രത്തിൽ നീറ്റിട്ട് ഉത്സവം വരുമ്പോ ഞങ്ങൾ ചെയ്യുവായിരുന്നു.
0: കക്ക കൂട്ടിയിട്ട് നീറ്റി എടുത്ത് അതിനെ പൊടിച്ച്
1: വജ്രപ്പശ്ചാത്ത
0: വല്ലാത്ത സ്മെല്ലും പിന്നെ നമ്മള് അതിങ്ങനെ കുറുക്കിയെടുത്ത് അത് വെള്ളയടിക്കാന്ന് പറഞ്ഞ വലിയൊരു വെള്ളയടിക്കാന്ന് പറഞ്ഞ ഒരു തയ്യാറെടുപ്പ് തന്നെ ഒരു ദിവസം മുഴുവൻ
1: ഭയങ്കരമായിട്ട് കലക്കിയിട്ടിട്ട് ഞാൻ ഈ സ്റ്റമ്പ് ബ്രഷിലൊക്കെ അടിച്ചിട്ടുണ്ട് കലക്കിയിട്ടില്ലൊക്കെ ഈ ചൂര് കൊണ്ടുള്ള.
0: അതെ അതെ അതെ. പിന്നെ ഈ തെങ്ങിന്റെ തെങ്ങിന്റെ ക്ലാഞ്ഞിലേക്ക് വെട്ടിയെടുത്തിട്ട് അത് ചതച്ച് ബ്രഷ് പോലെ.
1: നമ്മുടെ ഒരു സുഹൃത്ത് ഈ ചൂര് ഈ സ്റ്റമ്പായിട്ട് അവിടെ ചെയ്യും, നല്ലപോലെ ഉണ്ടാക്കി എടുക്കുന്നവരാണുണ്ടായത്.
0: ഇപ്പൊ അതെല്ലാം
1: അമ്മാമ്മ ഞങ്ങളൊക്കെ ഒരു മൂത്താളായിരുന്നു. അമ്മാമ്മാവാണ് വിളിക്കുന്നത്. പുള്ളിക്കാര് അത് അത് ഒരാളിങ്ങനെ കൊണ്ടു കൊടുക്കണം. മുക്കിയത് 2 മുക്കൂക്കും വീരുന്നാണ്.
0: പക്ഷെ അതൊക്കെ ഒരു സമയമായിരുന്നു. പെയിന്റ് ഒക്കെ അടിച്ചു കഴിയുമ്പോ നമ്മുടെ ദേഹം മുഴുവനും വെളുത്തിരിക്കും. അതൊക്കെ കഴുകി കളയുന്ന തന്നെ ഒരു ദിവസത്തെ പണിയോ അല്ലേ?
1: ഇപ്പഴൊക്കെ
0: സാങ്കേതിക വിദ്യകളെല്ലാം മാറി വളരെ വളരെ ടെക്നോളജി. ഇപ്പൊ സ്പ്രേ പെയിന്റിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ?
1: അതെ, കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പേപ്പർ പിടിക്കാതെ ഇപ്പൊ പേപ്പർ തന്നെ
0: കാലം കഴിയുമ്പോൾ എല്ലാത്തിനും ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഈ തൊഴിലിനും സംഭവിച്ചു.
1: ഒരുപാട് മാറും സാറേ. ടെക്നോളജി
0: ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: ഞാൻ മറ്റേ എന്റെ കണ്ണൻ കറുപ്പ് നിറം പറഞ്ഞൊരു പാട്ട്,
0: ഫോട്ടോഗ്രാഫർ സിനിമയിലെ ഗാനം അല്ലേ? യേശുദാസ് പാടിയ ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക്
1: എന്റെ 3 സുഹൃത്തുക്കളുണ്ട് പ്രകാശാണ് സ്വാഗതം. ഇപ്പൊ അത് കേട്ടോണ്ടിരിക്കും.
0: ഓ, പറഞ്ഞോളൂ
1: സാറിന്റെ ഇതൊക്കെ. ഒന്ന് മണിക്കുട്ടൻ അവരോടുള്ള, ഒന്ന് ബാലു, ഒരു രാജി എന്ന് പറഞ്ഞു പലർക്ക് കടയാ, പിന്നെ ഒരു പാസി, ഒരു വാദ്യരായിരുന്നു, പുള്ളി റിട്ടയർഡായി.
0: അവരോടൊക്കെ ആകാശവാണി ആകാശവാണി മാത്രം ആകാശവാണി കേൾക്കുക മാത്രം ചെയ്യാതെ കത്തുകള് കഴിക്കാൻ പറയൂ.
1: അവര് ഒരു ദിവസം ഞാൻ സാറുമായിട്ട് സംസാരിച്ചു വിളിച്ചപ്പോ അവര് പറഞ്ഞു ഞാനെ കേട്ട് ഞാൻ പേര് പറഞ്ഞ എല്ലാം കേട്ട് എന്നൊക്കെ പറഞ്ഞത്.
0: ശരി ശരി. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ജോലിയൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, ഗാനം കേൾക്കാം. നമുക്ക് എല്ലാ പക്ഷെ എപ്പോഴും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റു ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ,
0: ആ
1: ഓ സിദ്ധാർത്ഥന.
0: ആ ഗാനശലാപത്തിലേക്ക്.
1: സിദ്ധാർത്ഥൻ.
0: പേരെന്താണ്? സിദ്ധാർത്ഥ്.
1: സിദ്ധാർത്ഥൻ ബീവി.
0: സിദ്ധാർത്ഥൻ.
1: സംസാരിച്ചതാണ്.
0: ഓ, ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: ആവശ്യപ്പെടുന്നതാണ്. ഓ, കത്തിലൂടെ രഞ്ജിനിയില്ല കൂടുതല്.
0: ആ, ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: ഞാന് ഓഗസ്റ്റ് 5-ാം തീയതിന്റെ വയസ്സിന്റെ ഡെത്ത് ആനിവേഴ്സറി. നന്നൊരു ലെറ്റർ എഴുതിയിരുന്നു, പക്ഷെ പാട്ട് വെച്ച് കണ്ടില്ല. അപ്പൊ ഞാൻ പാട്ട് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഒത്തിരി നാളെ ഇതിലും ആൾക്കാർക്ക് ലെറ്റർ കൂടിയുള്ള
0: കിട്ടുന്നുള്ളൂ. നമുക്ക് ഇപ്പോഴും ഗാനം കേട്ട് തുടങ്ങിയില്ലെങ്കിൽ പാട്ട് മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കില്ല. ഏതായാലും വിഷമം തോന്നരുത്. കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവസാനത്തെ ആവശ്യപ്പെട്ട ഗാനം ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു ഗാനം മുഴുവനായിട്ട് കേൾക്കണ്ടേ? കേൾക്കണം. നമുക്ക് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. എസ് രമേശൻ നായരാണ് ഗാനം എഴുതിയത്, വിദ്യാസാഗറിന്റെ സംഗീതം. ഇനിയും വിളിക്കണം കേട്ടോ. വിളിച്ച് നമുക്ക് സമയം കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സംസാരിക്കാം. ഏതായാലും വിളിച്ചതിന് നന്ദി.

0: ആകാശവാണി.
1: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം 11-ാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, പന്തളം രാധാമണി, അണ്ടൂർകോണം മുബാറക്, ചന്ദ്രു നിർമ്മൽ. സംവിധാനം എൻ വാസുദേവ്.
2: ജയരാജ്, നീ എന്തിനിങ്ങനെ ഉറങ്ങാതിരിക്കണം? നിനക്ക് എന്താണ് സംഭവിച്ചത്? നോക്കു ജയരാജ്, നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മനസാക്ഷിയായി ഞാൻ പറയുന്നു. അതുമല്ലെങ്കിൽ നിനക്ക് തന്നെ ബോധ്യമുള്ളതല്ലേ അത്? നിന്റെ മനസാക്ഷി കോടതിയിൽ നീ ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ മനുഷ്യനാണ്. അത് നീ മറക്കരുത് ജയരാജ്. നീ എന്താണ് ഇങ്ങനെ ഭയക്കുന്നത്? ആരെയാണ് നീ ഭയക്കുന്നത്? സമൂഹത്തെയോ? വേണ്ട ജയരാജ്, ഒരു സമൂഹവും നിന്നെ കുറ്റവാളിയായി കാണുന്നില്ല. എന്നാൽ ചില അസുരജന്മങ്ങൾ നിന്നെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ കാലം മായ്ക്കാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിലില്ലെന്ന് നീ അറിയുക. നിന്റെ കർമ്മം നീ കൃത്യമായി ചെയ്യുക. നിന്റെ പാത സേവനമാണ്, അത് നീ തുടരുക. നീ സ്വയം ഒരു ഭ്രാന്തനാകരുത് ജയരാജ്, നീ ഒരു ഭ്രാന്തനാകരുത്.
3: ഇല്ല ഇല്ല, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഭ്രാന്തനാകില്ല. ഇല്ല, ഞാൻ ഭ്രാന്തനാകില്ല.

0: അല്ല, മുൻവാതിൽ തുറന്നു കിടക്കുന്നല്ലോ.
1: ഒരു സർപ്രൈസ് ആയിക്കോട്ടെ.
0: ശബ്ദം ഉണ്ടാക്കാതെ അകത്തേക്ക് കയറിയാലോ?
1: ഛേ, അത് വേണ്ട.
0: ആദ്യമായിട്ട് വരുന്ന ഈ സാന്ദ്ര മരിയ ഒരു മര്യാദ കാണിക്കണ്ടേ? എത്ര പ്രാവശ്യം ഡോക്ടറുടെ മൊബൈലിലേക്ക് ഞാൻ വിളിക്കുന്നു.
1: ഏഹേ, ആരെടുക്കാൻ?
0: ഏതായാലും കോളിംഗ് ബെൽ അടിക്കാം. ഛേ, ആരും കാണുന്നില്ലല്ലോ.
1: എന്നാ അകത്തേക്ക് കയറുക തന്നെ.
0: വലതുകാല് വെച്ച് തന്നെ കയറിയേക്കാം. ഏ, എല്ലാം ഡിസോർഡറായി കിടക്കുന്നു. അത് കണ്ടില്ലേ, ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ നോക്കട്ടെ. അമ്പോ, എല്ലാം മെഡിക്കൽ പുസ്തകങ്ങൾ. ഡോക്ടറിന്റെ സൂട്ട് കേസ് അല്ലേ അത്? വസ്ത്രങ്ങളും അലക്ഷ്യമായിട്ടിരിക്കുന്നു. ഇതൊരു പാസ്പോർട്ടാണല്ലോ, നോക്കട്ടെ. ഇത് ഡോക്ടറുടേതാണല്ലോ. ബട്ട് ഡോക്ടർ മാത്രം കാണുന്നില്ലല്ലോ. ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ ഇത് എവിടെ പോയി കിടക്കുക?
1: അല്ല,
0: ഡോക്ടറല്ലേ ആ വരുന്നേ. കണ്ടാ തന്നെ അറിയാം, ഇന്ന് കുളിയും തേവാരും ഒന്നും നടത്തിയിട്ടില്ല.
2: അല്ല സാന്ദ്രയോ, താൻ എപ്പോ വന്നു? ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ എനിക്ക്?
0: രാവിലെ ഡോക്ടർ കളിയാക്കുകയാണോ? എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഡോക്ടറെ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ.
2: സോറി സാന്ദ്ര, ഒന്നിനും പറ്റിയില്ല.
0: അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്.
2: എന്ത് കാരണം? ഒരു കാരണവുമില്ല സാന്ദ്ര, താൻ വെറുതെ ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട.
0: അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ കാര്യങ്ങൾ പെരുപ്പിച്ച് പെരുപ്പിച്ച് ചിന്തിച്ചു കൂട്ടി സ്വയം ഭ്രാന്തനായി മാറാനാണോ ഡോക്ടറുടെ ഉദ്ദേശം?
2: താൻ എന്താണ് പറയുന്നത്? ഞാൻ സ്വയം ഭ്രാന്തനായി മാറുന്നോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഇല്ല
0: ഡോക്ടർ, എന്താ ഇത്? ഞാൻ ഒന്ന് തീരുമാനിച്ചു. നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നു, ഇന്ന് തന്നെ, ഈ നിമിഷം. ഡോക്ടർ വേഗം റെഡിയാകുക.
2: സാന്ദ്ര, എന്നൊരു മനോരോഗിയായി കാണുകയാണോ?
0: നോ, ഒരിക്കലുമില്ല. എന്നാൽ മറ്റുള്ളവർ അങ്ങനെ കാണരുതെന്ന് ആരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ.
2: സാന്ദ്ര, താൻ?
0: യെസ്, ഈ സാന്ദ്ര അങ്ങനെ ആഗ്രഹിക്കുന്നു.
2: ഞാൻ വരാം സാന്ദ്ര, താൻ വിളിക്കുന്നിടത്തേക്ക്. അതെവിടേക്കാണെങ്കിലും ഞാൻ വരാം.
0: ഗുഡ്. ഒരു ഡോക്ടറും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വെറും സൗഹൃദ കാഴ്ച അങ്ങനെ കണ്ടാ മതി ഡോക്ടർ.
2: ഓക്കെ സാന്ദ്ര, ഇരിക്കെ ഞാനൊന്ന് റെഡി ആവട്ടെ.

0: ഡോക്ടറിൽ നിന്ന് ഡോക്ടർ ടോണി മാത്യു എല്ലാം ചികഞ്ഞെടുത്തു കേട്ടോ, ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം.
1: അതിന് വഴിയൊരുക്കിയത് സാന്ദ്രയല്ലേ?
0: യെസ്, എല്ലാം ഡോക്ടറുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കൂട്ടിക്കോ.
1: ആയിക്കോട്ടെ, സാന്ദ്രയ്ക്ക് 1000 നന്ദി.
0: ആ, അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, എല്ലാം മനസ്സ് തുറന്ന് പ്രിയപ്പെട്ടവരോട് പറയുക, ഒന്നും മനസ്സിലിടയ്ക്ക് വെക്കരുതെന്ന്. മനസ്സിലായോ എന്റെ ഡോക്ടർക്ക്?
1: മനസ്സിലായേ. ഇനി ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. താൻ എത്രയോ പ്രാവശ്യം ചോദിച്ചു ഞാൻ വിവാഹിതനാണോ എന്ന്. അപ്പോഴൊന്നും ഞാൻ കൃത്യമായ ഒരു മറുപടിയും തനിക്ക് നൽകിയിട്ടില്ല. അപ്പോഴത്തെ സാഹചര്യവും അതായിരുന്നു.
0: ആ സാഹചര്യം ഇപ്പോഴില്ലെന്ന് കരുതുന്നു.
1: യെസ്, താനത് മാറ്റി. ഞാൻ പറയാം തന്നോട് മാത്രം. ഫിലോമന.
2: യെസ്, ഡോക്ടർ.
1: ഇനി പേഷ്യൻസ് ആരെങ്കിലും പുറത്തുണ്ടോ? സിസ്റ്റർ, നമ്മുടെ പാറച്ചേച്ചി പോയോ? അവർക്ക് ചില മെഡിസിൻസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
2: അല്ല ഡോക്ടർ, ഇങ്ങനെ എല്ലാവർക്കും സൗജന്യമായി മരുന്നുകൾ കൊടുത്തു തുടങ്ങിയാൽ നമ്മുടെ ക്ലിനിക്കിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും?
1: ഓക്കെ, പാവങ്ങളല്ലേ ഫിലോമന, നമ്മളും പാവപ്പെട്ടവർ തന്നെ. ഫിലോമനയ്ക്കറിയാമോ, എന്റെ അച്ഛൻ നല്ല ചികിത്സ കിട്ടാതെയാണ് മരിച്ചത്. നല്ല ചികിത്സ കിട്ടണമെങ്കിൽ നല്ല ആശുപത്രിയിൽ പോകണം. അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യവും. ഫിലോമന ചോദിച്ച ഒരു കാര്യം ഞാനും സമ്മതിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ ക്ലിനിക്കിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തികച്ചും ന്യായമായ ചോദ്യം. എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഫിലോമന അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയാം. എല്ലാത്തിനും പണം വേണം, അത് മസ്റ്റാണ്. എന്നുവെച്ച് പാവങ്ങളെ പിഴിഞ്ഞ് പണമുണ്ടാക്കാൻ എനിക്ക് കഴിയില്ല ഫിലോമന. എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ചികിത്സയുടെ രൂപത്തിൽ ചെയ്യുന്നു. എല്ലാം നടക്കും, ഇതുവരെ എത്തിയില്ലേ.
2: ഡോക്ടറെ, ഞാൻ ഇൻസൾട്ട് ചെയ്തു, ക്ഷമിക്കണം ഡോക്ടർ. ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു.
1: നോനോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഫിലോമന. എന്റെ നന്മയെ കാംക്ഷിച്ചാണ് ഫിലോമന അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഫിലോമന എന്റെ സഹോദരിയല്ലേ, അങ്ങനെ പറയാൻ അവകാശമുണ്ട്.
2: ഇന്ന് ഞാൻ നേരത്തെ പൊയ്ക്കോട്ടെ ഡോക്ടർ.
1: എന്നാ പൊയ്ക്കോളൂ. ആ, ഒന്ന് നിന്നേ ഫിലോമന.
2: എന്താ ഡോക്ടർ?
1: ഇതിരിക്കട്ടെ.
2: അയ്യോ ഡോക്ടർ, ഇപ്പൊ തന്നെ കുറേയേറെ രൂപ ഡോക്ടർക്ക് തരാനുണ്ട്.
1: പണം ആവശ്യത്തിന് വേണ്ടി ചിലവാക്കാനുള്ളതല്ലേ. ഇതാ, ഇത് വാങ്ങിക്കൂ. ഫിലോമന എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഇത് ഞാൻ സന്തോഷത്തോടെ തരുന്നതാണ്, ഇത് വാങ്ങിക്കൂ. ഇത് കുറച്ചേ ഉള്ളൂ, ആവശ്യങ്ങൾ നടക്കട്ടെ.
2: വേണ്ട ഡോക്ടർ, ഈ പണം വാങ്ങി വീട്ടിൽ ചെന്നാലുടനെ അച്ഛൻ ഇത് വാങ്ങിക്കും.
1: ഫിലോമനയുടെ സഹോദരൻ വക്കച്ചന്റെ കാര്യമാണോ പറയുന്നത്?
2: അതെ ഡോക്ടർ.
1: അയാളെ നന്നായി ഒന്ന് ഉപദേശിക്കാൻ ഇടവക വികാരിയോട് പറഞ്ഞൂടെ?
2: ഒന്നിലും വിശ്വാസമില്ലാത്ത ആളാണ് അച്ചായൻ. പള്ളിയിലും പട്ടക്കാരനിലും ഒന്നും ഒരു വിശ്വാസവുമില്ല. ഞാൻ എന്താ ചെയ്യും ഡോക്ടർ? ദീനം പിടിച്ച് കിടക്കുന്ന അപ്പച്ചനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. പിന്നെയുള്ളത് പ്രായം ചെന്ന അമ്മച്ചിയ. എന്റെ ഒരു വിധി, അല്ലാതെ ഞാൻ എന്തും പറയാം?
1: ഫിലോമന കരയാതെ, ഒക്കെ ശരിയാവും. തൽക്കാലം ഈ പണം വാങ്ങിക്കേ.
2: അയ്യോ ഡോക്ടർ, അത് അച്ചായൻ വരുന്നു. ആ പണം ഡോക്ടർ ഒന്ന് ഒളിച്ചു വെക്കോ.
1: ആര്, വക്കച്ചനോ? ആ, നേരാണല്ലോ. അയാൾ എന്തിന് ഇങ്ങോട്ട് വരണം?
2: എന്നെ കാണാത്തത് കൊണ്ടാവും. ഡോക്ടർ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല.
1: പോകാൻ വരട്ടെ, ഈ പണം കൂടി വെച്ചോളൂ. ഇതാ, ഇത് പിടിക്കേ.
2: ഒന്നും നടക്കില്ല ഡോക്ടർ, അച്ഛൻ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഈ പണത്തിനും കൂടി ഞാൻ കടക്കാരിയായത് മിച്ചം.
3: ഓഹോ, രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ശൃംഗരിക്കായിരുന്നു. എന്താണ് നീ കരയുന്നത്? എന്താണെന്നോ?
2: അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ കരഞ്ഞെന്നോ? അച്ഛന് തോന്നിയതാവും.
3: ഈ വക്കച്ചനെ പൊട്ടം കളിപ്പിക്കല്ലേ. അല്ലേ ഡോക്ടറെ, നിങ്ങൾ എന്റെ ഈ പെങ്ങൾക്ക് പണമൊന്നും കൊടുക്കുന്നില്ലേ? ഇങ്ങനെ ഒഴിയിക്കാനാണോ നിങ്ങളുടെ ഭാവം? അത് ഈ വക്കച്ചൻ സമ്മതിക്കില്ല. നല്ല ആശുപത്രിയിലെ ജോലി വേണ്ടെന്ന് വെച്ചാ ഞാൻ എന്റെ പെങ്ങളെ ഇങ്ങോട്ട് വിട്ടത്.
1: അതിനിപ്പോ കുഴപ്പമൊന്നും വന്നില്ലല്ലോ വക്കച്ച. പെങ്ങളോട് ചോദിച്ചു നോക്ക്, ഇവിടെ ആയിട്ട് ഒഴിയിക്കുകയാണോ എന്ന്. അങ്ങനെ ഒരു സംശയം വക്കച്ചന് വേണ്ട, ഞാൻ അത്രക്കാരനല്ല.

0: ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ഈ വക്കച്ചനറിയാൻ കഥകളൊക്കെ രാഘവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം.
1: അച്ഛയ, ഇതെന്ത് ഭാവിച്ചാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്ത് ഭാവിച്ചാണെന്ന്
2: നോക്കു വക്കച്ച. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരാളല്ല ഞാൻ. നന്നായി തിരിച്ചറിവ് എനിക്കുണ്ട്. ആളെ തിരിച്ചറിയാനും അവരോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് വക്കച്ച. ദയവേത് വക്കച്ചനിപ്പോ പോണം പ്ലീസ്. ഇതൊരു ക്ലിനിക്കാണ്, നിങ്ങളുടെ സഹോദരി ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്നും കൂടി അറിയുക. വക്കച്ച, ദേ പേഷ്യൻസ് വരുന്നു, എനിക്കിതൊരു ജോലിയുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് പോകൂ.
0: എന്ത് ക്ലിനിക്ക്? ക്ലിനിക്കിന്റെ മറവിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഈ വക്കച്ചൻ അറിയാം. ഇനി പറയണോ? ഒന്ന് പോടി അസത്തെ. തൽക്കാലം ഞാൻ പോകുന്നു, വീണ്ടും വക്കച്ചൻ വരും.
3: നിക്കടാ അവിടെ. നീ എന്തെടുക്കുമെന്നാണ് പറഞ്ഞത്? ഇവിടെ എന്ത് നടക്കുന്നാ നീ പറഞ്ഞേ?
0: എടി മുതുക്കി,
3: ഏറണം കെട്ടവനെ. ഭാനുമതിയുടെ മുറ്റത്ത് വന്നിന്ന് കുരയ്ക്കുന്നോടാ നായെ. ഈ ഭാനുമതിയെ ശരിക്കും നിനക്കൊന്നും അറിയില്ല. എടാ രാഘവൻ എന്റെ ആങ്ങള കൊച്ചുവെളിക്കുട്ടപ്പന്റെ മോനാ. അവൻ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് കൂടി ഈ ഭാനുമതി അങ്ങോട്ട് പറഞ്ഞു തന്നേക്കാം.
2: അമ്മേ,
3: നീ പോടാ. എടാ കിഴങ്ങൻ വക്കാ, രാഘവന്റെ സഹോദരിയെ ഈ നിൽക്കുന്ന എന്റെ മകന് കല്യാണം പറഞ്ഞിരുന്നു എന്നത് നേരാ. അതൊക്കെ പണ്ടായിരുന്നു. ഇന്നിപ്പോ അവൻ ഡാക്ടറാ, ഡാക്ടർ. ഈ ഭാനുമതി ആ കല്യാണം വേണ്ടെന്ന് വെച്ചതും. അല്ലാതെ എന്റെ മകനല്ല. മനസ്സിലായോടാ ശപ്പ. ഇനി ഇവിടെ നടക്കുന്ന എന്താണെന്നറിയാൻ നീ രാത്രി വാടാ വരുത്താ, നേരിട്ട് കാണാം. ഫോട്ടോ പിടിക്കുന്ന ആ കുന്ത്രാണ്ടം കൂടി എടുത്തോ. അല്ല പിന്നെ
0: കൊണ്ടുവരും. തള്ളേ നോക്കിക്കോ, ഈ വക്കച്ചിനെല്ലാം പൊളിച്ചെടുക്കും ഒരു ദിവസം.
3: എങ്കി അന്ന് നിന്റെ ശവമടക്ക. ശവപ്പറമ്പിലല്ല, അങ്ങ് തെമ്മാടിക്കുഴിയിൽ. കേട്ടോടാ പൊട്ടൻ വക്ക, ഒക്കെ പൊളിച്ചെടുക്കും പോലും. അതിന് നിന്റെ അപ്പൻ തളർന്നു കിടക്കുന്ന പൊട്ടൻ തോമ പണിതുയർത്തിയതാണെന്നാണോടാ നിന്റെ വിചാരം? ആണോന്ന്?
1: അച്ഛയെ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അച്ഛയെ ദയവ് ചെയ്ത് വിടുന്നു. പോ അച്ഛായ, ഇല്ലെങ്കിൽ ആ കാണുന്ന കൊക്കിൽ ചാടി ഞാൻ ചത്തുകളയും, തീർച്ചയായും ചത്തുകളയും.
0: പോയി ചാകടി അസത്തെ. നീ ചത്ത, ഈ വക്കച്ചനൊന്നുമില്ലടി, പുല്ല, വെറും പുല്ല്. അതിനു മുമ്പ് നിന്റെ കയ്യിലിരിക്കുന്ന ഈ പണം ഈ വക്കച്ചൻ എടുക്കുന്നു.
1: അയ്യോ വിട്, അച്ഛയെ അതിങ്ങ് തരാൻ. താ, കൊണ്ടു പോകരുത് അച്ഛായ, അത് ബാങ്കിൽ അടയ്ക്കാനുള്ള കാശാണ്. അച്ഛയെ പ്ലീസ്.
0: ഒന്ന് പോടി, തൽക്കാലം ഇതെനിക്ക് ആവശ്യമുണ്ട്. നിന്റെ ഡോക്ടറല്ലേ ഇതാ നിൽക്കുന്നത്, ഇനിയും ചോദിച്ചു വാങ്ങിക്കടി. എന്റെ പെങ്ങളെ കണ്ടാൽ ഏത് കണ്ണു പൊട്ടനും 10 രൂപ കൂടുതൽ തരുമടി.
2: എടോ സൂക്ഷിച്ച് സംസാരിക്കണം, നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ. നിങ്ങളൊരു മനുഷ്യനാണോടോ? ആണോടോ? സ്വന്തം കൂടപ്പിറപ്പിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ?
1: എന്നിട്ട്
0: വേണമല്ലേടി ഈ നിൽക്കുന്ന കള്ള ഡോക്ടറുമായി ശൃംഗരിക്കാൻ. ഡോക്ടറെ, താൻ എന്നെ തല്ലി അല്ലടാ, തന്നെ ഇന്ന് കൊല്ലുമടാ ഈ വക്കച്ചൻ.
1: അയ്യോ അയ്യോ അച്ഛായ, ഡോക്ടറെ ഒന്നും ചെയ്യരുതേ.
0: ഉന്നിന്ന് മാറടി അസത്തെ, ഇല്ല ചവിട്ടി നാഭി കലക്കും ഈ വക്കച്ചൻ.
3: ആദ്യം ഈ ഭാനുമതിയുടെ നാഭി ചവിട്ടി കലക്കടാ ഏരപ്പാളി.
2: അയ്യോ അമ്മേ, ആരിവാള മാറ്റേ, അത് വീശരുത്.
3: ഒന്ന് മാറണ അങ്ങോട്ട്, വെട്ടി തുണ്ടമാക്കും ഈ ഭാനുമതി. എന്റെ മുറ്റത്ത് കേറി വന്നിന്ന് എന്ത് പോക്രത്തരാൻ വിളിച്ചു പോവാമെന്നോ. എന്നാ അതൊന്ന് കാണട്ടെ, ഒന്ന് കാണിക്കടാ വക്കച്ച നിന്റെ ഉശിര് കാണിക്കാൻ. എങ്കിലും ഈ മുറ്റത്ത് കിടന്ന് പിടയ്ക്ക് നിന്റെ കൈയും കാലും.
2: അമ്മേ വേണ്ട,
0: കാണിച്ചു തരാൻ മതി. തള്ളേ, തള്ളയും മോനെയും കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് വക്കച്ചനെന്നല്ല. കേട്ടോടാ വേജ ഡോക്ടറെ.
3: അവന്റെ പോക്ക് കണ്ടോ.
4: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം 11-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, വക്കച്ചൻ അണ്ടൂർകോണം മുബാറക്, ഭാനുമതി പന്തളം രാധാമണി, ഫിലോമിന ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
5: ആ ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ഗാനപഹാരത്തിൽ

ആകാശവാണി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനഭാരം തുടരുന്നു. എസ് രമേശൻ നായർ വരികൾ എഴുതി, സഞ്ജീവ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ദ കാർ.

0: ഇനി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ചിത്രം ടു വീലർ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം എം ജയചന്ദ്രനും.
1: ഹേ റോസ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഈ വരുന്ന 7-ാം തീയതി, അതായത് ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496569321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന ബുധനാഴ്ച, അതായത് 7-ാം തീയതി രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം ശ്രദ്ധ. വരികൾ എഴുതിയത് ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

പ്രിയ ശ്രോതാക്കളെ, ദേവാനന്ദും സുജാതയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോപഹാരത്തിൽ ഇന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:30 മഴവില്ലിൽ കേൾക്കാം. ആകാശവാണി, സമയം 4 മണി.

0: പ്രിയ ശ്രോതാക്കളെ, ആർട്ടിസ്റ്റ് ഗോപാലനാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: മലയാളത്തിൻ്റെ രേഖാചിത്രകലാ രംഗത്ത് തിളങ്ങി നിന്ന ആർട്ടിസ്റ്റ് ഗോപാലനാണ് ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. വീട്ടിലെ മുറ്റത്തെ തരിമണലിൽ വിരലുകൾ വെച്ച് ചിത്രങ്ങൾ വരച്ചാണ് കലാജീവിതം തുടങ്ങുന്നത്. അതായിരുന്നു തുടക്കത്തിലെ വരകൾ എന്ന് കേട്ടിട്ടുണ്ട്.
2: ശരിയാണ്. ഏതാണ്ട് 1948 കാലമാണ്. എനിക്കിന്ന് 8 വയസ്സുണ്ട്, കൊച്ചുകുട്ടിയാണ്. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് പരിഷ്കാരമൊന്നും എത്താത്ത ഒരു കാലമാണ്.
1: ചവറ പുതുക്കാട് അല്ലേ?
2: ചവറ പുതുക്കാട്, പുത്തൻ വീട് എൻ്റെ വീട്ടുപേരാണ്. പഴയ നാലുകെട്ടും ഒരുപാട് കൃഷിയും ഒക്കെ ഉള്ളൊരു വീടാണ്. വിശാലമായ മുറ്റം, വെള്ളമണൽ. അക്കാലത്ത് സത്യത്തിൽ ഇന്നത്തെ നിലാവിന് വെളിച്ചമില്ല. ഞാൻ പറയുകയാണ്, അന്ന് ഞാൻ കണ്ട നിലാവിൻ്റെ അത്രയും വെളിച്ചമില്ല. അത്ര മനോഹരമായിരുന്നു അന്നത്തെ നിലാവ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഇരുന്നാലേ വടക്കു വശത്തും കിഴക്കു വശം വിശാലമായ നെൽപ്പാടമാണ്. ചന്ദ്രൻ വിളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകാശം, വെള്ളി മേഘങ്ങളൊക്കെ കണ്ട് ഞാനൊരു 8 വയസ്സുകാരനാണ്. എന്താ വരെയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കങ്ങ് എന്തോ, ഞാനങ്ങ് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്.
1: കാണുന്ന കാഴ്ചകളൊക്കെ വരയുടെ വിഷയങ്ങൾ.
2: അതെ അതെ അതെ, അത് ഞാൻ വരയ്ക്കുകയാണ്. എൻ്റെ മനസ്സ് വിരലുകൊണ്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് വരച്ചിട്ട് എനിക്കത് മേളോട്ട് നോക്കുമ്പോൾ അതുപോലെയൊക്കെ ഇരിക്കുന്നു എനിക്ക് തോന്നുകയാണ്. ഇത് വീട്ടിലാരും അറിയുന്നൊന്നുമില്ല.
1: വരച്ചിട്ട് മാറിയെന്ന് നോക്കുമായിരിക്കും.
2: ആ, മാറി നോക്കും, പിന്നെ ഇറങ്ങുമ്പോൾ തോന്നിയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ വീട്ടിലെ കാള, പോത്ത്, പശുക്കൾ ഒരുപാട് ഉള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ മുറ്റത്തും അയ്യത്തും ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്.
1: കുടുംബത്തിലാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് ഈ ഒരു കഴിവ്
2: ഉണ്ടായിരുന്നു? പിൽക്കാലത്ത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ 2 അമ്മാവന്മാർ അക്കാലത്തെ വലിയ കർട്ടൻ എഴുത്തുകാരാണ്. കർട്ടൻ,
1: ഈ നാടക
2: നാടകത്തിൻ്റെ കർട്ടൻ, ബാക്ക്ഡ്രോപ്പ്. MI വേലു MI ഗോപാൽ സഹോദരങ്ങളാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല.
1: ആ ഒരു കഴിവായിരിക്കണം താങ്കൾക്ക്.
2: ആയിരിക്കും, ആയിരിക്കണം ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പം. അല്ലാതെ എൻ്റെ വീട്ടിലാർക്കും അറിയില്ല.
1: ഈ അച്ഛനും അമ്മയൊക്കെ ഇതിനോട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു?
2: ഇല്ല, അവർക്ക് ഇതൊന്നും ഇതേക്കുറിച്ച്, വരയെക്കുറിച്ചും അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല. കൃഷി നടക്കുന്ന വീടാണ്,
1: കർഷക കുടുംബമായിരുന്നു,
2: കുടുംബമാണ്. ഒരുപാട് ഈ വേലക്കാരികളും ഒരുപാട് ആളുകൾ ധൃതിയാണ്. അന്ന് വയലിൽ പണി നടക്കുന്നവർക്കെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലികളാണ്. അപ്പോൾ കഞ്ഞിയും ചക്കപ്പൊടുപ്പുമാണ് ഇത് തയ്യാറാക്കേണ്ട അമ്മയും മറ്റ് ജോലിക്കാരുമാണ്. അപ്പോൾ അവർക്ക് എടുക്കുന്നത് ജോലിയാണ്.
1: ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള
2: നേരമൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുറ്റത്താണ് അവരെ നിരത്തിയിരുത്തി കിണ്ണത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വരയ്ക്കുന്ന ആരാ നോക്കുന്നത്? വരയെക്കുറിച്ച് അവർക്കൊരു വിവരമില്ലല്ലോ.
1: ഈ ആദ്യമായിട്ട് ഈ താങ്കളുടെ വര ശ്രദ്ധിക്കുന്നത് അയൽക്കാരായ ഒരു കുടുംബക്കാരായിരുന്നു.
2: അതെ അതെ അതെ അതെ അതെ.
1: സ്റ്റുഡി ബേക്കർ കാറ്,
2: അതെ അതെ അതെ,
1: അവരുടെ ചുവരിൽ വരച്ചിരുന്നത് അവരാണ് ശ്രദ്ധിക്കുന്നതെന്നും പിന്നെ അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിട്ടും.
2: അങ്ങനെയാണ് ആദ്യമായിട്ട് അടുത്തുള്ളവരെല്ലാം ഇങ്ങനെ ഈ കാർ കണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് പറഞ്ഞാലെന്നൊരു, അവർ കുറച്ച് വിദ്യാസമ്പന്നരായ
1: ആൾക്കാരായിരുന്നു.
2: അവർക്കൊരു ചെറിയ വയലുണ്ട്, അതിന് അവർ തന്നെയാണ് പോണേ. കള പറിക്കാനും ഒക്കെ പോകുന്ന നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോണേ. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അന്ന് 8 വയസ്സുണ്ട്, ഭിത്തിയിൽ കരിയുണ്ട്. അന്ന് പുതിയൊരു സ്റ്റുഡി ബേക്കർ കാർ ഇറങ്ങി,
1: ആഡംബര കാറായിരുന്നു അന്നത്തെ.
2: അതെ, അന്നത്തെ ഏറ്റവും, അത് കേരള കൗമുദിയിൽ 1/2 പേജ് പരസ്യം കൊടുത്തിരിക്കുകയാണ്.
1: മരിക്കാർ
2: മോട്ടോഴ്സിൻ്റെ. അത് കണ്ടിട്ടാണ് ഞാനത് അത്രയും വലിപ്പത്തിൽ അങ്ങ് വരയ്ക്കുകയാണ് ആ ഭിത്തിയിലെ. ഒരു ചെറുക്കൻ 8 വയസ്സ് കാണത്തുള്ളൂ. അത് കണ്ടിട്ടാണ് ഇവർക്ക് അതിനുള്ള വിവരമുണ്ടല്ലോ. അവർ വന്ന് നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അടുത്ത് നിന്ന് അടുത്ത വീട്ടുകാരൊക്കെ കേട്ട് അമ്മ അടുത്ത് വന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവർ നെഗ്ലക്ട് ചെയ്തും കളഞ്ഞു.
1: പിന്നെ ഈ സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ് ഈ അടുത്ത സ്കൂൾ മാഗസിനകത്തൊക്കെ വരയ്ക്കാൻ തുടങ്ങിയായിരുന്നു.
2: അതെ, അന്ന് ഞാൻ ശ്രദ്ധിച്ചത് കൗമുദി വാരികയിലേ ഉള്ളൂ രേഖാചിത്രങ്ങൾ വരുന്നത്. അത് VM ബാലനാണ് അതിനകത്ത് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വിശേഷപ്രതികൾക്കാണ് അദ്ദേഹം വരയ്ക്കുന്നത്. മറ്റേ ആനുകാലിക പ്രതികൾക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടാണ് എനിക്ക് ഈ വരയെല്ലാം ഒന്ന് നോക്കുന്നതും.
1: അതിലേക്കൊരു

0: സ്കൂളിലെ വയലാർ രാമവർമ്മ ഒ എൻ വി പി കുറുപ്പൊക്കെയാണെന്ന്
1: സ്കൂളിലെ
0: സാഹിത്യ സമാജം ഉദ്ഘാടനത്തിന് വന്ന അത് കെ എസ് പുള്ളിയാണ് എന്റെ ചുമതല. വിദ്യാർത്ഥിയാണെന്ന് ആലോചിക്കണം. വയലാറിന്റെ വീട്ടിലൊക്കെ പോയി വലിയ അത്ഭുതമാണത്. സത്യത്തിൽ അന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനൊരു അത്ഭുതമാണ്. പുള്ളി അവരെയൊക്കെ കൊണ്ടുവന്നാണ് ഇപ്പൊ ആ കാലത്ത് ഈ സ്റ്റേജിലിരുന്ന് ഇത് കണ്ടിട്ട് വയലാറിന് ഭയങ്കര ഇഷ്ടം തോന്നി. ഇത്രയും ഒരു പയ്യൻ ഇവിടെ അപ്പോൾ അനൗൺസ് ചെയ്ത് ഇത് വരച്ച് ഗോപാൽ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്റ്റേജിൽ വരണമെന്നാണ്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഉപകാരം കിട്ടുന്നതെന്ന്
1: ആദ്യത്തെ സമ്മാനം അദ്ദേഹം തന്നതാണ്, വയലാർ രാമവർമ്മ തന്നതാണ്. എന്തായിരുന്നു സമ്മാനം?
0: ബ്ലാക്ക് ബേർഡ് പേനയാണ്
1: അദ്ദേഹം ഉപയോഗിക്കുന്ന പേനയായിരുന്നു.
0: അദ്ദേഹം ഉപയോഗിക്കുന്ന പോക്കറ്റിൽ എടുത്ത എന്റെ പോക്കറ്റിൽ കുത്തി തരുന്നത് അതൊരു വലിയ സംഭവമല്ലേ.
1: പത്രത്തിലേക്കൊക്കെ വരുന്നത്
0: അതിന് മുമ്പായിട്ട് എന്റെ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാശ്ചാത്യ ചിത്രകാരന്മാരുടെയാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്.
1: അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ അന്നേ ഉണ്ടാവാൻ കാര്യം?
0: അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ വരെ ആസ്വദിക്കാൻ പറ്റിയ കലയാണ് ചിത്രകല, ശരിയല്ലേ? അക്ഷരം അറിയണ്ട, മനസ്സിലാവും. അപ്പൊ ആ മനസ്സിലാകത്ത രീതിയിൽ ഉള്ള വര വരയ്ക്കുന്നതിനാണ് എനിക്ക് താല്പര്യം വന്നത്. അത് കാരണം ഞാൻ പാശ്ചാത്യ ചിത്രകാരന്മാരെയാണ് ആലോചിച്ചത്. പിന്നെ അന്നത്തെ കാലത്ത് മാതൃഭൂമി ഈ എറണാകുളത്തിന് ഇങ്ങോട്ട് കാണത്തില്ല. ആകെയുള്ളത് നമ്മുടെ കൗമുദിയാണ് പ്രസിദ്ധീകരണങ്ങളിൽ. അതുകൊണ്ടാണ് ആ കൗമുദി കാണാൻ ഇടയായത്. അപ്പോഴേ എനിക്ക് ഈ പാശ്ചാത്യ പ്രസിദ്ധീകരണങ്ങളുണ്ട്, കൊല്ലത്തൊരു കടയുണ്ട്,
1: അതൊക്കെ അന്നേ മേടിച്ച് വായിക്കും.
0: അതെ അതെ അതെ, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. അക്കാഡമിക്കായി പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ അങ്ങ് ആർജിക്ക് എടുക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് തോമസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അയാളെ അച്ഛൻ പട്ടം പഠിക്കാൻ റോമിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അവിടുന്ന് അമേരിക്കൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധീകരണമുണ്ട് ന്യൂയോർക്കിൽ ഇറങ്ങുന്നത്. ആ ബുക്ക് എനിക്ക് അയച്ചു തന്നു ഒരു മാസത്തേക്ക്. അത് നോക്കിയാണ് ഞാൻ പിന്നെ പഠിച്ചതും എല്ലാം. അപ്പോൾ അതിനകത്ത് ഒരു പോസ്റ്റൽ ട്യൂഷൻ്റെ സ്കൂളുണ്ട്, വാഷിങ്ടൺ സ്കൂൾ ഓഫ് ആർട്സ്. അതിനകത്ത് ഞാനൊരു കത്തെഴുതി, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയണമല്ലോ, അപ്പം ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കോപ്പിയൊക്കെ വെച്ച് അവർക്ക് അയച്ചു കൊടുത്തു. ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പം മറുപടി വന്ന്, അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സും ഒരു 3 ക്ലാസ്സുകൾ, പിന്നെ വരയ്ക്കേണ്ട രീതികൾ, വരയ്ക്കേണ്ട മെറ്റീരിയൽ. അന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ മെറ്റീരിയൽ എന്താണ്. അതെനിക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അതിനകത്ത് $5 ഫീസ്. $5 എന്ന് പറയുമ്പം അന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ $26 ഒരു ഡോളർ ഇന്ത്യൻ രൂപയിൽ ഞാൻ ബാങ്കിലെ.
1: ഏത് വർഷമായിരുന്നു
0: ഇത്? 60-ൽ.
1: അന്നൊക്കെ പൈസക്ക് ഭയങ്കര വിലയുള്ള സമയമാണ്.
0: സ്വർണത്തിന് ഏണ്ട് 70-80-90-നകത്ത് നിൽക്കുന്ന കാലം. ഒരു ഒരു പവന്
1: പവന്.
0: ആ അപ്പോൾ $5 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? നടക്കത്തില്ല, വീട്ടിൽ പറയാനൊന്നും ഒക്കത്തില്ലല്ലോ. വീട്ടിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവരതിൻ്റെ ക്ലാസ്സൊക്കെ അയച്ചു തന്നിട്ട് എൻ്റെ രീതികളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് അയച്ചു തന്നെ. അപ്പം ഞാൻ റിപ്ലൈ എടുക്കാറായി. അപ്പോൾ അവർ വീണ്ടും അയച്ചു തന്നെ, നിങ്ങളുടെ ഫീസ് $3 കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് എനിക്ക് വന്നു. അതൊക്കെയെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ നിന്ന് കത്തെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് വരുന്നതാണെന്നാണ്. അപ്പോൾ അതിന് രക്ഷയില്ല. അപ്പോൾ അതങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ അവരെനിക്ക് ക്ലാസ് അയച്ചു തന്നു,
1: ഫ്രീ ആയിട്ട് അയച്ചു തന്നു
0: അയച്ചു തന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനകത്ത് നിന്ന് ഞാൻ ഒരുപാട്
1: പഠിക്കാൻ കഴിഞ്ഞു
0: എന്തൊക്കെ മെറ്റീരിയൽ എന്നും. അപ്പോൾ എനിക്ക് JJ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടല്ലോ ബോംബെയിൽ, അതാണ് എനിക്കൊരു വലിയ മോഹം. അവിടെ നിന്ന് പഠിക്കണമെന്നായിരുന്നു. ഞാൻ വരച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ എപ്പോഴും. എഫ് മട്ടാനിയ എന്ന് പറഞ്ഞ വലിയൊരു ചിത്രകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ വരച്ചത്, കോപ്പി ചെയ്തത്. അത് രേഖാചിത്രമാണ്, കംപ്ലീറ്റ് ലൈനാണ്, പെനനിങ്ക് വർക്കാണ്. അതൊരു റോമൻ രാജകുമാരി ആ രാജകീയ കിടക്കയിൽ ഇങ്ങനെ നഗ്നയായിട്ട് കിടക്കുകയാണ്. അവരുടെ മേളിലൊരു വലയുണ്ട്, നൂൽ വല, ചെറു ചെറു നൂൽ കോർത്തൊരു വല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ നഗ്നയായിട്ട് നിർത്തുമ്പോൾ ആ വലകൾ എവിടേക്കാണ് കയറി ഇറങ്ങിപ്പോൾ ഒരു നിബ്ബില ഡ്രോയിങ്ങിൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അപാര വർക്കാണ്. ഞാനത് ചെറിയ കോപ്പിയായിരുന്നു, അതിനെ 4 ഇരട്ടി വലിപ്പത്തിൽ വരച്ച് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടെ നിന്ന് എനിക്കിത് അപ്ലിക്കേഷൻ ഒരു കവറിനകത്ത് വന്നു,
1: അഡ്മിഷന് വേണ്ടിയിട്ട്.
0: അഡ്മിഷൻ അപ്പോൾ അതിനകത്ത് അടിയിലെ ഇംഗ്ലീഷിലെ നിങ്ങളുടെ വർക്ക് ഗ്രേറ്റ് ടാലൻസ് എന്ന് പറഞ്ഞാണ് പുള്ളി പ്രിൻസിപ്പൾ എഴുതിയ ഒരു ലൈനുണ്ട് അതിനകത്ത്. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി, പക്ഷേ പഠിക്കാൻ കാശില്ല, അങ്ങനെ അതങ്ങ് ഉപേക്ഷിച്ചു.
1: അല്ല, വീട്ടിൽ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നത്തെ ആ പ്രദേശത്തെ ഏറ്റവും സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്.
0: ഏറ്റവും സമ്പത്തുള്ള ധാരാളം നെൽവയലും പുരയിടങ്ങളും തെങ്ങും പുരയിടം ഒക്കെ ഉള്ള വീടാ. പക്ഷെ അവർക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആളൊക്കെ ഈ കല ഇതൊന്നും അവർക്ക്
1: അറിയില്ല.
0: അറിയില്ല അവർക്ക്
1: മൂല്യം അറിയില്ല.
0: ഇല്ല, അവർക്ക് ആസ്വദിക്കാനുള്ള കഴിവുമില്ല. പിന്നെ അവരെന്തിനാ നോക്കുന്നത്? അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കോളേജിൽ പോവുക, ഒരു ഡിഗ്രി എടുക്കുക, അന്നത്തെ കാലം അതാണ്. പിന്നെ ആ ഡിഗ്രി വെച്ച് ജോലി കിട്ടുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചിത്രകലയെക്കുറിച്ച് ആർക്കും പുച്ഛ

0: എൻ്റെ നാട്ടിൽ ഞാൻ സത്യം പറയുകയാണ്, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്താണ് വന്നത്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് പോയി.
1: ഇതിൻ്റെ അഡ്മിഷൻ നടന്നില്ല?
0: ഇല്ല, വലിയ മോഹത്തിൽ ഞാൻ ചെന്നു, അത് നടക്കുന്നില്ല. അപ്പം പിന്നെ ഏറ്റവും താല്പര്യം കിട്ടുന്ന ഏതാ, എറണാകുളം വി എം ബാലൻ്റെ സ്റ്റുഡിയോയിലാണ്. അതെനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കത്ത് ഇദ്ദേഹത്തിന് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് വന്നോളൂ പഠിക്കാമെന്ന് പറഞ്ഞു, ഒരു കത്തൻ്റെ കയ്യിൽ തന്നിരുന്നു. അന്ന് അതിനുശേഷമാണ്
1: ഈ സംഭവം
0: പോയി. അപ്പോൾ ഒരു 60 ആണ് ഞാൻ നേരെ എറണാകുളത്ത് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അന്നത്തെ പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെയാണ്, അന്ന് കളർ പ്രിൻറ്റിങ് ഒന്നുമില്ല. എന്നുവെച്ചാൽ 3 കളറിലാണ് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കളർ ചെയ്താണ് നമ്മൾ കളർ ചെയ്യണം. എന്നിട്ടാണത് ബ്ലോക്ക് എടുത്ത് കളർ. അപ്പോൾ ഈ മെത്തേഡൊക്കെയാണ് എറണാകുളത്തോട്ട് പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ സ്വായത്തമാക്കി ഏതാണ്ടൊരു 8-9 മാസക്കാലം. അപ്പോൾ അതിനകത്ത് പ്രിൻറ്റിങ്ങിൻ്റെയും വരയ്ക്കിൻ്റെയും എങ്ങനെയാണെന്നും കളർ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് എത്ര ഈ 3 കളർ കാണിക്കുന്നത് എങ്ങനെയാണെന്നും അതിനൊരു ടെക്നിക്കുണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചതെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ആരുമില്ല. പിന്നെ കോട്ടയത്തുണ്ട് ബ്ലോക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ, ആൻ്റണി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കോട്ടയത്തുണ്ട്. തിരുവനന്തപുരത്ത് പ്രിൻറ്റേഴ്സ് ബ്ലോക്ക്സ് ഉണ്ട്, ഒരു ന്യൂട്ടോൺ ബ്ലോക്ക്സ് ഉണ്ട്. ഇതാണ് ആകെയുള്ള. പക്ഷേ ഈ പ്രസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് സ്റ്റുഡിയോ ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഇന്നങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മെത്തേഡ് പഠിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയാണ്. അത് എറണാകുളത്തെ കെട്ടി. അങ്ങനെ 8 കഴിഞ്ഞ് ഞാൻ ആ വർക്കങ്ങ് നിർത്തി. വെച്ചാൽ എനിക്ക് വീട്ടിലെ അമ്മയാണ് മാസം അയച്ചുകൊണ്ട് 50 രൂപ അയച്ചുകൊണ്ട് വരുന്നത്. അത് ഏറെക്കുറെ അയക്കാതെ ഒക്കാതെ ആക്കി. അങ്ങനെ ഞാനങ്ങ് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അപ്പം ബാലമാഷു നിൽക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ അവർ എന്നു വെച്ചാൽ ഞാൻ വരയ്ക്കാനായിട്ടൊക്കെ എന്നുവെച്ചാൽ വ്യാവസായികമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്കൊരു
1: പ്രാപ്തിയായി.
0: അപ്പം ഞാൻ അങ്ങനെ ഇരുന്നാലും അവിടെ നിന്ന് കാശ് അതുകൊണ്ട് പുള്ളിയെ വിചാരിച്ചാലും എനിക്കവിടെ നിൽക്കാം. പക്ഷെ ഞാൻ ഇനി പോകുന്നു, എനിക്കത് പോരാ, എനിക്ക് കളറിനകത്തുള്ള സ്റ്റഡിയാണ് വേണ്ടത്. പിന്നെ ഞാൻ ഇങ്ങനെ കൊല്ലത്ത് വന്നു. സിനി വി നാരായണൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, കളറിനകത്ത് ഭയങ്കര വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ ചെന്നു, ഞാൻ വരച്ച ലൈൻ സ്കെച്ചുകളൊക്കെ കൊടുത്തു. പുള്ളി ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നില്ലേ. പുള്ളി കളറിലാണ് വിദഗ്ധൻ. ഈ കമേഴ്ഷ്യൽ ആർട്ട് എന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് പരസ്യങ്ങളും ലെറ്റർ എഴുതുക ഇതൊന്നും അവിടെ ആളില്ല. പുള്ളി നോക്കിയപ്പോൾ ഇതെല്ലാം അറിയാവുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് പുള്ളി നീ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ വഴിക്കുള്ള വർക്ക് എടുക്കുകയും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കത് പഠിക്കുകയും ചെയ്യാം, കളർ പഠിക്കുകയും ചെയ്യാം.
1: പരസ്പരം
0: വലിയ ഇതാണ്. അദ്ദേഹത്തിന് എനിക്ക് മറക്കാനൊക്കത്തില്ല. ഞാനാണ് 2 ആളവിടുത്തെ. അതെന്ന് വെച്ചാൽ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഈ കുണ്ടറ ആലിൻ്റെ എന്ന് പറഞ്ഞൊരു വലിയ
1: ഫാക്ടറി ഉണ്ടായിരുന്നു.
0: അവരുടെ ഈ കോയിൽ പരസ്യം ചെയ്യുന്നേ കവർ ഉണ്ടാക്കാനും അതിൻ്റെ ലെറ്റർ തയ്യാറാക്കുന്നതൊക്കെ സിനി വി നാരായണൻ. അപ്പോൾ പുള്ളിയുടെ അത് പോരാ, വിരി നേടാനൊക്കെ ഒരുപാട് സജഷൻ കൊടുക്കുന്നു, പുള്ളിക്കതിനോട് ഒക്കുന്നില്ല. ഞാൻ വന്നപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയി വിരി നേർ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം അപ് ടു ഡേറ്റ് സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം. അങ്ങനെ ആ വർക്ക് ഇത്രയും അദ്ദേഹത്തിന് കിട്ടി. അപ്പോഴാണ് ഈ 62 കേരള ശബ്ദം തുടങ്ങുന്നത്. അപ്പം ഞാൻ കേരള ശബ്ദത്തിലേക്ക് വന്നു.
1: കേരള ശബ്ദത്തിൽ എത്ര വർഷത്തോളം പ്രവർത്തിച്ചു?
0: ഒരു 7-8 കഴിഞ്ഞപ്പം കൗമുദി വാരിക ന്യൂസ് പ്രിന്റിൻ്റെ അഭാവം കാരണം ഇതിലെ രേഖകളൊക്കെ മുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജനയോഗത്തിലെ കാമ്പശ്ശേരി എന്നെ വിളിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ കാമ്പശ്ശേരിയെ പോയി കണ്ടു, പറഞ്ഞു നിനക്ക് 60 ഞങ്ങൾ തരും മാസം, ജനയോഗത്തിൽ ചേരാമെങ്കിൽ ചേരും, കേരളത്തിലും മരിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഇല്ലസെറ്റ് ചെയ്ത് കൊടുത്ത ഒരു വാഷ് ശൈലിയിലാണ്, അന്ന് വാഷ് ശൈലി കുറവാണ്, അതങ്ങ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് വരച്ചു തുടങ്ങുന്നത്. അപ്പോൾ 2 കൂടെ ആയി.
1: പിന്നീട് ഈ ഏറ്റവും കൂടുതൽ പ്രശസ്തി ഉണ്ടായത് ഈ ബിമൽ മിത്രയുടെ നോവലിന് വേണ്ടിയിട്ട് വരച്ചപ്പോഴാണ്.
0: അതെ അതെ.
1: അതെങ്ങനെയായിരുന്നു?
0: അത് 64 ഞാൻ അപ്രന്റീസാണ്, കമ്പശ്ശേരിയുടെ മുറിയിലാണ്, ഞാനും അമ്പശ്ശേരി ഒരു മുറിയിലാണ്. അപ്പം ഈ MN സത്യാർത്ഥി വിവർത്തകനാണ്, ഇത് കൊണ്ടുവന്നു. കാമശ്ശേരിയായിട്ടൊക്കെ ഏത് സാഹിത്യകാരന്മാരും വന്നാലും എന്നെയും പരിചയപ്പെടും. കാരണം അപ്പോഴത്തേനും വേറൊരു രീതിയായല്ലോ. ആ കാലയളവിൽ തന്നെ വയലാറ് വന്നിട്ടുണ്ട്, അവിടെ യാത്രയുണ്ട്, അവരിൽ ഇങ്ങനെ കറങ്ങി കാമശ്ശേരി കാണാനും ഗണയുത്തി കയറാനും. അപ്പോഴെല്ലാം ഞാൻ പരിചയപ്പെട്ട ആർട്ടിസ്റ്റ് ഗോപാലനാണെന്ന് പറഞ്ഞു. വയലാറ് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കവിതയ്ക്ക് വരയ്ക്കുന്നതൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്നിട്ട് പോലും ഈ അന്ന് എനിക്ക് സാറ് എനിക്കൊരു വേന തന്നു ബ്ലാക്ക് ബേർഡ് പറഞ്ഞിട്ടില്ല. ആ അങ്ങനെ ഈ നോവലൊരു 2 പ്രസിദ്ധീകരിച്ച സീരിയൽ ചെയ്ത നോവലാണ്. ഇപ്പോൾ വലിയ നോവലാണ്. ഇതിൻ്റെ കഥ അറിയാതെ എങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യും? ബംഗാളിയാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാൻ നോക്കും?
1: ആ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളൊന്നും,
0: വേഷവിധാനവും പരിസരങ്ങളും ഒക്കെ വേണ്ടേ, എങ്ങനെ ചെയ്യാൻ നോക്കും? ഞാനൊരു കരിയർ പയ്യനാണെന്ന് പറയാനൊക്കെ, പയ്യനും യുവാവും അല്ല എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ്. അപ്പം എൻ്റെ അടുത്ത് കഥ മുഴുവൻ ഇദ്ദേഹം പറഞ്ഞിരുന്നു തന്ന് അവസാനം വരെ. അപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ കിട്ടി, അങ്ങനെയാണ് അതിന് വരച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു രസമുണ്ടല്ലോ, അതിനകത്തൊരു സതി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധിയായ ഒരു കഥാപാത്രമുണ്ട്. ലക്ഷ്യമായിട്ട് രണ്ട് സഹോദരിമാരുടെ കഥയാണ് ഇപ്പം മെയിനായിട്ടുള്ളത്. ആ സതിയെ നമ്മൾ രൂപം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് ഭയങ്കരമാണത്, വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ നോക്കൂ അതിനെ എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനാണ് ഞാൻ ബാക്കിലേക്ക് പോകേണ്ട ഒരു കാര്യം പറഞ്ഞത്. ഞാൻ എറണാകുളത്തെ സെൻറ്റ് തെരേസസ് കോളേജിലെ ബോർഡുകളൊക്കെ എഴുതാൻ പോയി കൂട്ടത്തിലെ ഒരു കുട്ടിയെ ഞാൻ കണ്ടു. അവിടെ ഞാൻ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ മൂന്ന് നാല് ദിവസം വന്ന് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. വളരെ ചുരുണ്ട തലമുടിയും വിശാലമായ കണ്ണും നേർത്ത ചുണ്ടും കൂടുതൽ താടിയൊക്കെ ഉള്ളൊരു അതി മനോഹരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഇരിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖമാണ് ഈ സതിയെ ഞാൻ കൊടുത്തത്. ഒരുപാട് എഴുത്താണ് വന്നിട്ടുള്ളത്, ഈ കഥാപാത്രങ്ങളെ എങ്ങനെ കെട്ടി എങ്ങനെ ചെയ്തു എന്നൊക്കെ ഇത്രയോ കത്തുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയോ. അങ്ങനെ ഓരോരുത്തരെ വെച്ചാണ് ഞാൻ ആ കഥാപാത്രത്തെ എടുത്തത്. പിന്നെ ഹിന്ദി പടങ്ങൾ, ഹിന്ദിയുടെ ചിത്രങ്ങൾ, മാസികൾ, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണങ്ങൾ മൊത്തം ഞാൻ വരുത്തും. ഇലക്ഷഡ് വീക്കിലി, ഫിലിം ഫെയർ, സാരിക, ഹിന്ദി മാസികയൊക്കെ ഉണ്ടല്ലോ, മാധുരി, അവർക്ക് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, ഇത് മൊത്തം ഞാൻ വരുത്തും. കാരണം അതെല്ലാം റെഫർ ചെയ്താലേ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഇലക്ഷഡ് ടി എന്ന് വെച്ചാൽ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. കാരണം സാഹിത്യകാരൻ അക്ഷരങ്ങൾ കൂടി അല്ലേ എഴുതി വെക്കത്തുള്ളൂ, നമ്മളത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കണ്ടേ, വരച്ച് കാണിക്കണ്ടേ, എങ്ങനെ എങ്ങനെ ഒക്കും, അതിന് ഭാവന വേണം.
1: പിന്നീട് ഗവൺമെന്റ് സർവീസിലേക്ക് പോയല്ലോ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലല്ലായിരുന്നു?
0: അതെ.
1: അത് ഏത് വർഷമായിരുന്നു?
0: അത് 67-ലാണ്. 67-ന് മുമ്പ് ഞാൻ ജനയുഗത്തിൻ്റെ സ്ഥിരം ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോഴും തന്നെയാണ് ഞാൻ ടെസ്റ്റിന് പോയതും. ഇപ്പം ടെസ്റ്റിന് പോകാതിരിക്കാനൊക്കെ ജനയുഗ മാനേജരും ഒക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നെ ഇൻ്റർവ്യൂവിന് പോകാതെ. തലേന്ന് എന്നെ രണ്ടാമത്തെ സിനിമ കാണാൻ കയറ്റി ഇരുത്തി, ബസ്സില്ല പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പം പിന്നെ ഇയാൾ നാളെ 9 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് പോകില്ലല്ലോ. അങ്ങനെ പോയി ഞാൻ രാത്രി ഒരു 3 മണിക്ക് വീട്ടിൽ ചെന്ന് കയറി. വീട്ടിൽ നിന്നും ആരും അങ്ങനെ എപ്പം ചെല്ലുന്നു എന്നുള്ള ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. ഏതായാലും പോയിക്കളയെന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്ക് ഞാൻ അവിടെ നിന്ന് കയറി. ഒരു ഭക്ഷണമുണ്ടായിരുന്നു, 5 മണിക്ക് ഇവിടെ വന്ന് പാളയത്ത് വന്നിറങ്ങി. തിരുവനന്തപുരം കണ്ടിട്ടില്ല. അവിടെ നടന്ന് കാണെന്ന് വെച്ച് ഒരു മുറി എടുത്തതിനകത്ത് കയറി ഇരുന്ന് ഈ ആഫീസ് പറഞ്ഞുകൂടാ. ആഫീസിൽ ചെന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. ടെസ്റ്റാണ് വേണ്ടുന്നത്, പിന്നെ ഒഫീഷ്യലായിട്ടുള്ളത് കണക്കുകളൊക്കെയാണ്. ടെസ്റ്റ് ഒരു ഓടുന്ന കുതിരയും ഒക്കെയാണ് എഴുതേണ്ടത്. അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും വരയ്ക്കാൻ പറ്റുന്ന പ്രയാസമുള്ള കാര്യമാണ്. അത് ചെയ്തു വരും. അപ്പം അന്ന് ഉദയവാനി സാറാണ് PSC വന്നത്. അപ്പോൾ ഉദയവസാറിനെ എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ടൈറ്റ് ഇൻ്റർവ്യൂ ലേ ഔട്ട് ചെയ്ത് കൊടുക്കുകയും ടൈറ്റിൽ എഴുതി കൊടുക്കാൻ ഞാൻ അദ്ദേഹത്തിന് അറിയാം. ആർട്ടിസ്റ്റ് ഗോപാലനാണ്, കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ജനകത്തിൻ്റെ, എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ അദ്ദേഹം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ഇദ്ദേഹത്തിനെയാണ്, നമ്മുടെ സർവീസിലുള്ള ഓഫീസറാണ് വരുന്നത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഓ എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അപ്പം ഇത് ഇടപെട്ട് ആർട്ടിസ്റ്റുമാർക്ക് കണക്കറിയണമെന്നില്ലല്ലോ, വരച്ചാൽ പോരെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം നിന്ന്. പിന്നെ അടുത്ത ആളുടെ ചോദ്യമായി, അദ്ദേഹം ഒരു എനിക്ക് അറിഞ്ഞുകൂടാ ആരായിരുന്നെന്ന്. പക്ഷെ അദ്ദേഹം ചിത്രകലയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾ. അതിനെല്ലാം മണി മണി പോലെ എൻ്റെ ആൻസർ കേട്ട് അവർ എന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അത് തീർന്നു വന്നു. എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, അങ്ങനെയാണ് കിട്ടിയത്.
1: അപ്പോൾ അതോടുകൂടി ജനയുഗത്തിൽ നിന്നൊക്കെ വിട്ടോ?
0: ഇല്ല ഇല്ല, ജനയുഗത്തിൽ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്നു വിചാരിച്ച് എനിക്ക് ശനിയും ഞായറും അവിടെ പോകല്ലോ. അവിടെ സിനിരമ തുടങ്ങി, പിന്നെ നോവൽ പതിപ്പ് തുടങ്ങി, ബാലയുഗം തുടങ്ങി. ഇതിനെല്ലാം ഒരു ആർട്ടിസ്റ്റാണ്, എല്ലാം ഞാനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ശനിയും ഞായറും കൂടെ നിന്ന് പോയാൽ ഓഫീസിൽ വർക്കെല്ലാം ചെയ്തിട്ട് ഇല്ലസ്ട്രേഷൻ എല്ലാം വീട്ടിൽ ഇരുന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ട് പോകും. കഥയെല്ലാം എനിക്ക് തരിയല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരാഴ്ച ചെല്ലുമ്പോൾ 10 കഥ തരും, സെലക്ട് ചെയ്തതാണ് 10 കഥകാരും. ഇതിന് ഇല്ലസ്ട്രേറ്റ് ചെയ്താൽ മതി, പക്ഷേ എപ്പം എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്കങ്ങ് ചെയ്തുകൊണ്ടാൽ മതി, പുള്ളി ഇടപെടത്തൊന്നുമില്ല. ഇപ്പം ഞാൻ അതിനകത്ത് ഈ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കഥകളുണ്ട്, കാരണം പിന്നെ ഡൽഹിയിലോ കാശ്മീരിലോ ബോംബെയിലൊക്കെയുള്ള കഥകാരിയും. അപ്പോൾ അതിന് ഞാനൊന്ന് മാറ്റി വെക്കും, എന്നുവെച്ചാൽ ഒന്ന് റെഫർ ചെയ്താലേ വരയ്ക്കാൻ നോക്കൂ. അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചിട്ട് താമസിച്ചേ കൊടുക്കത്തുള്ളൂ.
1: എങ്ങനെയായിരുന്നു പത്മരാജനുമായിട്ടുള്ള അടുപ്പവും?
0: പത്മരാജൻ അങ്ങനെ ഒരു കഥ അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം പത്മരാജൻ ചോദിച്ചാൽ വിതിര ബേബിയാണ് എൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ വാരിയുടെ. വാരിയെടുത്ത് അപ്പോൾ വിതിര ബേബി പറഞ്ഞ് ഈ ഗോപാലൻ്റെ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് അയാൾ താമസിക്കുന്നത്. ആ പ്രസ് റോഡിലുള്ളൊരു വീടുണ്ട്, അവിടെ പോയാൽ മതി. അങ്ങനെ എന്നപ്പോഴാണ് പത്മനാഭേശി വരുന്നത്. അപ്പോൾ എന്നെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സഹമുറിയനാണ് പറഞ്ഞത്, ഇപ്പോൾ പുള്ളി ഞാൻ വന്നു പറഞ്ഞു ഇന്ന ഒരാളെ ടൈറ്റ് പാൻറ്റൊക്കെ ആയിട്ടൊരു സുന്ദര കലയഭരൻ അന്വേഷിച്ചു വന്നു, ആരാന്നറിഞ്ഞില്ല. ഞാൻ പറഞ്ഞ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലാതെ എന്നെ അന്വേഷിച്ച് ആര് വരാനാ. അടുത്ത ദിവസം രാവിലെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ ഒരാൾ വന്നു, വളരെ സുമുഖനായ ഒരാളാണ്. എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ തിന്നുകൊണ്ടിരുന്ന ദോശ എന്നെടുത്ത് അങ്ങ് തിന്നെയാണ്. ഞാൻ ഞെട്ടി, ഇതെന്താ? അപ്പോൾ പുള്ളി പറയും ഞാൻ പത്മരായ കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഗതിയാണ്, ഇനി എയറിലാണ് എനിക്ക് ജോലി. ഓ, എനിക്ക് അയാളെ സമീപനവും സംഭാഷണ രീതിയും നമ്മളൊരു ആകർഷണീയതയുണ്ടല്ലോ. അങ്ങനെയാണ് പുള്ളിയോട് സംസാരിച്ചാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നത്. പിന്നീട് ഞാൻ ആയുർവേദ കളയുന്നിടത്ത് ഒരു വീടെടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചായി അവിടെ താമസം അയാളുടെ വിവാഹം വരെ.
1: ഈ പത്മനാഭനുമായിട്ടുള്ള അടുപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ രംഗത്തെ അതിന് ശേഷമൊക്കെ അടുപ്പം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു.
0: ഞാനും പത്മരാജനും താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയുകയാണ്. തുലാഭാരത്തിൻ്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മുറിയും അടുത്ത മുറിയിൽ രണ്ടുപേരെ താമസിക്കുകയുള്ളൂ, വലിയൊരു വീടാണ്, ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഇവനും ഞാനും ഇരിക്കുകയാണ്. അപ്പം ഞാൻ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇതൊക്കെ പശ അരച്ച് തേച്ച് വരുന്ന പുള്ളിയാണ്, ഈ ടൈപ്പ് ഇട്ടിരിക്കണമല്ലോ, വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പം സംവിധാനം ഗാനങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതിന് ടൈപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഒട്ടിച്ച് പശ തേച്ച് തരുന്ന പുള്ളിയാണ്. പുള്ളി എടുത്ത് ഒട്ടി ചേർന്നിട്ട് എന്ന് പറഞ്ഞൊരു വാക്കാണ്, ഡേയ് സംവിധാനം പി പത്മരാജൻ എന്ന് എഴുതി ഒട്ടിക്കടേ. ആക്ച്വലി എൻ്റെ നാക്കിൽ വന്നത് ഒരു ദിവസം നിൻ്റെത് വരും, ഇതുപോലെ നിൻ്റെ വരും, ഇതുപോലെ പരസ്യം, പക്ഷെ ഞാനായിരിക്കത്തില്ല അത് ഒട്ടിക്കുന്നത്. വളരെ കറക്റ്റായിരുന്നു.
1: പിന്നെ ഈ ചിത്രരചനയൊക്കെ നിർത്തിയത് ഇപ്പം അങ്ങനെ വരയ്ക്കാറില്ലല്ലേ?
0: വരയ്ക്കാറില്ല. അത് കാരണം ഞാൻ നോക്കിയപ്പോഴേ ഒരുപാട് പത്രം, ഇപ്പം മനോരമ, ദീപിക, മംഗളം, മലയാള നാട്, ഇതിനെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലായിടത്തും എൻ്റെ ഇല്ലസ്ട്രേഷൻ വേണം എല്ലാവർക്കും. എൻ്റെ സൗകര്യം നോക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഞാൻ അവിടെ അങ്ങ് പോകാറില്ല. എന്നെ തേടിയെത്താറില്ല, ഞാൻ എങ്ങും തേടി പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം എനിക്കുണ്ട്, അത് സത്യമാണ്.
1: ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ, അതുപോലെ പുരസ്കാരങ്ങൾ, അതേക്കുറിച്ച്
0: ഒരെണ്ണത്തിന് ഞാൻ വാങ്ങാനോ ഒന്നിനും പോകത്തുമില്ല. ഈ അടുത്ത സമയത്താണ് ഈ ബുക്കിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് നമ്മുടെ ബൈജു ചന്ദ്രനോടെ പല പ്രവർത്തി ഞാൻ ആവർത്തി. ചേട്ടനൊന്ന് വന്നാൽ മതി, ചേട്ടനൊന്നും കയറിയും വേണ്ട, സ്റ്റേജിലും വേണ്ട, ഒന്നും വേണ്ട, പക്ഷെ ഒരുപാട് പേര് കാണുമ്പോൾ ഒന്ന് നിൽക്കണമല്ലോ. അങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു വേണ്ടി.
1: ആദ്യമായിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്?
0: ഞാൻ വളരെ തൃപ്തനാണല്ലോ എൻ്റെ വർക്കിൽ. എൻ്റെ വർക്കിൽ വളരെ
1: തൃപ്തനാണ്. വരയ്ക്കാറുണ്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത്?
0: ഇല്ല, ഞാനത് 35 കൊല്ലമായി ബ്രഷ് എടുത്തിട്ട്, ഞാൻ ഒരുക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കത്തില്ല. അത് നിർത്താൻ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നല്ലോ, ഇത്രയും സ്ഥലങ്ങൾ പറഞ്ഞു വന്നല്ലോ. പക്ഷേ ഒരു ഫാക്ട് പറഞ്ഞാൽ സാമ്പത്തികം ഏറ്റവും കൂടുതൽ വരച്ച ഞാനാണ്. പക്ഷേ എനിക്കതിനു വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജീവിക്കണ്ടേ. ഞാനതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചതാണ്. 93 വരെ വരച്ചിട്ടുണ്ട്, വരെ അങ്ങ് നിർത്തി. ഞാനിത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാളാണ്. ഒരാൾ വരയ്ക്കും പെയിൻറ്ററായിരിക്കും, അയാൾക്ക് പെയിൻറ്റർ അറിയാം, പോർട്രേറ്റ് അറിയാവും, മനസ്സിലായില്ലേ? എനിക്കതല്ല, ഞാൻ എല്ലാ മേഖലയും വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ അടുത്ത മേഖലയാണ് ഈ കമേഴ്ഷ്യൽ വർക്ക്, ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക, വിപുലമായ രീതിയിലുള്ള
1: അതൊക്കെ ചെയ്യാറുണ്ടോ?
0: ഞാൻ ബാലൻ മാഷടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഹൈദരാബാദ് അദ്ദേഹത്തിന് ഈ ചന്ദ്രിയ പവലിയൻ, ചന്ദ്രിയയുടെ സോപ്പിൻ്റെ പവലിയൻസ് ഉണ്ടായിരുന്നു. മദ്രാസിൽ പോയിട്ടുണ്ട്, ഹൈദരാബാദിൽ പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാനാ പോയി അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അറിയാം, ഇതെങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ പണി കഴിപ്പിക്കണം. ചിത്രകലയുടെ വേറെ ലെവലാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രംഗത്തിലേക്ക്, അതായത് IIT ഫെയർ, നമ്മുടെ വേൾഡ് ട്രേഡ് ഫെയർ ഇല്ലേ ഇവിടെ ഡൽഹിയിലെ, അക്കാലങ്ങളിൽ ഞാൻ എല്ലാ വർഷവും ഞാനൊരു പവലിയൻസ് അവിടെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഗവൺമെൻറ് ഇൻഡസ്ട്രീസിലെ ടൂറിസത്തിൻ്റെ ഒന്ന് രണ്ട് പവലിയൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ കാശ്മീരിൽ വരെ പോയ പവലിയൻ ചെയ്ത ഒരു പക്ഷേ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അന്ന് ഈ അഹമ്മദാണ് ഇൻഡസ്ട്രീസിൻ്റെ ആൾ, കയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ടാണ് പോയത്. ബാംഗ്ലൂരിൽ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു കയറിൻ്റെ ആദ്യത്തെ, അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഈ അഹമ്മദാണ് മന്ത്രി. അത് കണ്ട് പുള്ളി ഭയങ്കരമായി ത്രില്ലായി. കയർ കൊണ്ട കംപ്ലീറ്റ് കയർ വർക്ക് അത് ചെയ്ത് വരുമ്പം പുള്ളിക്ക് കയർ കൊണ്ട് തന്നെ നമ്മൾ മഹാത്മാഗാന്ധി, ബോസ്, പിന്നെ അങ്ങനെ ഒരുത്തരുടെ സിംഹങ്ങൾ, ഷോ പീസുകൾ കയർ കൊണ്ടുണ്ടാക്കി, ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് കണ്ട ഒരു ലയൻ കണ്ട ലയൻ്റെ ജടയൊക്കെ അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ഇതായി പുള്ളിക്ക്. പുള്ളി ഉടൻ തന്നെ അടുത്ത ശ്രീനഗറിൽ ഒരു നടക്കുന്നുണ്ട്. ഉടനെ പോകാനായിട്ട് എന്നെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ ശ്രീനഗറിൽ പോകേണ്ടി വന്നത്. എങ്ങനെയാണ്
1: ഇപ്പം അന്നേരം വീട്ടിൽ വിശ്രമ ജീവിതമാണ് അല്ലേ?
0: അതെ, വിശ്രമ ജീവിതമാണ്. കാരണം എൻ്റെ മകൻ വേണുഗോപാൽ എന്ന് പറയാള് ഫിലിം ഫീൽഡിലാണ്.
1: വരയ്ക്കണമെന്നുള്ളൊരു
0: അതൊക്കെ ഇല്ലല്ല, ഞാനതങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ വരയ്ക്കാനുള്ളതെല്ലാം വരച്ച് കഴിഞ്ഞ്, ഇനിയിപ്പോൾ എന്തെട്ട് വരയ്ക്കാനാ, അതാണ് കാര്യം. ഒരു ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് നോക്കിക്കോളൂ, അതിനകത്ത് ഇല്ലസ്ട്രേഷൻ ഉണ്ടല്ലോ, നോക്കൂ. അങ്ങനെ അങ്ങ് നിർത്തിയതാണ്.
1: അപ്പം വളരെ സന്തോഷമുണ്ട് താങ്കളുടെ ചിത്രകലാ ജീവിതവും അതുപോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ച് പരിപാടിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പേരിലും നന്ദി അറിയിക്കാൻ.
0: എനിക്കുണ്ട്, അതെ, നന്ദി.
2: ആർട്ടിസ്റ്റ് ഗോപാലനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.

മഴവിലിൽ കേൾക്കാം ആദ്യ ഗാനം, സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയത്. സംഗീതം AR റഹ്മാൻ, ചിത്രം കാതലൻ.

മഴവില്ലിൽ ഇനി നമുക്ക് വൈരമുത്തു വരികൾ എഴുതിയ എ ആർ റഹ്മാൻ ഈണം പകർന്ന് എസ് ജാനകിയും എം ജി ശ്രീകുമാറും കൂട്ടരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉയിരേ.

പ്രിയശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവില് ഇവിടെ പൂർണ്ണമാകുന്നു. മഴവില്ലിൽ നിന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഏവർക്കും ശുഭസായാഹ്നം. ഇനി സായാഹ്ന പരിപാടികളുമായി കൂടെ ചേരും ചിത്ര ജെ പി.

0: ആകാശവാണി
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കര അക്ഷര ശ്ലോക സമിതി, മീനടം, കോട്ടയം. പങ്കെടുക്കുന്നവർ എൻ മധുസൂദന ശർമ്മ, കലാദേവി അന്തർജനം, ഉഷാദേവി അന്തർജനം, വത്സല അന്തർജനം.
2: ട്ടുഞ്ഞെട്ടുംപടി കടുതരമായിട്ടെഴുന്നട്ടഹാസാലൊട്ടേറും ദുഷ്ടരക്ഷസ്സുകളെയടലിൽ മർദ്ദിച്ചു മട്ടാർ വനത്തെ തട്ടിപ്പൊട്ടിച്ചു ലങ്കാനഗരിയതിരുഷ ചുട്ടിടം

ഇടുക നിറയ ഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂ നിന്നു പൈമ്പാലടവഴമവിലും വച്ചു സേവിച്ചു നിൽക്കേ.

ദ്രിപ്പരപ്പിൻ കടകതടവന പ്രോജ്വലച്ചദ്വലത്തിൽ കാലേ പുത്തോരിലഞ്ഞിക്കടിയിലകമുലഞ്ഞാകുലം കോകിലപ്പെൺപോലെ പാടുന്നു വേടത്തരുണിയവിടമെൻ ചേതനാ നൃത്തരംഗം.

0: കണ്ടെത്തുമെല്ലാത്തിനും ഉപരിവിളങ്ങുന്ന വിശ്വേശരൂപം.
1: നീലാകാശപ്പരപ്പോ തവതനുതിരുനട്ടത്തിലൊന്നായഴിഞ്ഞാലോലാഭോകം പവൽ പൂങ്കുഴലഴകിൽ വിളങ്ങുന്നതോ മേഘജാലം. കാലാരിപ്പെൺകിടാവേ വിതുമുഖി വിളയാട്ടത്തിൽ നിന്മന്ദഹാസം പാലാഴിക്കോളിളക്കപ്പടി വിലസുവതോ.

0: മാടൊക്കും പോർ മുലപ്പാലമിത രുചി ഭുജിച്ചാസ്വദിക്കും ദശായ ഓടിക്രീടിച്ചു വാടീടിനവതന കലാനാഥ ഘർമാമൃതത്തെ കൂടെ കൂടെ തുടയ്ക്കും സുഹൃതനിധി യശോദാകരം കൈതൊഴുന്നേൻ.
1: ഓടിപ്പാഞ്ഞേ നടക്കൂ ദൈതകളിലൊരാൾ മറ്റവൾക്കൊന്നനങ്ങാൻ കൂടിപ്പറ്റില്ല പാർത്താൽ സുതൻ.

ദന്തവാത്സല്യമൻ ജീവൽ കാവ്യശരന്നതിക്കു മുലയൂട്ടേടുന്നു ശൈലസ്തനം. പോയാലും പൊടിയിൽ കളിപ്പതിനു താൻ നിന്നമ്മ തന്മേനിയിൽ ചായാനും മറിയാനുമിത്തിരി കഴിഞ്ഞിട്ടാമിളം പൈതലെ. നീയാകും നിധിയെ കൊടുത്ത പരമോദാരന്റെ പാതാരുണ ഛായാചാതുരി നേർക്കൊണ്ടൊരു ലയം പ്രാപിച്ചിരിപ്പാണവൾ. നാൽക്കാലിക്കൊരു മെച്ചമോ

ആർമിഴിത്തയ്യൽ നീ ചീർത്താലും മതിമാലൊഴിച്ചടിയനെ കാത്താലുമെന്നോതിനിൻകാൽത്താർക്കും വിടുമിസ്വഭക്തനെ നി

0: തിരനോക്കുമ്പോൾ കൊളുത്തുന്നു നീയാഹാ കേളി വിളക്കു നിന്റെ ചിരിമോഷ്ടിപ്പൂചിലം പൊച്ചകൾ.
1: ആറു വക്ത

0: വഴി തെണ്ടുമീ ദൃശദശാന്തരത്തിലളകേശനും.
1: ആറ്റിലെത്തിയെതിരെ കുളിച്ചു കുറിയിട്ടു കണ്ണെഴുതി വൃത്തിയായി മാറ്റുടു.

കൊത്തു ഞൊറിയിട്ടൊടുത്തു മുടി കോതി ചൂടി ദശപുഷ്പവും ആറ്റു ദർഭഫല പൂക്കൾ കായ്കളിവയൊക്കെ ഏന്തി ശശിവാരവും നൂറ്റുകൊണ്ടുമ തുടങ്ങിയുഗ്രതവമപ്പുരാരി വരനായി വരാൻ അമ്പിളിക്കലയും അമ്പലക്കുളവും അമ്പരന്ന മണിനാഗവും ചെമ്പിരിച്ചിടയിടയ്ക്കണിഞ്ഞു ചെറുമാൻ കിടാവു വരദാഭയും അമ്പിനോടു കരതാരിലേന്തിയരുളമ്പരത്തനിശമാടിടും നിമ്പദം കരുതി നിന്നു കേഴുവതു കാൺക നീ നിഖില നായക ആർത്തബന്ധു പരമേശ്വരൻ സകലവിഷ്ടപാധിപതി മൗലിയിൽ ചേർത്ത ചന്ദ്രകലികേ ശിവന്റെ മഹിമാവനന്യ സമമെങ്കിലും ധൂർത്ത പുഷ്പഭുജകാസ്തിമാല മുതലായതോടു സഹസംഗമം കീർത്തനീയ സുഷമേ നിനക്കുചിതമല്ല പോക വെളിയിൽ തൊഴാം.

മുതലുണ്ണി ഞാനവശനത്രമേൽ എന്നു ചൊന്ന കവിയോടു നിന്നരുകിൽ വന്നു കാണുമിനി ഞാൻ ഭവാൻ. എന്നെയോർക്കുമളവുന്നുരച്ച മണിവർണ്ണ നിൻകഴൽ തൊഴുന്നു ഞാൻ.

ഞിതുവനാന്തരേ ചാലമറ്റൊരു വളഞ്ചസാനിജ വിഭൂഷണങ്ങളണിവാൻ തുനിഞ്ഞാലയത്തിൽ മരുവും വിധൗ രഭസമോടിനാൾ മുരഹരാന്തികെ.

0: സംസാര സൗഖ്യമിഹമിക്കവാറുമതി തുച്ഛമെന്നു പറയുന്നതേ.
1: വേണ്ട വേണ്ട ഞെളിയേണ്ട നിന്നിശിത ഖഡ്ഗധാരയുടെ വീശലിൽ തുണ്ടമാകുമൊരു പിണ്ടമാണു മമ കണ്ഠമെന്നു കരുതേണ്ട നീ. വേണ്ട പോലി കതരിച്ചു ഞാൻ കഴൽ പിടിച്ചവൻ്റെ തല കൊയ്യുവാൻ കണ്ട ധർമ്മമുറ നന്നു താൻ പ്രതി വചിച്ചു നൈഷധരിപൂത്തമൻ. വാണിമാതിനുടെ വീണമീട്ടിയൊരു ചേണഴും മധുരരംഗമായി ഈണമായി കവനമായി സദാ വിമൃദുശീതളാ നില സമാനമായി പ്രാണനാദമൊടു ചേർന്നു നിൽക്കയുടൽ വിട്ടുപോം വരെയുമെന്നെ നിൻ പ്രാണ

0: വിലാസവും മണിസുവർണ സുന്ദര കിരീടവും താണ്ഡവത്തിലതികൂർണമാനകുടമഗ്രപിഞ്ച നിരയും സമുൽ കീർണധാമവും എന്ന കോമള കളായ മേനികണി കാണണം.
1: തളമറയ്ക്കകമങ്കണമും മറം കളമടുക്കളമച്ചകമെന്നിവ കളകളധ്വനി ചേർന്നൊരു ദർദുര

വദനമാശുഹരിച്ചരുളിയിടണം. വദനമാറെഴുമർഭകനൊത്തു നീ സദനമാകമനസ്സിനുമേ സദാ.

അജരൊട്ടതിവസിക്കുമെനിക്കു ഫലിക്കുമോ ജഗദധീശ്വരി നിൻപദസേവയാൽ സുഗതമാകമമാനിതമംഗളം.

0: മൊഴിക്ക നീ സുമഹിതൻ മഹിതൻപതിമായയായമരമാമരമായിഹ നിൽപ്പുതേ
1: സരസമൻ.

0: എന്നാൽ സുരനുദേ സുകൃതങ്ങളെഴുന്നവൻ വരസുഖങ്ങളവനു ലഭിപ്പതോ പരമപാരമപായ വിനാശിനി.
1: വനജലോചനമാധവലോകഭാവനശുഭം വരുവാനനുവാസരം മനസ്സിനർത്തനമാടുക സാദരം ഘനരസേനരസേശ്വര കൈതൊഴാം.
0: മടിതനിക്കു ലഭിച്ചു വസിക്കിലും മുടി സുരാപക കൈവശമാക്കയാൽ കടിപിടിച്ചു നഗക്ഷതമേകിടും കുടില ചില്ലി ഭവാനി തുണച്ചിടും.
2: കണ്ണിലഗ്നികരളങ്ങളെ ജടാ മണ്ഡലേ തടിനിമേലഹിവ്രജം മണ്ഡനം തവപതിക്കിതൊക്കെ

0: പായമീശ്വരൻ എന്നു ഭാഷയതു പൂർണമിങ്ങകോ വന്നു പോമ്പിഴയുമർദ്ധശങ്കയാൽ ഇക്കറുപ്പരവണയ്ക്കു വന്നിടാൻ തക്ക കാരണമറിഞ്ഞു ചൊല്ലുവിൻ. ശർക്കരയ്ക്കു വളരെ പഴക്കമായി തർക്കമില്ല രുചിയും കുറഞ്ഞുപോയി. ശങ്കവിട്ടു മണൽ കൊണ്ടു ഞങ്ങളാ ശങ്കരി പ്രതിമ തീർത്തു സാദരം. പങ്കജക്ഷണ ഭവാന്റെ സന്നിധൗ കിങ്കരീ ജനപദം ലഭിക്കുവാൻ.
1: പങ്കമത്

0: ണയണച്ചുകയം
1: അക്ഷരത്തെളിവിളക്കു കാട്ടി എൻ അക്ഷികൾക്കുമിഴിവേകുമമ്പികേ അക്ഷയം ഭവതി തന്നനുഗ്രഹച്ചെപ്പെനിക്കു വരമായി തരേണമേ. അത്തരത്തിലിളകാതെ നിർത്തിയ നക്തമാല നിഴലാർന്നനന്തരം ഉത്തമാംഗമതു സീത

0: കണ്ടു ഞാൻ. കണ്ണിണയ്ക്കു സുഖമായി ഭവാനുമിന്നണ്ണനൊത്തണക കൊണ്ടു ലക്ഷ്മണ.
1: കഷ്ടമിങ്ങനെ വിളിച്ചു ചൊൽകിലും കേട്ടിടാതെ മരുവുന്നതെന്തഹോ? വിഷ്ടവേശ്വരനതായ കണ്ണനും പൊട്ടിയോ ചെവി കടുപ്പമെത്രയും.
0: വേഷനർത്തന കഥാരസം വെറും ഭാഷയായ പല തുള്ളലീവിധം ദോഷമേകി വിവിധം രഥോത്തത ഘോഷയാത്ര തുടരുന്നു കൈരളി. തന്നതില്ലിനറുവെണ്ണയായതിന്നൊന്നു ചെയ്യുക നടനം മുകുന്ദനി. എന്നു ഗോപികളുരയ്ക്കവേ സുമം വെന്ന കാലു കളിയായുയർത്തിടും. എത്ര കാലമിതു താങ്ങിടും ജനം ഇത്രമേ പറക നാട്ടുരീതികൾ കഷ്ടി.

0: വച്ച സർവ ചൈതന്യരൂപി ഭഗവാൻ കുശലം തരട്ടെ. പുല്ലാണെനിക്കു പടയാളികൾ നിൻകടക്കൺ തല്ലാണു തേൻമൊഴി തടുത്തിടുവാൻ ഞെരുക്കം തെല്ലാകയാൽ തെളിവിയെന്നു തുണയ്ക്കണം നീ അല്ലായിലാങ്ങളകൾ തൻ പണി പെങ്ങൾ ചെയ്യും.
1: തികഞ്ഞ മൗനമാചരിക്കുമാശ്രമത്തിനുള്ളിലും തകർത്തിടുന്നു പഞ്ചവാദ്യമിപ്രഭാതവേളയിൽ അകത്തിതാചമഞ്ഞിടുന്നു രാജപുത്രിമാരിലും പകയ്ക്കിടം കൊടുക്കുമാറു മംഗളങ്കിമൗലികൾ.
0: അരയ്ക്കകത്തു കൈവിരൽ പിടിച്ചു വെച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എന്റെ മേൽഗതിക്കു വാഞ്ചയായി പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനിതയായി ഞാൻ നമസ്കരിച്ചിടുന്നിതാ. പ്രമോദമാം കളങ്കമറ്റ സൗഹൃദം ലഭിച്ചിടും പ്രമാദമായ ചിന്തയാണു ദുഃഖമാണു ദുഷ്ഫലം പടുത്വമോടെ തൻഹിതം നടത്തുവാൻ നടിച്ചിടും പതുക്കെ വന്നു പിന്നിൽ നിന്നു കുത്തിടും തകർത്തിടും. പ്രശസ്തമായ രീതിയിൽ ചമച്ച കാവ്യപാദവും പ്രശസ്തമാക്കുമാർക്കുമുള്ള കാവ്യപാഠവം നിജം അശക്തനല്ലയൊന്നിനും ശരിക്കൊരുത്തനോർക്ക് വശപ്പെടുന്നു കാവ്യസിദ്ധി ചിത്രമായി മഹത്വമായി
1: സമ്പത്തന്നല്ല സൗഖ്യസ്ഥിതി സകല.

0: ചെയ്തിനാവിൽ ആരാശി തന്നിലിളകും തിരമാല പോലെ പാരാതെ തോന്നുവതി നിന്നു തുണച്ചിടട്ടെ.
1: അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തതനുതതുതരേ ദിവ്യകൈശോരവേഷം.

0: ദൈർവിലസദുപനിഷത്സുന്ദരീമണ്ഡലൈശ്ച
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുവപനപുരേ ഹന്തഭാഗ്യം ജനാനാം.
2: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ശ്രീശങ്കര അക്ഷരശ്ലോക സമിതി, മീനടം, കോട്ടയം. പങ്കെടുത്തവർ എൻ മധുസൂദന ശർമ്മ, കലാദേവി അന്തർജനം, ഉഷാദേവി അന്തർജനം, വത്സല അന്തർജനം.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി മനോ, സ്വർണലത എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം സുരേഷ്
1: പീറ്റേഴ്സ്. പുലരി മഴ പൂഞ്ചുടിയിൽ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ് ആലപിച്ചത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി
1: പുരാണ പാരായണം. പാരായണം ചെയ്യുന്നത് കുരിപ്പുഴ സജീവ്.
2: തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം.

ലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയൽ.

ഏതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ

പഞ്ചഭൂതക നിർമ്മിതം മയാമയമായി പരിണാമിയായുള്ളൊരു കായം വികാരിയായുള്ളൊന്നിത് അധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചു. അതും തവ

അഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിത് ഓർക്കനീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക്

മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നത് എന്ന്

ഏണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയേ കാമസുരഭികേൾ ചിന്തിച്ചു.

0: പൂർണമായി, തത്വാർത്ഥമായി, നിരാകാരമായി, നിത്യമായി, നിർവികൽപ്പം പരം നിർവികാരം ഘനം, സർവൈകകാരണം സർവജഗന്മയം, സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം, സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ, സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം, പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം.
1: പുരാണ പാരായണം സമാപിക്കുന്നു. പാരായണം ചെയ്തത് കുരിപ്പുഴ സജീവ്.
2: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കൃഷിയിൽ സൂക്ഷ്മമൂലകങ്ങളുടെ പ്രാധാന്യവും പ്രയോഗവും, ഡോക്ടർ വി തുളസിയുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്രഗാനം. 8:00 ഹലോ ഡോക്ടർ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ ഹെൽത്ത് മിഷൻ. 9:15 വിദ്യാഭ്യാസ രംഗം, കഥയുടെ ദൃശ്യഭാഷ, തിരക്കഥയെ അറിയാം. ഡോക്ടർ വി ഹിക്മത്തുള്ള സംസാരിക്കുന്നു. 9:30 കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരി. 6 സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്. 11:10 എഫ് എം ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ പുത്തൻകാവ് മാത്തൻതരകൻ എഴുതിയ ഭാരതഗാനം എന്ന കവിത ആലാപനം സുമേഷ് കൃഷ്ണ കൊല്ലം. 6:15 ഉദയഗീതം, പി വി പ്രീത പാടിയ ഗാനങ്ങൾ. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂപ്പെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 162 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, തൃശൂർ വി രാമചന്ദ്രൻ പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, വന്യജീവി.

ജീവിവാരം സഹജീവനത്തിന്റെ സന്ദേശം അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു. 11:30 കൂട്ടുകാരി അടുക്കള ആരുടേത് ചിത്രീകരണം രചന ശാന്തി ജി പി. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി അധ്യാപകനും ഗാനരചയിതാവുമായ സാരൻ കേറ്റിയുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ ജ്യോതിശ്രീ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ ഡോക്ടർ ബെന്നറ്റ് സൈലം പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് മഞ്ഞനിപ്പൂനിലാവ്. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 12-ാം ഭാഗം രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് നേർമൊഴി. ചലച്ചിത്ര നടൻ ആനന്ദ് മൻവദൻ പങ്കെടുക്കുന്നു. 4:30 മഴവില്ല്. വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പരിപാടി. ഉഷ യാദവ് കെ ഉപന്യാസോ മേംഡ നാരി രേഷ്മായസ് സംസാരിക്കുന്നു. 5:15 തുടിതാളം മദ്ദളകേളി അവതരിപ്പിക്കുന്നത് കലാഭാരതി രാജീവ് കുടവട്ടൂരും സംഘവും. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ വിധു പ്രതാവ് പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 കിസാൻ വാണി. മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം. ഹർഷ വി എസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി. പ്ലേ സ്പോട്ടറും ഫോട്ടോഗ്രാഫറുമായ അനാമിക ജി എസുമായി അഭിമുഖം. 8 മണിക്ക് സർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. സി എസ് സോമശേഖർ അവതരിപ്പിച്ചത് കഥ ശ്രീമദ് ഭഗവത്ഗീത. 10 മണിക്ക് കഥകളിപ്പദങ്ങൾ. കലാമണ്ഡലം സുരേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാഗം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:05 ചലച്ചിത്രഗാനങ്ങൾ. 11:15 മുതൽ FM Gold. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ.
1: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൌചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛ ഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ്

0: ഉള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല. ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ചു നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Polling for all six seats will be held tomorrow, while counting of votes will take place on Friday. The assembly seats going to polls are Madurantakam and Dharanapuram in Tamil Nadu, Tattanachavadi in Puducherry, and Rejinagar and Nandigram in West Bengal. In Assam, voting will be held for the Nagaon Lok Sabha constituency. Four new airports will be developed in West Bengal over the next 2 years to strengthen air connectivity in the state. A memorandum of understanding to this effect was signed today between the centre and the West Bengal government in Nabana in the presence of Civil Aviation Minister K. Ramohan Naidu and Chief Minister Shubhendu Adhikari. The plan includes civil enclaves at Hasimara and Kalaikunda, expansion of Balurghat Airport and construction of a new airport in Purulia. The 2026 Nobel for Physiology or Medicine has been awarded to three scientists, Kyle Dyser-Roth of United States and German duo Peter Hegemann and Georg Nagel, for their work developing a technique known as optogenetics to decode the inner workings of the brain. This method acts as a light-sensitive switch, allowing a scientist to potentially map which cells are responsible for which function in the brain. Making the announcement, the Nobel Prize Committee in Sweden said their work has laid the foundation for a new era in neuroscience. Minister of State for Chemicals and Fertilizers Anupriya Patel today said the government is prioritizing the chemicals and petrochemical sector to fulfill the larger national goal of becoming the third largest economy in the world. The minister said this while launching the 14th edition of the India Chem with the theme Advantage Bharat, an emerging global chemicals hub in New Delhi. And benchmark domestic equity indices rose around 0.6% today, snapping a four-day losing streak. The Sensex gained 473 points to close at 72,382, while Nifty settled at 22,556. And that is the end of this news bulletin.
1: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഊർജമേകി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം തുടരുന്നു. പതിനായിരക്കണക്കിന് സഞ്ചാരികളാണ് കുറിഞ്ഞിപ്പൂക്കളുടെ നീലച്ചാർത്ത് കാണാൻ ഇതിനോടകം ചൊക്രമുടിയിൽ എത്തിയത്. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞുപൂത്തത് പ്രതിസന്ധിയിലായിരുന്ന ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകി. അനുകൂല കാലാവസ്ഥ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും കുറിഞ്ഞിപ്പൂക്കൾ വാടാതെ നിൽക്കുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. തുടർച്ചയായി ലഭിച്ച വെയിലും ഇടവിട്ടു പെയ്ത മഴയുമാണ് കൂടുതൽ മൊട്ടുകൾ വിടരാൻ സഹായകമായത്. ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അതേസമയം വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമേ ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപ്പെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മോശം കാലാവസ്ഥയുള്ള ദിവസങ്ങളിലും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുള്ളപ്പോഴും പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിക്കാറുണ്ട്. മഴ മാറി നിൽക്കുന്നതോടെ വരും ദിവസങ്ങളിലും കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിലുള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി വരുന്നു. നിരക്ഷരർക്കും വിവിധ കാരണങ്ങളാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും തുല്യതാ കോഴ്സുകളിലൂടെ വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചെത്താൻ ഈ പദ്ധതി അവസരമൊരുക്കും. ഒക്ടോബർ 12 വരെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്ക് തുടർ പഠനമൊരുക്കാൻ SC ST പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത 4, 7 തുല്യതാ കോഴ്സുകൾ തികച്ചും സൗജന്യമാണ്. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പ് ഓഫീസും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്. പെരിയാർ കടുവ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസത്തെ സമഗ്ര ജന്തുജാല സർവേയിൽ 6 പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തി. 1 പുതിയ ഇനം പക്ഷി, 1 പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയെയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ഇതോടെ പെരിയാറ്റിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 ഉയർന്നു. സംസ്ഥാന വനംവകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, തിരുവനന്തപുരം ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവർ ചേർന്നാണ് സർവേ സംഘടിപ്പിച്ചത്. പുതുതായി കണ്ടെത്തിയ തുമ്പി ഇനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച

0: ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. വനം വകുപ്പിന്റെ ദീർഘകാല ജൈവ വൈവിധ്യ നിരീക്ഷണത്തിനായി സർവേയിലെ വിവരങ്ങൾ കൈമാറി. വരും വർഷങ്ങളിൽ വേനൽക്കാല സർവേ കൂടി നടത്താൻ വനം വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ പൂക്കൃഷിക്ക് പ്രിയമേറുന്നു. ചെണ്ടുമല്ലി കൃഷിയുടെ വിജയത്തിന് പിന്നാലെ വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയും വ്യാപകമാവുകയാണ്. കുറഞ്ഞ അധ്വാനവും മികച്ച ലാഭവും ലഭിക്കുന്നതോടെ കൂടുതൽ കർഷകരാണ് സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിയുന്നത്. ശീതകാല പച്ചക്കറികൾക്ക് 4 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥാനത്ത് വെറും 45 ദിവസം കൊണ്ട് സൂര്യകാന്തി വിളവെടുക്കാം എന്നതാണ് പ്രധാന ആകർഷണം. വർഷത്തിൽ 4 തവണ വരെ വിളവെടുക്കാം എന്നതിനാൽ മികച്ച സാമ്പത്തിക ലാഭമാണ് ഇത് ഉറപ്പു നൽകുന്നത്. ഭക്ഷ്യ എണ്ണയ്ക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ വിപണി മൂല്യവും കൂടുതലാണ്. കർഷകരുടെ ഈ കൂട്ടായ്മ തുടർന്നാൽ ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൂപ്പാടമായി വട്ടവട മാറും. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. കാനനപാതകളിലും പ്രധാന ഇടത്താവളങ്ങളായ പുല്ലുമേട്, ഉപ്പുപാറ, വള്ളക്കടവ്, കുമളി, സത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും കുടിവെള്ളം, വെളിച്ചം, ആരോഗ്യ സേവനം എന്നിവയും ഗതാഗത ക്രമീകരണങ്ങളും കുറ്റമറ്റ രീതിയിൽ ഒരുക്കും. അപകട മേഖലയായ വളഞ്ഞങ്ങാനത്ത് വിവിധ വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തും. കുമളിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കുന്നതോടൊപ്പം തമിഴ് ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും. ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരവും വിലയും പരിശോധിക്കാൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി 1 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495 96

4321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: കിസാൻ വാണി.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: आदौ मुख्याः वार्ताः. नवदेहल्यां भारत स्विट्जरलैंड शिखर वार्ता सम्पन्ना. व्यापार सम्बन्धान् संप्रवर्धयितुं वैश्विकीं संभरण श्रृंखलां दृढ़यितुं च उभौ देशौ प्रतिबद्धौ इति प्रधानमंत्री नरेन्द्र मोदी. भारत यूरोपीय संघ व्यापार सन्धिः भारतस्य उत्कृष्ट वार्ता कौशलस्य परिचायिका इति वित्तमंत्री निर्मला सीतारामन्. पंजाब मुख्यमंत्री कार्यालयस्य भ्रष्टाचार प्रकरणे उच्च न्यायालयस्य कठोरः समादेशः. प्रवर्तन निदेशालयस्य अभियोगान् आधृत्य सीबीआई अन्वेषणस्य अपि समादेशः. अपि च कर्णाटक केरल तमिलनाडु प्रभृति दक्षिण प्रदेशेषु श्वः पर्यन्तम् अतिवृष्टिः सम्भाव्यते इति ऋतुविज्ञान विभागः. अथ वार्ताः विशदीकृत्य. सैन्यप्रशिक्षणे रक्षा उद्योगेषु च मैत्री सम्बन्धान् दृढयितुम् अद्य भारतेन स्विट्जरलैंड देशेन सह नवदेहल्याम् अभूतपूर्वः विचारविनिमयः समाचरितः. विदेशमन्त्रालयस्य सचिवेन सीबी जॉर्ज इत्यनेन सहर्षं विज्ञापितं यत् स्विस् संस्थाः मेक् इन् इण्डिया इति राष्ट्रियसङ्कल्पस्य छायायाम् आत्मनिर्भररक्षा उत्पादने सहभागित्वं विधातुम् अर्हन्ति. प्रधानमन्त्रिणः नरेन्द्रमोदिनः भावपूर्ण आमन्त्रणेन भारतधरां सम्प्राप्तः स्विस् राष्ट्रपतिः गाई पार्मेलीन् अद्य मन्त्रिमण्डलस्तरीयवार्तासु सहभागी भूत्वा 5 महत्वपूर्णानि सहमतिपत्राणि हस्ताक्षरितवान्. असौ TEPA व्यापारसन्धेः प्रथमवार्षिकोत्सववेलायां समृद्धिशिखरसम्मेलने अपि राष्ट्रस्य प्रतिनिधित्वं विधास्यति. एतदतिरिच्य 27th-2000 जून मासे जेनेवा नगरे समायोज्यमाने AI शिखरसम्मेलने उभावपि देशौ मानवकल्याणाय दृढसङ्कल्पबद्धौ वर्तेते. भारतस्य राजकीययात्रायाम् आगतेन स्विस् सङ्घस्य राष्ट्रपतिना गाई पार्मेलीन् इत्यनेन सह केन्द्रीयविदेशमन्त्री डॉ एस् जयशङ्करः अद्य नवदेहल्याम् औपचारिकसम्मेलनम् अकरोत्. एकस्मिन् सामाजिकान्तर्जालीयपटले स्वीय हृदयोद्गारं प्रकाशयन् विदेशमन्त्रिणा भारत यूरोपीय मुक्त व्यापार संघ संधि संजात प्रतिश्रुतिम् अवसृत्य द्विपक्षीय सहयोग विस्तारणाय राष्ट्रपतेः पार्मेलीन इत्यस्य सहृदयता भूरिशः अभिनन्दिता. एतदतिरिच्य असौ सविश्वासं प्रोक्तवान् यत् प्रधानमन्त्रिणा नरेन्द्रमोदिना सह राष्ट्रपतेः आसन्नः विचारविनिमयः उभयोः देशयोः बहुविधसम्बन्धं जगति सुदूरं प्रसारयिष्यति. नवदेहल्यां म्यूनिक् नेतृसम्मेलने केन्द्रीयवित्तमन्त्री निर्मला सीतारामन् अवोचत् यत् भारत अमेरिका देशयोः मध्ये व्यापारसन्धेः सम्भाषणप्रक्रिया अधुनापि प्रवर्तते, पूर्णतां च नाधिगता. मन्त्रिणा स्पष्टीकृतं यत् एषा वार्ता अत्यन्तं गभीरा, सूक्ष्मविचारैः युक्ता च अस्ति. सा न्यगादीत् यत् व्यापारसन्तुलनं भारतस्य पक्षे अनुकूलमस्ति, द्विपक्षीयवार्ता च मतान्तरनिरसनाय सर्वोत्तमं साधनमस्ति. पंजाब हरियाणा उच्च न्यायालयः मुख्यमंत्री कार्यालयस्य विशेषाधिकारिणमुद्दिश्य प्रवृत्तस्य स्थानान्तरणाय भ्रष्टाचार प्रकरणस्य अन्वेषणाय सीबीआई संस्थाम् आदिशत्. प्रवर्तन निदेशालयस्य अभियोगान् वीक्ष्य उच्च न्यायालयः इतं निर्णयं कृतवान्. न्यायालयेन स्पष्टीकृतं यत् उच्च पदस्थानां भ्रष्टाचार प्रकरणानां निष्पक्ष सत्यता प्रकटनाय CBI അന്വേഷണം അത്യാവശ്യകം അസ്തി. പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃതവാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഹ പ്രസാര്യതേ.
2: അനുക്ഷണം അദ്യതന സൂചനാഭിഃ പരിപൂർണാഃ തിഷ്ഠന്തു. എക്സ് അഥ പബ്ലിക് പട്ടലയോഃ @AIR ന്യൂസ് അലേർട്സ് ഇത്യനുഗച്ഛന്തു.
1: പ്രൊജക്ട് ചീത ഇത്യുപക്രമെ അദ്യ കൂനോ രാഷ്ട്രീയ ഉദ്യാനേ ഭാരതെ ജാതായാഃ KJP-21 ചിത്രക്യാഃ ഗർഭാത് പഞ്ച സ്വസ്ഥ ശാവകാഃ അജനിഷത. അനേന സഹ ഭാരതെ ചിത്രകാണാം ആഹത്യ സംഖ്യ ഷഷ്ടിഃ യാവത് സംവൃത്താ. കേന്ദ്രീയ പര്യാവരണ മന്ത്രി ഭൂപേന്ദ്ര യാദവ പ്രോക്തവാൻ യത് ഏതേഷാം പിതുഃ ബോത്സ്വാന ദേശീയത്വാത് ഭാരതെ പ്രഥമതയാ ബോത്സ്വാന വംശാനുക്രമണസ്യ ആരംഭഃ ഭവതി. യഃ വർധമാന ചിത്രക പ്രജാതയെ നൂതനം ആനുവംശിക സാമർഥ്യം വിധാസ്യതി. വിദ്യാലയേഷു ബാലകാനാം ആത്മിക വികാസായ മനഃശാന്തയെ സമ്പൂർണാഭ്യുദയായ ച രാഷ്ട്രീയ മാനസിക സ്വാസ്ഥ്യ നീത്യാഃ പ്രാരൂപം വികാസയിതും അദ്യ കേന്ദ്രീയ ശിക്ഷാമന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രാലയസ്യ ഉച്ച പദസ്ഥൈഃ അധികാരിഭിഃ സഹ ഗഭീരം വിചാരമന്ഥനം വിഹിതവാൻ. കേന്ദ്രീയ സഞ്ചാര മന്ത്രാലയേന അദ്യ വിജ്ഞാപിതം യത് തസ്യ സഞ്ചാര സാഥി ഇതി നാമധേയം ജാലപുടം ത്രയോവിംശത്യുത്തര ദ്വിസഹസ്രതമവർഷസ്യ മെയ് മാസേ സ്വപ്രവർത്തനാദാരഭ്യ സാമ്പ്രതം യാവത് ത്രിംശത് കോടിഃ അഭ്യാഗമനാനി വ്യതീതവത്. മന്ത്രാലയസ്യ ദൂരസഞ്ചാര വിഭാഗേന നിർമ്മിതം ഇദം സുഗമ അന്തരപൃഷ്ഠ സമ്പന്നം ജാലപുടം ഉപഭോക്തൃഭ്യഃ സന്ദിഗ്ധ ദൂരഭാഷ ആഹ്വാനാനാം സന്ദേശാനാം ച ശീഘ്ര പ്രതിവേദന സുവിധാം വിദധാതി. ഏതത് ജാലപുടം അനധികൃത ചലദൂരഭാഷ സംബന്ധാൻ ജ്ഞാപയതി, നഷ്ട മുഷിത യന്ത്രാണി രോധയതി, തേഷാം പ്രാമാണികതാം ച പരീക്ഷതെ. അനേന മഞ്ചേന സാമ്പ്രതം ചതുർദശലക്ഷാധികാനി നഷ്ടയന്ത്രാണി പുനർലബ്ധാനി, ചതുഃ കോട്യധികാനാം നാഗരിക നിവേദാനാം ച നിഷ്ഠാപൂർവകം സമാധാനാനി ച വിഹിതാനി. നവദെഹല്യാം സമായോജിതെ വിശ്വ വാസഭൂമി ദിവസ സമാരോഹെ കേന്ദ്രീയ ആവാസ നഗരകാര്യ രാജ്യമന്ത്രി തോഖൻ സാഹു അവോചത് യത് പര്യാവരണ സംരക്ഷണം ആധുനിക വികാസശ്ച ന ദ്വൗ പൃഥക് മാർഗൗ പ്രത്യുത ഏകസ്യൈവ പ്രഗതിരഥസ്യ ദ്വേ ചക്രേ സ്തഃ. മന്ത്രി പ്രവരേണ സഹർഷം നിഗദിതം യത് സപ്തചത്വാരിംശദധിക ദ്വിസഹസ്രതമ വർഷാഭ്യന്തരെ വികസിത ഭാരതസ്യ സ്വപ്നം രാഷ്ട്രസ്യ മുഖ്യം ലക്ഷ്യം അസ്മാകം നഗരാണി ഗ്രാമാഞ്ച ഹരിത സ്വച്ഛ സുന്ദര ജീവനാനുകൂലാൻ വിധാതുമസ്തി. മന്ത്രിണാ സവിശേഷം നിഗദിതം യത് സാമ്പ്രതികേഷു വർഷേഷു ഭാരതേന സ്വനീതീനാം കേന്ദ്രേന മാനവഗരിമ്ണാ സഹ പര്യാവരണ സന്തുലനം പരമപ്രാധാന്യേന സമാദൃതം. മതദാത്രീസൂചീനാം വിശേഷഗഹന പുനരീക്ഷണവേളായാം ഏകപക്ഷീയ നിർണയഗ്രഹണസ്യ അഭിയോഗേന മുഖ്യ നിർവാചനായുക്തസ്യ ജ്ഞാനേഷ് കുമാരസ്യ സദ്യഃ പദച്യുതിം പ്രാർത്ഥയന്തീം യാചികാം അദ്യ ഉച്ചതമന്യായാലയഃ അന്തരിമ ആദേശപ്രദാനേന അസ്വീകൃതവാൻ. സർവോച്ചപീഠേന സഹർഷം സ്പഷ്ടീകൃതം യത് പ്രഥമം താവത് പ്രത്യുത്തരദാതൃഭ്യഃ ഉത്തരം പ്രാപ്യ വൈധാനികനിയമാനാം ലംഘനം ജാതം ന വാ ഇതി പരീക്ഷിഷ്യതേ. ന്യായാലയേന ഏതദപി സമാലോചിതം യത് കേവലം വൃത്തപത്രവാർത്താഃ സമാശ്രിത്യ ഏകപക്ഷീയ ആദേശഃ പാരിതഃ ഭവിതും നാർഹതി. പീഠേനാങ്കിതം യത് യദി സാക്ഷ്യൈഃ ഏതത് സിദ്ധം ഭവേത് യത് നിർണയാഃ ആവശ്യക ബഹുമതേന ന ഗൃഹീതാഃ തർഹി തേഷാം സർവഥാ പുനർവിചാരഃ സംഭവേത്. എൽ നീനോ പ്രഭാവജന്യ അല്പവൃഷ്ട്യാ ജലാശയ സഞ്ചയേഷു ന്യൂനതാം സമീക്ഷ്യ മഹാരാഷ്ട്രസ്യ ജലസംസാധന മന്ത്രി ഗിരീഷ് മഹാജനഃ ഒക്ടോബർ ഷോഡശ ദിനാങ്കാത് സർവേഷു നഗരേഷു ന്യൂനതമം 10% ജലമിതവ്യയം സമാദിശത്. भारतीय ऋतु विज्ञान विभागेन कर्नाटक केरल तमिलनाडु पुदुचेरी प्रदेशेषु श्वः यावत् अतिवृष्टिपरा सूचना प्रकटिता। विभागेन उक्तं यत् आगामी दिनद्वये मराठवाड़े विदर्भ क्षेत्रेषु च वातावरणं अनुकूलं भविष्यति इति वार्ताः।
0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് BB ഗോപകുമാർ MLA. ED കത്തിൽ FIR പോലും ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകി

0: പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KSRTCയെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൗര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M. ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 July 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈറ്റ് ഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്റോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്റോത്ത്. ജർമ്മൻ ബയോഫിസിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ്.

0: 73 പോയിന്റ് ഉയർന്ന് 72,382, നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M.ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അറിവിന്റെ വെളിച്ചം പകരുന്നവർക്ക് ആദരമായി ലോക അധ്യാപക ദിനം. തയ്യാറാക്കിയത് ശ്രീലത VS, മുതിർന്ന മാധ്യമപ്രവർത്തക. അവതരണം ബിന്ദു വിനോദ്. ഇന്ന് ലോക അധ്യാപക ദിനം. ഒരു കുട്ടിയുടെ ആദ്യ അധ്യാപകർ മാതാപിതാക്കളാണ്. സമൂഹത്തെയും ലോകത്തെയും മനസ്സിലാക്കാനുള്ള അറിവും ചിന്താശേഷിയും മൂല്യബോധവും പകരുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകനെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തി എന്നതിലുപരി ഒരു തലമുറയെ രൂപപ്പെടുത്തുന്ന ശില്പി എന്ന് വിശേഷിപ്പിക്കാം. എല്ലാ വർഷവും ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു. അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കുന്നതിന് മാത്രമല്ല അവരുടെ അവകാശങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിൽപരമായ വികസനം, വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്ക് നൽകുന്ന ആദരം എന്നിവയിലേക്ക് ലോകശ്രദ്ധ ക്ഷണിക്കുന്നതിനുമാണ് ഈ ദിനാചരണം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ 1994 മുതലാണ് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് അധ്യാപകരുടെ പദവി സംബന്ധിച്ച ശുപാർശ അംഗീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാനവും സംബന്ധിച്ച സുപ്രധാന അന്താരാഷ്ട്ര രേഖയാണിത്. സമൂഹത്തിൽ അധ്യാപകന്റെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരാതന ഗുരുകുല സമ്പ്രദായത്തെ ഓർക്കാതെ കടന്നുപോകാൻ കഴിയില്ല. പുരാതന ഭാരതീയ വിദ്യാഭ്യാസ രീതിയിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം കേവലം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. അത് അറിവിന്റെയും ജീവിത മൂല്യങ്ങളുടെയും വ്യക്തിത്വ വികാസത്തിന്റെയും ബന്ധമായിരുന്നു. ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് വിദ്യ അഭ്യസിച്ചിരുന്ന ശിഷ്യൻ പഠനത്തോടൊപ്പം ജീവിതത്തിന്റെ വിവിധ വശങ്ങളും മനസ്സിലാക്കി. അച്ചടക്കം, ഉത്തരവാദിത്ത ബോധം, സഹനശക്തി, ക്ഷമ, സഹജീവികളോടുള്ള സ്നേഹം, വിനയം, സഹകരണം, പ്രകൃതിയോടുള്ള അടുപ്പം തുടങ്ങിയ വിവിധ മൂല്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. പ്രാചീന കാലത്ത് ഗുരു ഉന്നതസ്ഥാനീയനായിരുന്നു. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന ആശയം ഗുരുവിനോടുള്ള ആദരവിന്റെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ കാലം മാറി, വിദ്യാഭ്യാസ രീതികളും മാറി. ഗുരുകുലങ്ങളിൽ നിന്ന് ക്ലാസ് മുറികളിലേക്കും അവിടെ നിന്ന് ഡിജിറ്റൽ ക്ലാസ് മുറികളിലേക്കുമുള്ള യാത്ര വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം പഴയകാലത്തെപ്പോലെ ഏകപക്ഷീയമല്ല. സംവാദത്തിനും സംശയങ്ങൾ ചോദിക്കുന്നതിനും സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അധ്യാപകൻ അറിവ് മാത്രം പകർന്നു നൽകുന്ന വ്യക്തിയല്ല, വിദ്യാർത്ഥിയെ അറിവ് കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗദർശി കൂടിയാണ്. ഒരു കാലത്ത് അധ്യാപകൻ തന്നെയായിരുന്നു വിദ്യാർത്ഥിയുടെ പ്രധാന അറിവിന്റെ ഉറവിടം. പുസ്തകങ്ങളും അധ്യാപകരും മാത്രമായിരുന്നു അറിവ് നേടാനുള്ള പ്രധാന മാർഗങ്ങൾ. ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, ഡിജിറ്റൽ ലൈബ്രറികൾ, ഓൺലൈൻ ക്ലാസുകൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവ വിദ്യാർത്ഥികളുടെ മുന്നിൽ അറിവിന്റെ വലിയ ലോകം തുറന്നിരിക്കുന്നു. എന്നാൽ വിവരങ്ങളുടെ ഈ വലിയ ഒഴുക്കിനിടയിൽ ശരിയായ അറിവ് തിരിച്ചറിയാനും തെറ്റായ വിവരങ്ങളിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചറിയാനും വിദ്യാർത്ഥിയെ സഹായിക്കുകയാണ് ആധുനിക അധ്യാപകന്റെ പ്രധാന ഉത്തരവാദിത്തം. അതുകൊണ്ട് സാങ്കേതികവിദ്യ അധ്യാപകന്റെ സ്ഥാനത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അധ്യാപകന്റെ

കൂടുതൽ സങ്കീർണമാക്കുന്നു. ഒരു അധ്യാപകന് ഇന്ന് വിഷയജ്ഞാനം മാത്രമല്ല ഉണ്ടാകേണ്ടത്, വിദ്യാർത്ഥിയുടെ കഴിവുകളും താൽപര്യങ്ങളും തിരിച്ചറിയുകയും അവന്റെ വിമർശനാത്മക ചിന്തയും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ ചില അധ്യാപകർ ഒരിക്കലും മറക്കാനാവാത്തവരായി മാറുന്ന അനുഭവം മിക്കവർക്കുമുണ്ട്. ഒരു വാക്ക്, ഒരു ഉപദേശം, പ്രോത്സാഹനം, ഒരു ചെറിയ തിരുത്തൽ, ഇവയിലേതെങ്കിലും ഒരൊറ്റ കാര്യം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ പഠിപ്പിക്കുന്ന അധ്യാപകനേക്കാൾ വലിയ സ്ഥാനമാണ് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകനുള്ളത്. വിദ്യാർത്ഥിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നിനക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ വാക്കുകൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായി മാറും. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തി എന്നതിൽ നിന്ന് സമൂഹത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന വ്യക്തിയായി മാറുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ അധ്യാപകർക്ക് നിരവധി വെല്ലുവിളികളാണുള്ളത്. വിദ്യാർത്ഥികളുടെ പഠനശീലങ്ങളിൽ വന്ന മാറ്റം, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം, മാനസിക സമ്മർദ്ദം, മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ അധ്യാപകർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. ഒരേ രീതിയിലുള്ള പഠന രീതി എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവും പരിമിതിയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള പഠന അന്തരീക്ഷം ഒരുക്കേണ്ടത് അധ്യാപകന്റെ വലിയ ചുമതലയായി മാറിയിരിക്കുന്നു. പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികളെയും പിന്നാക്ക സാഹചര്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും അധ്യാപകർക്ക് നിർണായക പങ്കുണ്ട്. അധ്യാപക ദിനത്തിൽ പൂക്കളും സമ്മാനങ്ങളും ആശംസകളും നൽകുന്നത് മനോഹരമായ ഒരു ആചാരമാണ്. എന്നാൽ അധ്യാപകരോടുള്ള യഥാർത്ഥ ആദരം അതിനുമപ്പുറത്താണ്. അവരുടെ തൊഴിൽ മാന്യത സംരക്ഷിക്കുക, മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുക, ആവശ്യമായ പരിശീലനം നൽകുക, വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നിവയും അതിന്റെ ഭാഗമാണ്. ഒരു നല്ല അധ്യാപകന് വേണ്ടത് പുസ്തകവും ക്ലാസ് മുറിയും മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കാനും പുതിയ അറിവുകൾ സ്വന്തമാക്കാനും തന്റെ അധ്യാപന രീതികൾ മെച്ചപ്പെടുത്താനും ഉള്ള അവസരങ്ങളും കൂടിയാണ്. കാരണം ഒരു അധ്യാപകൻ പഠിക്കുന്നത് നിർത്തുമ്പോൾ ഒരു തലമുറയുടെ പഠനവും പരിമിതപ്പെടുന്നു. നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഉത്തരം ലഭിക്കുന്ന കാലം. ഒരു വിഷയത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും വീഡിയോകളും പഠന സ്രോതസ്സുകളും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലം. ഇത്തരം സാഹചര്യത്തിൽ അധ്യാപകന്റെ പ്രസക്തി അറിവ് നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു യന്ത്രത്തിന് വിവരങ്ങൾ നൽകാൻ കഴിയും. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ കഴിവ് തിരിച്ചറിയാനും അവന്റെ സംശയങ്ങൾ മനസ്സിലാക്കാനും ആത്മവിശ്വാസം നൽകാനും പരാജയപ്പെട്ടാൽ കൈപിടിച്ചുയർത്താനും മനുഷ്യബന്ധത്തിന്റെ ഊഷ്മളത നൽകാനും അധ്യാപകർക്ക് മാത്രമേ കഴിയൂ. അതിന് സാങ്കേതിക വിദ്യ അധ്യാപകന്റെ പകരക്കാരനാകുന്നതിന് പകരം അധ്യാപകന്റെ കഴിവുകൾ കൂടുതൽ ഫലപ്രദമാക്കുന്ന ഉപകരണമായി മാറുകയാണ് വേണ്ടത്. അധ്യാപകൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി പിന്നീട് ഡോക്ടറാകാം, ശാസ്ത്രജ്ഞനാകാം, കലാകാരനാകാം, കർഷകനാകാം, സംരംഭകനാകാം, ഭരണാധികാരിയാകാം. അവരുടെ ജീവിതത്തിലൂടെ അധ്യാപകന്റെ സ്വാധീനം സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു. ലോക അധ്യാപക ദിനം അധ്യാപകരെ ആദരിക്കുന്ന ഒരു ദിനം മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ്. ലോകത്തിലെ ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ മികച്ച അധ്യാപകർ ആവശ്യമാണ്. അതിനായി അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനവും പിന്തുണയും തൊഴിൽ മാന്യതയും ലഭിക്കണം. വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ വിഭവമാണ് അധ്യാപകർ. കാലം മാറും, പഠന രീതികൾ മാറും, ക്ലാസ് മുറികൾ മാറും, പുസ്തകങ്ങൾക്ക് പകരം ഡിജിറ്റൽ സ്ക്രീനുകൾ വരും. നിർമ്മിത ബുദ്ധി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകും. എങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വിശ്വാസം വിതയ്ക്കുന്ന അധ്യാപകന്റെ സാന്നിധ്യത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ഒരു നല്ല അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മാത്രമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒടുവിൽ ഒരു തലമുറയെയുമാണ്. നമ്മിൽ പലരുടെയും മനസ്സിൽ ഇന്നും ഒരു അധ്യാപകന്റെ മുഖമുണ്ടാകും. ഒരു പക്ഷേ സ്കൂളിലെ ആദ്യ അധ്യാപകൻ, അല്ലെങ്കിൽ കോളേജിലെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ, അതുമല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ശരിയായ വഴി കാണിച്ച ഒരാൾ. കാലം കടന്നുപോയി, ജീവിതത്തിൽ പല വഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ആ അധ്യാപകൻ പറഞ്ഞ ഒരു വാക്ക് ഇന്നും ഓർമ്മയിലുണ്ടാകാം. അതാണ് അധ്യാപകരുടെ യഥാർത്ഥ ശക്തി. അതിനാൽ ലോക അധ്യാപക ദിനത്തിൽ നമുക്ക് നമ്മുടെ അധ്യാപകരെ ഓർക്കാം. നമ്മെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ ആദ്യ അധ്യാപകനെയും ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ ശരിയായ വഴി കാണിച്ചു തന്ന ഓരോ ഗുരുക്കന്മാരെയും നന്ദിയോടെ സ്മരിക്കാം.
അറിവ് പകരുന്ന ഓരോ

അധ്യാപകനും സമൂഹത്തിന് ഭാവിയിലേക്കുള്ള ഒരു ദീപമാണ്. ആ ദീപത്തിനു മുന്നിൽ ആദരവോടെ തലകുനിക്കുന്ന ദിനമാണ് ലോക അധ്യാപക ദിനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: അഭിനന്ദനങ്ങളും വിമർശനങ്ങളും മഴയും വെയിലും പോലെയാണ്. ഒരു വൃക്ഷം വളരാൻ രണ്ടും ഒരുപോലെ ആവശ്യമായതുപോലെ ജീവിതത്തിൽ മുന്നേറാനും രണ്ടും അനിവാര്യമാണ്. അഭിനന്ദനങ്ങൾ നമ്മിൽ ആത്മവിശ്വാസത്തിന്റെ പൂക്കൾ വിരിയിക്കുമ്പോൾ, വിമർശനങ്ങൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശക്തമായി വേരുറപ്പിക്കാൻ പഠിപ്പിക്കുന്നു. ഒന്നിലും തളരാതെ സ്വന്തം വേരുകളിൽ ഉറച്ചുനിന്ന് വളരുക. അപ്പോഴാണ് ജീവിതം ഒരു തണൽമരമായി മാറുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈബ്രിഡ് ഇനം കുരുമുളകിന്റെ പേര് എന്താണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷി ചെയ്യാൻ എല്ലാ മണ്ണും ഒരുപോലെ ആകണമെന്നില്ല. മണ്ണിനും ആരോഗ്യം ആവശ്യമാണ്. അതായത്, എല്ലാ മൂലകങ്ങളും ഒത്തുചേർന്നാലേ മണ്ണും ആരോഗ്യമുള്ളതാകൂ. അല്ലെങ്കിൽ കുറവുള്ള മൂലകങ്ങൾ നമ്മൾ മണ്ണിന് നൽകണം. കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ തുളസി വി.
1: ഡോക്ടർ തുളസി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഏത് വിളയാണെങ്കിലും നമ്മൾ കൃഷി ചെയ്യുമ്പം ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് മണ്ണ് തന്നെയാണ്. മണ്ണിൽ നല്ല ഫലഭൂഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും, അതല്ലേ?
2: ഒരു കൃഷി പൂർണ്ണ വിജയമാവണമെങ്കിൽ നാലറിവ് വേണമെന്നാ പറയാ. ഒന്ന് വിളയറിവ്, വിളവറിവ്, മണ്ണറിവ്, വിത്തറിവ്. അതിലേറ്റവും പ്രധാനം മണ്ണറിവ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടും സ്വാധീനിച്ചൊക്കെയാണ് കഴിഞ്ഞു വരുന്നത്. അതാണല്ലോ പ്രകൃതി നിയമവും. അപ്പൊ ലോകത്ത് ഏത് ആവാസ വ്യവസ്ഥയും നിലനിൽക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ വരദാനങ്ങളായ മണ്ണിനെയും വെള്ളത്തെയും ഒക്കെ ആശ്രയിച്ചാണ്. പൂർവികർ ഇക്കാര്യത്തിൽ തികച്ചും ബോധവാന്മാരായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയ സംസ്കാരത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, ഭൂമിയെ പഞ്ചഭൂതങ്ങളിൽ അല്ലെങ്കിൽ മണ്ണിനെ പഞ്ചഭൂതങ്ങളിൽ ഒന്നായി തന്നെ സങ്കല്പിച്ച് പരിപാലിച്ചു വരുന്നുണ്ട് നമ്മള്. എന്നാൽ ഇന്ന് ഈ കാലത്ത് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം കുറച്ചൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ ഓർത്ത് നാം വ്യാകുലപ്പെടുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മുടെ മണ്ണ് സംരക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഈ ആരോഗ്യമുള്ള മണ്ണുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ചെടികളും ആരോഗ്യമുള്ള ഭക്ഷണവും, അതുവഴി നമുക്ക് നമ്മുടെ ജനതയ്ക്ക് തന്നെ ആരോഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു മണ്ണിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാല് നമ്മള് മൂന്ന് തലത്തിൽ നിന്ന് നമുക്കതിനെ കാണാം: ഭൗതിക ആരോഗ്യം, ജൈവ ആരോഗ്യം, രാസ ആരോഗ്യം എന്നീ രീതിയിൽ നമുക്ക് മണ്ണിന്റെ ആരോഗ്യത്തെ നോക്കിക്കാണാം. അപ്പൊ ഭൗതിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ മണ്ണില് ഈ പോഷകങ്ങൾ ഉണ്ടെന്നുള്ളത് വേറൊരു വസ്തുത. മണ്ണില് വായു, വെള്ളം ഇതൊക്കെ പിടിച്ചു നിർത്താനുള്ള മണ്ണിന്റെ കഴിവ്, ഇതൊക്കെ മണ്ണിന്റെ ഭൗതിക ആരോഗ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുതകളാണ്. ജൈവ ആരോഗ്യം എന്ന് പറഞ്ഞാൽ

0: മണ്ണിൽ നിറയെ സൂക്ഷ്മജീവികൾ ഉണ്ടാവണം. അത് നല്ല സൂക്ഷ്മജീവികൾ, രോഗമൊന്നും വരുത്താതെ വളങ്ങളെയൊക്കെ ആവശ്യമുള്ള രീതിയിൽ ചെടികൾക്ക് മാറ്റിക്കൊടുത്ത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊടുക്കുന്ന നല്ല സൂക്ഷ്മജീവികൾ മണ്ണിൽ ധാരാളം ഉണ്ടാവണം. അങ്ങനെയുള്ള മണ്ണാണ് ജൈവപരമായിട്ട് ആരോഗ്യമുള്ള മണ്ണ്. പിന്നെ നമ്മുടെ മണ്ണിന്റെ രാസ ആരോഗ്യം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൂക്ഷ്മമൂലകങ്ങളുടെ അളവൊക്കെ അതിലാണ് വരിക. നമ്മളൊരു സോയിൽ ഹെൽത്ത് കാർഡൊക്കെ വരുമ്പോൾ നമ്മുടെ രാസ ആരോഗ്യത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായി പോഷണം നൽകാൻ പര്യാപ്തമായ അളവിൽ എല്ലാ അവശ്യമൂലകങ്ങളുടെയും സാന്നിധ്യം ആരോഗ്യമുള്ള മണ്ണിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്.
1: കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തിലെ മണ്ണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇവിടുത്തെ ഒരു ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് എങ്ങനെയാണ്?
0: കേരളത്തില് പൊതുവെ ഇപ്പൊ നമ്മള് സോയിൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ പല പ്രൊജക്ടുകളുടെ ഭാഗമായും ഒക്കെ നമ്മൾ മണ്ണ് പരിശോധിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്കൊരു പൊതുവെ പറയുകയാണെങ്കിൽ, ഒന്ന്, കേരളത്തിലെ മണ്ണില് അസിഡിറ്റിയുടെ ഇഷ്യൂ കാണുന്നുണ്ട്. ചുറ്റൂര് അമ്ലത, അതെ, പുളിപ്പ് അല്ലെങ്കിൽ അമ്ലതയുടെ പ്രശ്നം കാണുന്നുണ്ട്. ചുറ്റൂര് പാലക്കാട് ചുറ്റൂര് ഭാഗത്ത് ഒഴികെ ബാക്കി എല്ലാ മണ്ണിലും അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലത ഒരു പ്രശ്നമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ കുറവ്, കാൽസ്യത്തിന്റെ കുറവ്, മഗ്നീഷ്യത്തിന്റെ കുറവ്, സിങ്ക്, ബോറോൺ, ഈ 5 പോഷകങ്ങളുടെ കുറവാണ് ഒരു ജനറലി നമുക്ക് കേരളത്തിലെമ്പാടുമുള്ള മണ്ണിലെ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് ആയിട്ടും ഒക്കെ കാണുന്നത്. ഈ മാക്രോ ന്യൂട്രിയൻസിലെ NPK എന്നുള്ളതിന് പ്രാഥമിക മൂലകങ്ങളിൽ നിന്നും കാൽസ്യം, മഗ്നീഷ്യം, സൾഫറിനെ ദ്വിതീയ മൂലകങ്ങൾ എന്ന് പറയുകയും ചെയ്യും. പ്രൈമറി ന്യൂട്രിയൻസിൽ അല്ലെങ്കിൽ പ്രാഥമിക ന്യൂട്രിയൻസിൽ പൊട്ടാസ്യത്തിന്റെ കുറവ്, സെക്കൻഡറി ന്യൂട്രിയൻസിൽ കാൽസ്യം, മഗ്നീഷ്യത്തിന്റെ കുറവ്, മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകത്തിൽ സിങ്ക്, ബോറോൺ ഇവയുടെയൊക്കെ കുറവാണ് പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ ഒരു വസ്തുത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ടുകാലം മുതലേ കൃഷി ചെയ്തു വരുമ്പോൾ NPK വളങ്ങൾ അല്ലെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ പോഷകങ്ങളുടെ പ്രാധാന്യവും ഇവ സസ്യ വളർച്ചയ്ക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വളപ്രയോഗ രീതിയൊക്കെ നമ്മൾ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്ന വസ്തുതകളാണ്. എന്നാൽ ഈ സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ദ്വിതീയ പോഷക മൂലകങ്ങളും സൂക്ഷ്മ പോഷക മൂലകങ്ങളും നമ്മൾ അത്രത്തോളം നമ്മുടെ പ്രാധാന്യം നമ്മുടെ കൃഷി രീതിയിൽ നൽകിയിട്ടില്ല എന്ന് വേണം പറയാൻ. കൃഷി ഈയിടെയായിട്ട് കുറച്ചും കൂടെ അതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. കാരണം വിളകളുടെ വളർച്ച, ഉൽപ്പാദന മികവ്, കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, വലിപ്പം, നിറം, രുചി, ഇതൊക്കെ പോലും സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യതയെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മള് ഇപ്പൊ ഈ ഹാർവെസ്റ്റിന് ശേഷം, വിളവെടുപ്പിന് ശേഷം ദീർഘകാലം ഈ പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കണമല്ലോ. കേടുകൂടാതെ ഉൽപ്പന്നങ്ങൾ നിലനിർത്താനുള്ള കഴിവ്, അത് കൊടുക്കുന്നതിനും ഒരു കഴിവ് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ സാന്നിധ്യം അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, മറ്റു പോഷക മൂലകങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലും വിളകളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ സൂക്ഷ്മ മൂലകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുറവുള്ള ന്യൂട്രിയൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, ഈ 5 പോഷകങ്ങൾ നമ്മുടെ വളപ്രയോഗത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത്. മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ വളപ്രയോഗം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ പോലും നമ്മുടെ ഈ മണ്ണിൽ കുറവുള്ള 5 പോഷകങ്ങളുടെ നമ്മുടെ ഓരോ വിളയിലെ വളപ്രയോഗത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്.
1: ഏറ്റവും പ്രധാനമുള്ള കാര്യം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്ലത അല്ലെങ്കിൽ പുളിപ്പാണ്. അപ്പൊ ഇത് മാറ്റേണ്ട അല്ലേ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത്?
0: അതെ, തീർച്ചയായിട്ടും. പുളിപ്പ് നമ്മള് പറയുക എന്താന്ന് വെച്ചാല്, വായപ്പൊണ്ണുള്ള സമയത്ത് നമ്മൾ കഴിക്കാൻ മുന്നിൽ ഒരു ബിരിയാണി കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലത്തെ അവസ്ഥയിലാണ് പുളിപ്പുള്ള അല്ലെങ്കിൽ അമ്ല സ്വഭാവമുള്ള മണ്ണിൽ ചെടികൾ നിൽക്കുന്നത്. ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം, ജൈവവളമായിക്കോട്ടെ രാസവളമായിക്കോട്ടെ, അത് ചെടിക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണിന്റെ പുളിപ്പ് മാറ്റി നല്ലൊരു കണ്ടീഷൻ, അതായത് ചെടികളുടെ വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാൻ, പോഷക മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ണിന്റെ റിയാക്ഷൻ, സോയിൽ റിയാക്ഷൻ എന്നാണ് സോയിൽ PH അല്ലെങ്കിൽ അമ്ലതയ്ക്ക് പറയുക, അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
1: അതിനുവേണ്ടി കുമ്മായമാണ് പ്രയോഗിക്കുന്നത്.
0: തീർച്ചയായും കുമ്മായ പ്രയോഗമാണ് നമ്മളതിന് കൂടുതലായിട്ടും പറയുന്നത്. അതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാലേ, ഈ പറയുന്ന ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി പറഞ്ഞല്ലോ, ഇപ്പൊ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി, മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ അമ്ല സ്വഭാവമുള്ള മണ്ണിലാണ് കാണാന്ന് പറയണ്ടായി. അപ്പൊ ഈ കുമ്മായ പ്രയോഗം വഴി നമുക്ക് ഈ പോഷകങ്ങൾ അത് കൂടെ കൊടുക്കും. കാൽസ്യം ആണെങ്കിൽ ഇപ്പൊ ഡോളമൈറ്റ് ആണെങ്കിൽ മഗ്നീഷ്യം കൂടെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്പൊ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അയൺ ടോക്സൈൻ ചുവപ്പ് നിറത്തില് നെല്ലിന്റെ ഓലകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ മാംഗനീസിലൊക്കെ കൂടുതലായിട്ട് ധാരാളമായിട്ട് കാണും ഏത് മണ്ണില്, അമ്ല ഗുണമുള്ള മണ്ണില്. കൂടുതലായിട്ട് നെല്ലിലാണ്, സബ്മേർജ്ഡ് ആയിട്ട് വെള്ളത്തിനടിയിൽ വളരുന്ന നെല്ലിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാം. കാരണം SC2+ രൂപത്തിലാണ് അത് ചെടി വലിച്ചെടുക്കുക. അത് കൂടുതലായിട്ട് നെല്ല് വലിച്ചെടുക്കുകയും അതിന്റെ ടോക്സിറ്റി കാണുകയും ചെയ്യുന്നത് അവിടെയാണ്. അതുപോലെ നമ്മുടെ അസിഡിറ്റി ഉള്ള മണ്ണില് ഇരുമ്പ് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ സിങ്ക് എന്ന് പറയുന്ന സൂക്ഷ്മ പോഷക മൂലകം അതിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആഗിരണം തടസ്സപ്പെടും. അപ്പൊ പറയുകയാണെങ്കിൽ സിങ്കിന്റെ അഭാവം ഇല്ലാത്ത മണ്ണാണെങ്കിൽ പോലും ഇരുമ്പും മാംഗനീസ് ഒക്കെ അവിടെ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷൻ കാരണം സിങ്കും സിങ് 2+ ആയിട്ടാണ് വലിച്ചെടുക്കുക. സിങ് 2+ ഉം FE 2+ ഒക്കെ ആയിട്ട് കോമ്പറ്റീഷൻ കാരണം

0: മണ്ണിൽ സിങ്ക് ഉണ്ടെങ്കിൽ പോലും അസിഡിറ്റി ഇല്ല, അയൺ ടോക്സിസിറ്റി ഉള്ള മണ്ണിൽ സിങ്ക് വലിച്ചെടുക്കാൻ പറ്റാതെ ചെടികൾക്ക് പ്രശ്നമുണ്ടാവാറുണ്ട്. അപ്പൊ ഈ അമ്ലത കൂടുമ്പോ ചില സിറ്റുവേഷനിലൊക്കെ മണ്ണില് വേരുകൾ അഴുകി പോകുന്നത് വരെ നെല്ലില് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ കുമ്മായ പ്രയോഗം അല്ലെങ്കിൽ ഡോളമൈറ്റിന്റെ അപ്ലിക്കേഷൻ, അപ്പൊ അത് കൊടുക്കുമ്പോ അസിഡിറ്റി കറക്റ്റ് ചെയ്യുക എന്നതിലുപരിയായിട്ട് അതും നടക്കുന്നുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ മറ്റ് ന്യൂട്രിയൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി പല ന്യൂട്രിയൻസിന്റെയും അവൈലബിലിറ്റിയും കൂടെ അവിടെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അസിഡിറ്റി കറക്റ്റ് ചെയ്യുമ്പോൾ കുറേ ഗുണങ്ങളാണ്. അസിഡിറ്റി കറക്റ്റ് ചെയ്യപ്പെടും, കാൽഷ്യം കൊടുക്കും, ഡോളമൈറ്റ് ആണെങ്കിൽ മഗ്നീഷ്യം കൊടുക്കും, അതോടൊപ്പം മറ്റ് ന്യൂട്രിയൻസിന് വേണ്ട നല്ല കണ്ടീഷൻസ് കൊടുത്ത് അത് ചെടികൾക്ക് അവൈലബിൾ ആക്കി മാറ്റുകയും ചെയ്യും. സാഹചര്യം മെച്ചപ്പെടും. ഇപ്പൊ നെല്ലിനാണെങ്കിൽ 600 കിലോ ഒരു ഹെക്ടറിന് തോതിൽ കുമ്മായം കൊടുക്കും. അങ്ങനെ ഓരോ ക്രോപ്പിന്, ഓരോ വിളക്കനുസരിച്ച്, തെങ്ങിനാണെങ്കിൽ 1 കിലോ, അങ്ങനെ വിളക്കനുസരിച്ചുള്ള ശുപാർശ, പൊതു ശുപാർശയുണ്ട്. അതായത് മണ്ണ് അസിഡിക് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കുമ്മായം. ഇനി അത് കൂടാതെ പി എച്ച് നമ്മൾ അളന്നിട്ട് പി എച്ച് റെക്കോർഡ് ചെയ്യുമല്ലോ. മണ്ണ് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 ഗ്രാം മണ്ണെടുത്ത് വെള്ളത്തിൽ കലക്കി നമ്മൾ പി എച്ച് മീറ്റർ വഴി പി എച്ച് റെക്കോർഡ് ചെയ്യും നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബിലൊക്കെ. അത് പി എച്ച് മീറ്റർ ഇപ്പോൾ 10 ടൈപ്പ് പി എച്ച് മീറ്റർ ഫാമേഴ്സിനും കൃഷിക്കാർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ പി എച്ച് കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ച് വേറൊരു ശുപാർശയുണ്ട്. ഇത് പി എച്ച് 5 മുതൽ 5.5 ആണെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു ശുപാർശ നമ്മുടെ പുതിയ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്. പി എച്ച് 5 to 5.5 ആണ് എന്ന കണക്കിലാണ് നമ്മൾ നെല്ലിലാണെങ്കിൽ 600 കിലോ ഒരു ഹെക്ടറിന് എന്ന തോതിൽ കൊടുക്കുന്നത്. വേറൊരു വസ്തുത, ഈ പൊതു ശുപാർശ വരുന്നത് കാൽഷ്യം കാർബണേറ്റിന്റെ അളവിലാണ്. ഈ കാൽഷ്യം ഓക്സൈഡ് ആണെങ്കിൽ അത് നമ്മൾ അതിന്റെ ന്യൂട്രലൈസിംഗ് വാല്യൂ അനുസരിച്ച് നമുക്ക് കണക്കാക്കിയെടുക്കാം. ഡോളമൈറ്റ് ആണെങ്കിൽ അതിന്റെ ന്യൂട്രലൈസിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ മണ്ണിലെ പുളിപ്പിനെ നിർവീര്യമാക്കാനുള്ള ആ കുമ്മായ വസ്തുവിന്റെ ശേഷി. അത് ഓരോ കുമ്മായ വസ്തുവിനും വ്യത്യാസമുണ്ട്. ആ ശേഷിക്കനുസരിച്ച് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
1: ഒരു പ്രാവശ്യം നമ്മളത് സോയിൽ ടെസ്റ്റ് വല്ലതും ചെയ്ത് നമുക്ക് മനസ്സിലാവും ഈ സൂക്ഷ്മമൂലകങ്ങൾ മൈക്രോന്യൂട്രിയൻസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു പരിഹാരത്തിന് കർഷകർ എന്തുവാണ് ഡയറക്റ്റ് സോയിലോട്ട് അല്ലെങ്കിൽ മണ്ണിലോട്ട് ഈ സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും നമ്മള് കുമ്മായ പ്രയോഗം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മണ്ണിന്റെ സാഹചര്യം മെച്ചപ്പെടുത്തി പല ന്യൂട്രിയൻസിന്റെയും അവൈലബിലിറ്റി മെച്ചപ്പെടും. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അത് ജൈവവളങ്ങളുടെ പ്രയോഗമാണ്. ജൈവവളങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമായ അളവിൽ കൃഷിക്ക് കൊടുക്കണം. ഈ ജൈവവളങ്ങളിൽ സൂക്ഷ്മ പോഷക മൂലകങ്ങൾ ഉണ്ടാവും. ജൈവവളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിന് ഇട്ട് കൊടുക്കുന്ന വളത്തിനെ പിടിച്ചു വെച്ച് വേണ്ട സമയത്ത് ചെടിക്ക് വിട്ടു കൊടുക്കാനുള്ള ഒരു കഴിവ്. ആ ഒരു കഴിവിനെ നമ്മൾ കാറ്റയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയും. ആ കപ്പാസിറ്റി, ധനായന വിനിമയ ശേഷി എന്നാണ് പറയുക, അത് കൂട്ടാനും നമുക്ക് ഈ ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കണം. അതുപോലെ സൂക്ഷ്മ പോഷക മൂലകങ്ങൾ മണ്ണിൽ കൂട്ടാനും ജൈവവളം. അപ്പൊ അത് ജൈവവളങ്ങളുടെ പ്രയോഗം ശരിക്കും പറഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിന്റെ മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു വസ്തുതയാണ്. മാത്രമല്ല ജൈവവളം മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ അത് മണ്ണിനോട് ചേരുമ്പോൾ നിറയെ സൂക്ഷ്മജീവികൾ വളരും. ആ സൂക്ഷ്മജീവികൾ മണ്ണിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും, മണ്ണിനെ ജീവസുറ്റതാക്കി മാറ്റും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുമ്മായ പ്രയോഗവും ജൈവവള പ്രയോഗവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ ദ്വിതീയ മൂലകത്തിന്റെ വളങ്ങൾ നമുക്ക് മണ്ണിൽ കൊടുക്കാം. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ഏക്കറിൽ 32 കിലോ സെക്കൻഡറി ന്യൂട്രിയന്റായ മഗ്നീഷ്യവും സൾഫറും കൊടുക്കുന്ന ഒരു വളമാണ്. നേരത്തെ പറഞ്ഞു മഗ്നീഷ്യം ഇവിടെ മണ്ണിൽ കുറവുണ്ട് എന്ന് പറഞ്ഞു. സെക്കൻഡറി ന്യൂട്രിയന്റ് ആണ്, അത് ക്ലോറോഫില്ലിന്റെ ഒക്കെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോഷക മൂലകമാണ്. ചെടിക്ക് പച്ചപ്പ് കൊടുക്കുന്ന പോഷക മൂലകമാണ്. അതിന്റെ കുറവ് നമ്മുടെ മണ്ണിലുണ്ടെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് 32 കിലോഗ്രാം ആണ് ഒരു പൊതു ശുപാർശയായിട്ട് നമ്മൾ ഒരു ഏക്കറിന് പറയുന്നത്. അതുപോലെ സിങ്ക് മണ്ണിൽ കുറവുണ്ട് എന്ന് മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 8 കിലോ സിങ്ക് സൾഫേറ്റ് ഒരു ഹെക്ടറിന്, ബോറാക്സ് ആണെങ്കിൽ 4 കിലോ. ഇതൊരു പൊതു ശുപാർശയാണ്. പക്ഷേ ഈ പൊതു ശുപാർശ നമ്മള് ഒരു വർഷങ്ങളായിട്ട് മേബി ഒരു 2012 മുതൽ 2020 വരെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കേരള കാർഷിക സർവകലാശാല പല അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളിൽ, നമ്മൾ കേരളത്തിലെ മൊത്തത്തിൽ AUs ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാരിസ്ഥിതിക യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രദേശത്തും വിശദമായ പഠനം നടത്തി ഇടക്കാല ശുപാർശകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൊതു ശുപാർശ മഗ്നീഷ്യം സൾഫേറ്റ് 32 കിലോ ആണ് ഒരു ഏക്കറിന് നെല്ലിന് കൊടുക്കേണ്ടത്. എന്നാൽ തൃശ്ശൂർ പാലക്കാട് ജില്ലയില് നമ്മുടെ ലാറ്ററൈറ്റ് സോയില് ആണ് അവിടെ നമ്മൾ ഒരു ഏക്കറില് 50 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾക്ക് അടിസ്ഥാനമായി ഈ മണ്ണിൽ കൊടുക്കേണ്ട അളവ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്.
1: ഈ മണ്ണിൽ നമ്മൾ ഈ സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
0: തീർച്ചയായിട്ടും മണ്ണിൽ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം. സൂക്ഷ്മ പോഷക മൂലകങ്ങൾ, പ്രത്യേകിച്ച് സിങ്ക് പോലെയുള്ള പോഷക മൂലകങ്ങൾ ഒരിക്കലും മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ അല്ലാതെ കൊടുക്കുന്നത് നല്ലതല്ല. കാരണം ഇത്

0: കൂടുതലായിട്ട് മണ്ണിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെവി മെറ്റൽ ഗണത്തിൽ തരുന്ന ഒരു പോഷകമാണ്. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പ്രൈമറി ന്യൂട്രിയൻസ് വരുന്ന നൈട്രജൻ പൊട്ടാസ്യം ഇതൊക്കെ പല തവണയായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. കാൽഷ്യം ബോറോണും മയോ ബോറോൺ വളങ്ങളും ഒരുമിച്ച് കൊടുക്കുന്നത് നല്ലതല്ല. ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൊടുത്തിട്ട് കൊടുക്കുന്നതാണ്, മണ്ണിൽ തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ കൊടുക്കുന്നത് നല്ലത്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ആ പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ മണ്ണിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചില മിശ്രിത കൂട്ടുകള് ചില വിളകൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്ന് കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ള അയർ എന്നുള്ള മിശ്രിത കൂട്ടാണ്. അത് വാഴയിലുള്ളതാണ്. വാഴ നട്ട് രണ്ടാം മാസം നാലാം മാസം 100 ഗ്രാം വീതം മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണ് അത് ചെയ്യാം. ഇതിലാണെങ്കിൽ സൂക്ഷ്മമൂലകങ്ങളും ഉണ്ട്, ദ്വിതീയ പോഷക മൂലകങ്ങളും ഉണ്ട്. അതാണ് ഈ ഒരു മിശ്രിതത്തിന്റെ പ്രത്യേകത. അതുപോലെ വാഴയ്ക്ക് വേറൊരു മൈക്രോമിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ CTCRI കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം തയ്യാറാക്കി തെങ്ങിന് പറ്റുന്ന മിശ്രിത കൂട്ടുകളുണ്ട്. കൽപ്പ പോഷകും കൽപ്പ വർദ്ധിനിയും. കൽപ്പ പോഷകം എന്ന് പറഞ്ഞാല് 3 വർഷത്തിൽ കുറവ് പ്രായമുള്ള തെങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൽപ്പ വർദ്ധിനി 3 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള തെങ്ങുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ എല്ലാം പാക്കറ്റിന്റെ മുകളിൽ തന്നെ അതിന്റെ റെക്കമെൻഡേഷൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കൽപ്പവർദ്ധിനി 500 ഗ്രാം ഈ മിശ്രിത കൂട്ട് 2 തവണകളായിട്ട് സാധാരണ നമ്മൾ NPK വളം ചെയ്യുമല്ലോ, അത് ചെയ്ത് അതിനൊരു 10 ദിവസത്തിന് ശേഷമാണ് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് മിശ്രിത കൂട്ടുകളാണ്. കേരളത്തിൽ നമ്മൾ ഒരു 5 പോഷകത്തിന്റെ കുറവുണ്ട്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ആ കുറവ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിളകൾക്ക് വേണ്ട അളവും കണക്കാക്കി അതിനനുസരിച്ച് കേരളത്തിലെ മണ്ണില് വിവിധ വിളകൾക്ക് ഉപയോഗിക്കാവുന്ന മിശ്രിത കൂട്ടുകൾ എന്ന രീതിയിൽ പുറത്തിറക്കിയിട്ടുള്ളതാണ്.
1: ഡോക്ടർ തുളസി, താങ്കൾ കൃഷിയില് സൂക്ഷ്മമൂലകത്തിന്റെ ഉപയോഗവും ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വളരെ വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ തുളസി വി. ഡോക്ടർ തുളസിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
3: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.

0: ഉത്തരം പന്നിയൂർ ഒന്ന്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. SIRമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഉയരാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബയോടെക്നോളജി, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സ്വിസ് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായി ഇന്ത്യ നടപ്പാക്കിയ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ അടുത്ത 15 വർഷം കൊണ്ട് $100 ബില്യൻ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളുമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് ഓർ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ യാനി എഫ്ടാ ദേശോ കെ ബീച്ച് ഏക് ഐതിഹാസിക് ട്രേഡ് ആൻഡ് ഇക്കോണോമിക് പാർട്ട്നർഷിപ്പ് അഗ്രിമെന്റ് ലാഗു കിയാ. യെ യൂറോപ് കെ കിസി ഭി ഇക്കോണോമിക് ബ്ലോക് കെ സാത്ത് ഭാരത് കാ പെഹലാ FTA ഹൈ. യെ ഇൻവെസ്റ്റ്മെന്റ്, ഇന്നോവേഷൻ, ജോബ്സ് ഓർ സാജാ സമൃദ്ധി കാ ambitious blueprint we have.
0: വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും നേതാക്കൾക്കിടയിൽ ധാരണയായി. ഗതാഗത സാങ്കേതിക വിദ്യ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിലും ഒപ്പുവച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വരവേൽപ്പ് ഒരുക്കിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്നും ഇതുവരെ അന്തിമ രൂപമായിട്ടില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയ്ക്ക് അനുകൂലമായ വിധത്തിലുള്ള വ്യാപാര സന്തുലനം ഉറപ്പുവരുത്തണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെയും ധനമന്ത്രി പ്രശംസിച്ചു.
3: It's been a hard and very rigorously negotiated agreement. The agreement's negotiations are still ongoing, although we'd like to believe that both the sides have reached a plateau beyond which giving or taking might be very, very difficult. But maybe if there are rooms to operate from, both sides would do it.
0: 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ടെലികോം ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന നിലയിൽ നിന്നും അവ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ഫൌണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് സിംപോസിയം

0: ത്തിൽ അദ്ദേഹം പറഞ്ഞു. 8 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന 100% മൊബൈൽ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണെന്നും 135 കോടി മൊബൈൽ കണക്ഷനുകളോടെ ഇന്ത്യ ലോകത്തിലെ 2 വലിയ മൊബൈൽ ടെലികോം വിപണിയായതായും ശ്രീ സിന്ധ്യ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊണ്ടുവെന്ന ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് എതിർകക്ഷികൾക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കാനാവില്ലെന്നും നിയമപരമായ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. SIR ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഭൂരിപക്ഷമില്ലാതെയാണ് എടുത്തതെന്ന് തെളിഞ്ഞാൽ ഇവ പുനഃപരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോം 6 മാറ്റങ്ങൾ വരുത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച്. ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. അപേക്ഷകരുടെ പൂർവിക വിവരങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന രീതിയിൽ ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ബീഹാറിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ട് 2026 മെയ് മാസത്തിൽ പുറപ്പെടുവിച്ച വിധിയിൽ സുപ്രീംകോടതി ഫോം 6 അംഗീകരിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് നിയമിച്ചത്. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഒപ്റ്റോജനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ബയോ എഞ്ചിനീയറിംഗ്, ബയോ ഫിസിക്സ്, ന്യൂറോ സയൻസ് വിദഗ്ധരാണ് പുരസ്കാര ജേതാക്കൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രൽഹാദ് ജോഷി. വിദ്യാലയങ്ങൾക്കായുള്ള ദേശീയ മാനസികാരോഗ്യക്ഷേമ നയത്തിന്റെ കരട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് മാനസികാരോഗ്യം, വൈകാരിക സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുന്ന അന്തരീക്ഷം വിദ്യാലയങ്ങളിൽ ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് ആരംഭിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഗതാഗത സൌകര്യങ്ങളുടെ വികസനം ഏറെ സുപ്രധാനമാണ്. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തുടനീളം വേഗതയേറിയതും സുരക്ഷിതവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ 2019 ഫെബ്രുവരിയിൽ വന്ദേഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേഭാരത്. 160 വന്ദേഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്നത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി 180 വരെ വേഗത കൈവരിക്കാൻ ശേഷിയുണ്ട്. നഗരങ്ങൾക്കിടയിലെ സഞ്ചാരസമയം ഗണ്യമായി കുറയ്ക്കുന്നതിനും സുഖപ്രദമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും വന്ദേഭാരത് എക്സ്പ്രസുകളിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ശക്തമായ മുൻകരുതൽ നടപടികൾ വേണമെന്ന് സുപ്രീംകോടതി. സമീപകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M. ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഹൂതി വിമതർക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ച് യമൻ സേന. പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ സഹായത്തോടെ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ യമൻ സേന തിരിച്ചുപിടിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ സൈന്യത്തിന്

0: ഇന്ത്യയുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടിവി നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റും നിഫ്റ്റി 134 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്ത് സംരംഭക അവസരം സൃഷ്ടിക്കുന്നതിനും പുതുതലമുറ GST സംവിധാനം സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതിദായകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം സമ്പദ്വ്യവസ്ഥയുടെ വേഗത വർദ്ധിപ്പിക്കാനും GST സംവിധാനത്തിലൂടെ കഴിഞ്ഞതായി വ്യക്തമാക്കുന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. SIRമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനം പൂർണ്ണമാകുന്നു. ആകാശവാണി.
1: ഹലോ ഡോക്ടർ, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാലത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ. എന്നാൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും പകുതിയിലധികം ക്യാൻസറുകളെയും തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. നാം പിന്തുടരുന്ന ഭക്ഷണരീതിയും ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധത്തിൽ എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അരുൺ എ ജെ ആണ്. സ്വാഗതം സാർ.
3: നമസ്കാരം.
2: അപ്പോൾ നമുക്ക് ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് എത്രത്തോളം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊന്ന് പറയാമോ?
3: ക്യാൻസറിന് രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന കാരണങ്ങൾ, മാറ്റാവുന്ന കാരണങ്ങൾ. രണ്ടാമത്തത് നമുക്കായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ. ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജെൻഡർ, ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന തരം ക്യാൻസറുണ്ട്. ഇപ്പോൾ സ്തനാർബുദം സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ്. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ജെൻഡർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ പ്രായം കൂടുന്തോറും ക്യാൻസർ സാധ്യത കൂടുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ വരാൻ സാധ്യതയാണ് പ്രായം കൂടിയ സ്ത്രീകളിൽ. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാം. ആ കാരണങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാരണങ്ങളല്ല. പക്ഷേ ഇവ പകുതി താഴെ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി പകുതിയിലധികം കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരഭാരം. ശരീരഭാരം WHO ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ആ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പണ്ടേ പറയുന്ന കാര്യമാണ് പൊക്കം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ശരീരഭാരം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ, അയാൾക്കൊരു 60 കിലോ ഭാരമായിരിക്കാം വേണ്ടി വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ശരീരഭാരം ഈ പറയുന്ന ലിമിറ്റിനകത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം നമുക്ക് ശരീരഭാരം ഈ പറഞ്ഞ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം? നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് 30 മിനിറ്റ് ദ്രുതഗതിയിലുള്ള വ്യായാമം, അത് നടത്തിയാവട്ടെ ഓട്ടമാവട്ടെ സൈക്ലിംഗ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്.
2: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ? സംസാരിച്ചോളൂ.
4: ക്യാൻസർ ഒരു നെഞ്ചെടുത്ത് ഇപ്പൊ അടുത്ത് എനിക്ക് ചെറുതായിട്ടൊരു വേദന വെച്ചിരിക്കുന്നു ഡോക്ടറെ. ഇതിലെന്താണെന്ന് ചെക്കപ്പിൽ പോയിട്ട് 3 മാസം കഴിഞ്ഞ് അപ്പോൾ സ്കാനിങ് എടുത്ത് കൊടുത്തപ്പം ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് വേദനയുണ്ട്.
3: എവിടെ, ഏത് ഭാഗത്തായിരുന്നു ക്യാൻസറിന്റെ അസുഖം ഉണ്ടായിരുന്നത്?
4: ബ്രസ്റ്റിൽ.
3: സ്തനാർബുദത്തിന്റെ സർജറി കഴിഞ്ഞല്ലേ?
4: റേഡിയേഷൻ എല്ലാം ചെയ്തു.
3: ശരി ശരി. ഈ സർജറി കഴിഞ്ഞും നമുക്ക് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇവയെല്ലാം കഴിഞ്ഞിട്ടും ആ സർജറി കഴിഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. ക്യാൻസർ വീണ്ടും വരുന്നതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ സ്ഥലത്താണ് വേദന എന്നുണ്ടെങ്കിൽ കുത്തുന്ന

0: പോലത്തെ വേദനയാണെന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല, സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. പിന്നെ ഓപ്പോസിറ്റ് സ്ഥാനത്തിൽ മറ്റേ ബ്രസ്റ്റിനകത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സ്തനാർബുദത്തിൽ വരുന്ന മുഴ വേദന ഇല്ലാത്ത മുഴയാണ്. ശരി,
1: അതുപോലെ
0: ഓക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് സ്തനാർബുദത്തിന് വേദന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ തൊലിയിലോട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിലെ എല്ലുകളിലോട്ടൊക്കെ മസിലിലോട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്തനാർബുദത്തിന് വേദന വരാറുള്ളൂ. അല്ലാണ്ട് ഒട്ടുമിക്ക സ്തനാർബുദ മുഴകൾക്കും വേദന വരാറില്ല. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല, അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡോക്ടറെയാണോ കണ്ടിരുന്നത് ആ ഡോക്ടറെ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഫോളോ അപ്പ് ചെയ്യുക. ആദ്യത്തെ ഒരു 2 വർഷത്തിലേക്ക് 3 മാസത്തിലൊരിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. ചിലപ്പോൾ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ പിങ്ക് മന്ത് ആയിട്ടൊക്കെ ഒബ്സർവ് ചെയ്യുകയാണല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്?
0: ആ ഇപ്പോൾ വന്ന കോളിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാം, നമുക്ക് സ്ത്രീകളിൽ എപ്പോഴും സ്തന സ്വയ പരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതൊരു ക്യാൻസറേയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സ്തനാർബുദം. നമുക്ക് എങ്ങനെ ആ മുഴ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാം, അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക മാസത്തിലൊരിക്കൽ.
2: അതേ, ആർത്തവത്തിന് ശേഷം എന്ന് പറയുന്നത് ആ ഒരു ടൈം ഉണ്ടോ?
0: ശരിക്കും ആർത്തവത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്ക് ചില സമയത്ത് ഈ മെൻസസുമായിട്ട് അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് ദൃഢമാവും, കല്ലിപ്പ് പോലെ തോന്നിയേക്കാം, സ്വാഭാവികമായിട്ട് തന്നെ തോന്നിയേക്കാം. അതല്ലാത്തൊരു സമയത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുക, എന്നിട്ട് 2 കൈയും ഇടുപ്പിൽ വെച്ച ശേഷം നമുക്ക് നോക്കുക എന്തെങ്കിലും മാറി തമ്മിലുള്ള എന്തെങ്കിലും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, നിപ്പിള് മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ദ്രാവകം എന്തെങ്കിലും വരുന്നുണ്ടോ. ഇതേ കാര്യം തന്നെ കൈ 2 ഉയർത്തിയ ശേഷം നോക്കുക, എന്നിട്ട് വലത്തേ കയ്യിലെ 3 വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിച്ച് നോക്കുക. നടുക്ക് നിന്ന് തുടങ്ങി പുറത്തോട്ട് വരുന്ന രീതിയിൽ, പൂക്കളൊക്കെ ഇടുന്ന രീതിയിൽ പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇടത്തെ കയ്യിലെ 3 വിരൽ വെച്ച് വലത്തെ മാറും വലത്തെ കഷവും പരിശോധിക്കുക. ഇത് മാസത്തിൽ ഒരിക്കൽ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഒരു 3 മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ, മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യുക. ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മാസം 1st എന്നാണ് നമ്മൾ പറയാറ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാടുന്ന്
2: ഓക്കെ. ഡോക്ടർ അരുൺ എജെ ഉണ്ട്, സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് ഒരു സംശയം വെച്ചാൽ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ അലുമിനിയ പാത്രത്തില് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയുകയായിരുന്നു.
0: ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പ്രിവെൻഷന്റെ കാര്യം, ക്യാൻസർ എങ്ങനെ പ്രതിരോധിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതിൽ 2 കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ശരീരഭാരം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനക്ഷമത, അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമം. അപ്പൊ നമുക്ക് ഈ ഭക്ഷണത്തിൽ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഭക്ഷണങ്ങളുണ്ട്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും ക്യാൻസർ വരുത്താനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ബേക്കറിയിൽ വരുന്ന പഫ്സ്, ബർഗർ, പിന്നെ ചൂടാക്കിയ ചിക്കൻ, പൊരിച്ച ചിക്കൻ, അപ്പൊ ഇതിനൊക്കെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ രാസവസ്തുക്കളുള്ള ഭക്ഷണങ്ങളാണിത്. അപ്പൊ നമുക്ക് ഈ റോസ്റ്റ് ചെയ്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഉപയോഗിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യത കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തില് പഴങ്ങളും പച്ചക്കറികളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡുണ്ട്. ആ പിരമിഡിന്റെ ഷേപ്പിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ 50% പഴവും പച്ചക്കറികളും വേണം എന്നാണ് പറയുന്നത്. ബാക്കി 25% മാത്രമേ അന്നജം അടങ്ങിയ ഭക്ഷണവും 25% പാല്, മുട്ട, മീൻ മുതലായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക. നമ്മുടെ ഭക്ഷണക്രമത്തിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% പഴം പച്ചക്കറികൾക്കും പകരം നമ്മൾ 50% നമ്മൾ അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാ വീടുകളിലും ദോശയോ ഇഡലിയോ ഒക്കെ ആയിരിക്കാം, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയാണെങ്കിലും ചോറോ ചപ്പാത്തി ഇഡലി. അപ്പൊ നമുക്ക് അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, അത് തന്നെ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയ ഒരു ഭക്ഷണക്രമമാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് കഴിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോവാണെങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞ് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി മുതലായ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ വേവിക്കാത്ത
3: രീതി,
0: അതെ അതെ, പയറിൽ കൂടുതൽ പ്രോട്ടീൻ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അല്ലാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ശരീരത്തിന് നല്ലതാണ്, എന്നാലും നമുക്ക് അല്ലാതെയുള്ള ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചോദിച്ചത് ആസ്ബസ്റ്റോസ് ഷീറ്റിന്റെ കാര്യമായിരുന്നു, അത് ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറുമായിട്ട്. അതെ അതെ, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ശ്വാസകോശ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട്.

0: ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മാത്രമേ ആവുന്നുള്ളൂ, അതല്ലാണ്ടുള്ള കെമിക്കൽ പദാർത്ഥങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ മൈക്രോവേവ് ഓവൻ, നമ്മുടെ വീട്ടിലെല്ലാം പാചകം ചെയ്യാനായിട്ട് ഓവൻ വെക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഓവനകത്ത് വെക്കേണ്ടിയ പാത്രങ്ങളിൽ പോലും മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാവുന്ന പാത്രമാണ് എന്ന ലേബലോടെ കിട്ടുന്ന ഇതുണ്ട്. അതായത് ആ കെമിക്കൽസ് അടങ്ങാത്ത രീതിയിൽ. അപ്പം നാം എന്ത് സാധനം വാങ്ങിക്കുവാണെങ്കിലും യൂട്ടൻസിൽസ്, പാത്രങ്ങളായിക്കോട്ടെ, കുപ്പികളായിക്കോട്ടെ, ഇവയെല്ലാം നമുക്ക് ലേബൽ വായിച്ചിട്ട് നമുക്ക് അതിലടങ്ങിയ കണ്ടൻസ് എന്താണ് അല്ലെങ്കിൽ ലേബൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ. ഇപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ആയിക്കോട്ടെ, ശരിക്കും വാട്ടർ ബോട്ടിൽ നമ്മുടെ നാട്ടിൽ കാണാം, വണ്ടികളിൽ തുറസായ ചൂടടിച്ച് വെയിലടിച്ച് കടകളിലാണെങ്കിലും ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങനെ വെയിലടിച്ചിരിപ്പുണ്ടാവും. അതേപോലെ
1: മിനറൽ വാട്ടറിൻ്റെ
0: കുപ്പി, പിന്നെ റോഡിൽ കൂടെ തന്നെയാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ട്രക്കുകൾ, വാനുകൾ, പിക്കപ്പ് പോലുള്ള വണ്ടികളിൽ ഇങ്ങനെ തുറന്ന കുപ്പികൾ ഒത്തിരി ഇരിക്കുന്ന കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീരെ ചെറിയ എലമെന്റ്സ്, പദാർത്ഥങ്ങൾ അതിൽ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിലോട്ട്. അപ്പൊ അവ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അവ സ്വാഭാവികമായിട്ടും ക്യാൻസറും, ക്യാൻസർ മാത്രമല്ല ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, ആ മാഡം.
1: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് മോഹനൻ, ആനാവൂരാണ്.
1: സംസാരിച്ചോളൂ.
2: അതെ, ഞാൻ കാല് മുറിച്ചതാണ് ക്യാൻസറായി.
0: ഓക്കെ.
2: കഴിഞ്ഞ ജൂണിലാണ് മുറിച്ചത്. അദ്ദേഹം ആറ് ക്രീം എടുത്തു. ക്രീം എടുത്തതിന് ശേഷം ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചില സമയങ്ങളിൽ ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട് കാലിൽ. മുറിച്ചതിന്റെ ബാക്കിയുള്ള 6 ഇഞ്ച് ഭാഗം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും.
0: ഓക്കെ. അത് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം നമുക്ക് ഈ ക്യാൻസർ രോഗമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കാലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെക്കപ്പാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ അസുഖത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്ന ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 3 മാസം കൂടുന്തോറും ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഈ കാല് മുറിച്ച് മാറ്റിയതിന്റെ അടുത്തുള്ള, എപ്പോഴും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലകളിലോട്ടാണ്. ഇപ്പോൾ അച്ഛന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ, ഈ കാലിലെ അസുഖം ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അവ ഏറ്റവും ആദ്യം വരുന്നത് ഇടുപ്പിലെ കടലകളിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കടലകളിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഡോക്ടറെ കാണുമ്പോഴേക്കും ഡോക്ടർ തൊട്ട് പരിശോധിക്കുകയും ചെയ്യും. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത സ്കാൻ ആണല്ലോ, അപ്പോൾ ചെറിയൊരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നമുക്ക് വീണ്ടും ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞ ലക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല.
1: വിളിച്ചതിന് നന്ദി. സ്തനാർബുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചികിത്സ അല്ലെങ്കിൽ ആ രോഗം ഭേദമാകുന്നതിനുള്ള സാധ്യത കൂടുതലാണല്ലോ. പക്ഷെ ഇപ്പൊ ഡോക്ടറിനെ തന്നെ അറിയാം, ഡോക്ടറെ കാണാനെത്തുന്ന പേഷ്യൻസിൽ പലരും അതിന്റെ ഒരു 3rd ഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രസ് ചെയ്തിട്ടാണ് എത്തുന്നത്. ആ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള സിംറ്റംസ് കാണാതെ പോവുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ അകട്ടെ വേദന ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ അത് അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കക്ഷത്തിലുള്ള ടുപ്പുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്?
0: ഈ സ്തനാർബുദത്തിന്റെ കാര്യം, ഇപ്പൊ ഒക്ടോബർ പിങ്ക് മന്ത് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മന്ത് ആണ് ഒക്ടോബർ മാസം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്തനത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള മുഴ, തടിപ്പ്, തൊലി ചുക്കിച്ചുളിഞ്ഞിരിക്കുക, മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകമായിട്ട് പുറത്തോട്ട് പോവുക, ഇവയൊക്കെയാണ് നമ്മൾ സ്തനാർബുദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഏറ്റവും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലുകളിലോട്ടാണ്. അപ്പൊ സ്തനാർബുദം സ്തനത്തിൽ തന്നെ ഒരു മുഴയായിട്ട് വരണമെന്നില്ല, തൊട്ടടുത്തുള്ള കഷത്തിലുമായിരിക്കാം മുഴ വരുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്തന സ്വയ പരിശോധന, കേവലം 3 മിനിറ്റ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കൽ നമ്മൾ പരിശോധിച്ചു നോക്കുക. 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യണം എന്നാണ് എല്ലാ സംഘടനകളും പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും എല്ലാം ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്. നമുക്കത് പ്രായോഗികമായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും 2-3 വർഷത്തിൽ ഒരിക്കൽ 40 വയസ്സിന് മേലുള്ള സ്ത്രീകൾ മാമോഗ്രാം പരിശോധന ചെയ്യുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഈ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
1: സർ, അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പാസീവ് സ്മോക്കിങ്ങിന്റെ അടക്കം അപകട സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: പുകവലി, ടൊബാക്കോയും ആൽക്കഹോളും രണ്ടും ഇപ്പോൾ WHO വരെ Grade 1 കാർസിനോജൻ ആയിട്ടാണ്, ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രഥമ ഫാക്ടറികളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറോ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ ശ്വസിക്കുന്ന മൂക്ക് തൊട്ട് തൊണ്ട, വായ, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, ഇത്രയും ഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരുത്താനായിട്ടുള്ള കാരണക്കാർ തന്നെയാണ് പുകയിലയും മദ്യപാനവും, അതേപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ. അപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് പുകയില പാടെ വർദ്ധിക്കുക. WHO വരെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് റിസ്ക് ഓഫ് ക്യാൻസർ സ്റ്റാർട്സ് വിത്ത് ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ, അതായത് ആദ്യത്തെ തുള്ളി മദ്യത്തിൽ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്നാണ് പറയുന്നത്. ഈ രണ്ട് ശീലങ്ങളും പാടെ വർജിക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വേറെ പഠനങ്ങളിൽ തെളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത 10-ൽ 1 ചുരുങ്ങുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയി എന്നും പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. നിർത്തിക്കഴിഞ്ഞ് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യാം.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം.

0: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
1: ജാനകി, നെടുമങ്ങാട്.
0: ഓക്കെ, സംസാരിച്ചോളൂ.
1: എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഗർഭപാത്രത്തില് ക്യാൻസർ ആയിരുന്നു.
2: ഗർഭപാത്രത്തിലെ? ശരി.
1: അപ്പൊ ചേച്ചിക്ക് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ചേച്ചി അങ്ങ് മരിച്ചുപോയി.
2: ഓക്കെ.
1: എനിക്ക് സംശയം, അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ?
2: ഇപ്പോ അമ്മയുടെ ചേച്ചിക്ക് ക്യാൻസറിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും വരാനുള്ള സാധ്യത തീരെ ചെറുതായിട്ടുണ്ട്. സാധാരണ ഒരു ജനറൽ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ഒരു ക്യാൻസർ വരാൻ സാധ്യത ഉള്ള ഒരു കാര്യം തന്നെയാണ്. കുടുംബങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസർ തന്നെയാണ്. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ചെറിയൊരു ക്യാൻസർ തന്നെയാണ് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിലുള്ള ക്യാൻസർ. അപ്പോൾ നമുക്കതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം വയറുവേദന. നമുക്ക് അസഹനീയമായിട്ടുള്ള വയറുവേദന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത വയറുവേദന, അത് ഇങ്ങനെ വിട്ടുമാറാണ്ട് നിലനിന്ന് പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നെന്തെങ്കിലും ബ്ലീഡിങ്, ഇപ്പം മെൻസസ് അഥവാ മാസക്കുളി, അത് ആ സമയത്ത് അല്ലാണ്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും രക്തസ്രാവം അഥവാ ബ്ലീഡിങ്, അസഹനീയമായിട്ടുള്ള വേദന, അവിടെ നിന്നെന്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് വരിക, ദ്രാവകം പോലെ എന്തെങ്കിലും വരിക, നടുവേദന, ഇവയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാൻസർ.
1: എനിക്ക് വയറുവേദന, പക്ഷേ വയറുവേദന വന്നിട്ട് ഞാൻ ഗ്യാസിന്റെ ഗുളിക കഴിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ അതങ്ങ് പോകും, കുഴപ്പമില്ല.
2: അല്ല, ഈ ഗർഭപാത്രത്തിലെ ക്യാൻസറിന്റെ വേദന എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ അടിവയറ്റിലായിട്ടായിരിക്കും വേദന വരിക. ഇപ്പൊ അമ്മ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ അല്ലാണ്ടുള്ള ക്യാൻസറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും കൂടെ, പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളും കൂടെ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. കഴിഞ്ഞ 1-2 മാസമായിട്ട് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് മെലിയുക, ഭാരക്കുറവ്, ഈ ലക്ഷണങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കുക. അമ്മയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കാം, സംശയം ദൂരീകരിക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശരി, മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്?
2: അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾസ്, അമെനോറിക് സൈക്കിൾസ് എന്ന് പറയും, അതായത് മാസക്കുളി ഇല്ലാതെ വരുന്ന സൈക്കിൾസ്. ഇപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അറിയായിരിക്കും അല്ലേ, നമുക്ക് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 15 മാസം നമുക്ക് മാസക്കുളി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അവ ഒരു നല്ല കാര്യമാണ്. എത്രത്തോളം ഹോർമോൺ എക്സ്പോഷർ കൂടുന്നോ അത്രത്തോളം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഓർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ വളരെ നേരത്തെ മാസക്കുളി വരുന്നവർക്ക് ക്യാൻസർ റിസ്ക് ചെറിയ കൂടുതലാണ്. കാരണം ഈ പറയുന്ന പോലെ ഹോർമോൺ എക്സ്പോഷർ കൂടുതലായതുകൊണ്ട്. അതുപോലെ ലേറ്റ് മെനാർക്കി, ഒത്തിരി വൈകി മാത്രം മാസക്കുളി തീരുവാണെന്നുണ്ടെങ്കിൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എത്രത്തോളം സൈക്കിൾസ് ആണോ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാകുന്നത് അത്രത്തോളം ഈ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന സമയവും ഗർഭധാരണ സമയത്തും സ്വാഭാവികമായിട്ടും ഹോർമോൺ എക്സ്പോഷർ കുറവായിരിക്കും മാസക്കുളി ഇല്ലാത്തതുകൊണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യം തന്നെയാണ്, കന്യാസ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ മുലയൂട്ടലോ ഗർഭധാരണോ ഇല്ല, അപ്പൊ ഈ മാസക്കുളി ഇല്ലാത്ത ഒരു കാലഘട്ടം വരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: ചില ക്യാൻസറുകളെങ്കിലും നമുക്ക് വാക്സിനിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമല്ലോ, HPV വാക്സിൻ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള. ഇപ്പൊ വാക്സിനിലൂടെ പ്രതിരോധിക്കാൻ പറ്റുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്തനാർബുദം പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർ എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാം അത് വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസർ ആയിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ വരുന്നുള്ളത്. അപ്പോൾ അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ആ ക്യാൻസർ വരുന്നത്. HPV വൈറസ് ഗർഭാശയകളം അഥവാ സെർവിക്സ്, നമ്മുടെ ഗർഭാശയത്തിന് തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലം, അവിടെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് വരുന്നതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിൻ എടുത്തത് പ്രിവെന്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോസ് ഓഫ് വാക്സിൻ. ശരിക്കും അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ, 9-15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാക്സിൻ പറയുന്നത്. 2 ഡോസ് ഓഫ് വാക്സിൻ, 0th ഡോസ് ആൻഡ് 6th ഡോസ്, അതായത് ജനുവരി 1 വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് ജൂലൈ 1 അടുത്ത വാക്സിൻ എടുക്കുക. 15 വയസ്സിന് മേലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 3 ഡോസ്, 0, 1, 6 എന്ന് പറയും, അതായത് ജനുവരി 1 എടുക്കുകയാണെങ്കിൽ ഫെബ്രുവരി 1, പിന്നെ ജൂലൈ 1, അങ്ങനെ വാക്സിൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏജ് കട്ട് ഓഫ് പറയുന്നില്ല. നമ്മൾ ആദ്യമായി സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഈ വാക്സിൻ അതിൻ്റെതായ മെച്ചമുണ്ട്. അപ്പോൾ നമുക്കൊരു വാക്സിൻ എടുക്കുന്ന വഴി വൈറസ് ഇൻഫെക്ഷൻ തടയാം. ആ വൈറസ് ഇൻഫെക്ഷൻ തടയുന്ന വഴി നമുക്ക് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ തന്നെ നമുക്ക് തടയാൻ കഴിയും.
0: സാർ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് HPV ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
2: സെർവിക്കൽ ക്യാൻസറിൻ്റെതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട
0: ക്യാൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക്
2: ഇപ്പോൾ എന്തെങ്കിലും അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. ചിലപ്പോൾ ഒരു വെള്ളപ്പോക്കം എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റിഷ് ഡിസ്ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, എന്തെങ്കിലും ദുർഗന്ധമുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കാം. പിന്നെ ഒരു അടിവയർ വേദന, നട്ടല് വേദന, പിന്നെ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ്, മാസക്കുളിക്ക് ഇടയ്ക്കുള്ളാവുന്ന ബ്ലീഡിംഗ്. സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അവരവർ എപ്പോഴൊക്കെ ആയിരിക്കും അവരുടെ മാസക്കുളി വരുന്നുള്ളു. അപ്പം മാസക്കുളിയായിട്ട് ബന്ധമില്ലാതെ എപ്പോഴെങ്കിലും ബ്ലീഡിംഗ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ് കൊയ്റ്റൽ ബ്ലീഡിംഗ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിംഗ് പോലെ വരിക, ഇവയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ HPV ഇൻഫെക്ഷൻ അഥവാ അത് ക്യാൻസറിലോട്ടുള്ള ഒരു യാത്രയിൽ വരുന്ന ആ ഒരു കണ്ടീഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? പേര് സ്ഥലം പറയാമോ?
3: കൊല്ലം കുടിക്കോട് സദാശിവന.
0: സംസാരിച്ചോളൂ.
3: സാറേ, ഈ ബ്ലഡ് ക്യാൻസർ വരുമല്ലേ,
2: പറഞ്ഞോളൂ.
3: അത് വന്നാലൊക്കെ നമുക്ക് തിരിച്ചറിയാനെ കൊണ്ട് ആരംഭത്തിലേ എങ്ങനെ സാധിക്കും?
2: ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതിൽ തന്നെ ഒട്ടനവധി വകഭേദങ്ങളുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്വയം ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ നോക്കുക. ഇപ്പോൾ അകാരണമായി വിട്ടുമാറാത്ത പനി, ഒരു 2 മാസം 3 മാസമായിട്ട് പനി ഒരു തരത്തിലും മാറാത്ത രീതിയിൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി നല്ല രീതിയിൽ വേർക്കുക, ശരീരം പെട്ടെന്ന് മെലിയുക, വിശപ്പില്ലായ്മ, പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കഴലകൾ, ലിംഫ് നോഡ്സ്, അപ്പോൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കഴല വീക്കം പോലുള്ള എന്തെങ്കിലും മുഴകളോ തടിപ്പായിട്ടോ ഉണ്ടാവുക, ഇവയൊക്കെ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ക്ഷീണം, നട്ടെല്ല് വേദന, ഇവയെല്ലാം നമുക്ക് ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണാം.
0: വിളിച്ചതിന് നന്ദി. സാറെ, UV റേഡിയേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പോ വെയിൽ കൊള്ളണം എന്ന് പറയുമ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് വെയിലിന്റെ കാഠിന്യമൊക്കെ കൂടുതലാണല്ലോ. അപ്പൊ നമ്മള് സൺ എക്സ്പോഷ്യർ എന്ന് പറയുന്നത് ചർമ്മ ക്യാൻസർ ഉണ്ടാക്കുന്നതിന്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാക്കും?
2: അത് ഈ പറഞ്ഞ റേഡിയേഷൻ എക്സ്പോഷറുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സ്കിൻ ക്യാൻസർ, മെലനോമ എന്ന് പറയുന്ന തരം ക്യാൻസറുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാവ അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അതിരാവിലെയുള്ള വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഇൻഹറന്റ് ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മേലെയാണ് വരേണ്ടത്. ഒരു 100 പേരെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 95 പേർക്കും എന്തായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്, എനിക്ക് ഉണ്ടായിരുന്നതാണ്. ചെറിയ രീതിയിൽ പുലർച്ചെയുള്ള വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. അതിനുശേഷം ഉണ്ടാകുന്ന വെയിൽ അത് നമുക്ക് ഈ ക്യാൻസർ റിസ്ക് എന്നുള്ളതിനെക്കാട്ടി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അല്ലാതുള്ള നമുക്ക് ഡീഹൈഡ്രേഷൻ, സൂര്യാഘാതം പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാറ്. നമ്മുടെ നാട്ടിലെ സ്കിൻ ക്യാൻസർസ് ഈ പറഞ്ഞ മെലനോമ തരത്തിലുള്ള വകഭേദങ്ങൾ കുറവാണ്. യൂറോപ്യൻ മീൻസ് പുറം രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് വരിക.
0: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ
4: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംശയം ചോദിച്ചോളൂ.
4: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ അമ്മ.
4: സാറേ, എന്റെ മൂത്ത മോന് 10 വയസ്സുള്ളപ്പോഴത്തേക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. തൈറോയിഡിന്റെ ഭാഗത്താണ് ഒരു ചെറിയ മുഴ പോലെ വന്നത്. അത് ഒന്നല്ല, ഒന്ന് വന്ന് 6 മുഴയായിരുന്നു, അങ്ങനെ 3-4 ക്ഷണം വന്നു. അടുത്ത ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടു എന്നോ പറഞ്ഞു, ഞാൻ SIT കൊണ്ടുപോകാന്ന്. മോന് 10 വയസ്സേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് RPCയിലേക്ക് റെഫർ ചെയ്ത് അവിടെ നിന്ന് 8 മാസത്തെ ചികിത്സ ഉണ്ടായിരുന്നു. റേഡിയേഷനും ഉണ്ടായിരുന്നു, 12 റേഡിയേഷന്. അത് കഴിഞ്ഞ് ഇപ്പൊ മോന് 41 വയസ്സായി. പിന്നെ അതിനുശേഷം വേറെ ചെക്കപ്പ് ഒക്കെ കൂടെ നടത്തി എല്ലാം കൂടി 2-3 വർഷം കഴിഞ്ഞ്, 8 മാസത്തെ ചികിത്സ ഉള്ളായിരുന്നു. എന്നാലും ചെക്കപ്പ് ഒക്കെ കൂടെ 3-4 വർഷം കഴിഞ്ഞ്. ഇനി വരുമോ സാറേ? അത് അറിയാനും വിളിച്ചത്.
2: 10 വയസ്സിൽ എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ ആയിരിക്കാം സാധ്യത എന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നുക. 10 വയസ്സിൽ വന്ന ക്യാൻസർ ആണ്. അപ്പോ അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു. 41 വയസ്സായിട്ടും അസുഖം വീണ്ടും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇല്ല, വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. ഈ ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ തന്നെ നല്ല തരമുണ്ട്, മോശം തരമുണ്ട്. മിക്കവാറും അമ്മയുടെ മോന് വന്നിരിക്കുന്ന ക്യാൻസർ ചികിത്സിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടുള്ള തരം ലിംഫോമ ആയിരിക്കും മിക്കവാറും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
0: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ശരീരത്തിൽ കാണുന്ന തടുപ്പുകളോ മാറ്റങ്ങളോ അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ക്യാൻസറിന്റെ ലക്ഷണമാണോ അല്ലാതെ നോർമൽ ആയിട്ടുള്ളതാണോ എന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും?
2: ഇപ്പോൾ നമ്മുടെ തൊലിയിൽ ഒരു മുഴയുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു മറുകാണെന്ന് വെച്ചോ, നമുക്കൊരു കറുത്ത മറുകുണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ തടിപ്പിന്റെ കളറിൽ എന്തെങ്കിലും നിറ വ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ ചെറിയ മറുകായിരിക്കാം, അതിന്റെ വലിപ്പം കൂടുക, തൊടുമ്പോൾ ഉള്ള ഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കുക, വളരെ കല്ലിപ്പായിട്ട് വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരിക, അതേപോലുള്ള പാടുകൾ, മറുകൾ ശരീരത്തിന്റെ
0: ചൊറിച്ചിലുണ്ടാവുക, അതൊക്കെ
2: ആ ചൊറിച്ചിൽ ഇതുമായിട്ട് വലിയൊരു ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നിറ വ്യത്യാസം എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാക്യുള്ളൂ, ഈ പറഞ്ഞ ചെറിയ തടിപ്പിന്. അതിന് നമുക്ക് എപ്പോഴാണോ അതിന്റെ നിറ വ്യത്യാസം, രൂപവ്യത്യാസം, സൈസിലുണ്ടാകുന്ന വർധന, ഇവയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അതേ കാര്യം നമ്മൾ വായിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സ്ഥാന സ്വയ പരിശോധന എന്ന് പറഞ്ഞ പോലെ നമുക്ക് വായ സ്വയ പരിശോധന ചെയ്യണം. അപ്പം അത് ഈ പുകയില മദ്യപാനം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല വായിലെ അർബുദം വരാനുള്ള സാധ്യത. നമ്മൾ പല്ല് കമ്പിയിട്ടേക്കുന്നവർ, അല്ലെങ്കിൽ ചുമ്മാ പല്ല് കടിക്കുന്നവരാണ്, കൂർത്ത പല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കവിൾ ഒത്തിരി നാൾ കടിച്ച് അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസറായിട്ട് മാറും. അപ്പം നമുക്ക് ഈ വായ സ്വയ പരിശോധന ചെയ്യാം. രണ്ട് കൈയും വൃത്തിയായിട്ട് കഴിയുന്ന ശേഷം കണ്ണാടിയിലെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, നമ്മുടെ രണ്ട് കയ്യിലെയും വിരൽ വെച്ച് ചുണ്ട് മേലോട്ടാക്കിയ ശേഷം വലത്തെ കൈയിലെ ചൂണ്ട് വിരൽ വെച്ച് മൊത്തം തടവി നോക്കുക. മോൾ നാക്ക്, നാക്കിന്റെ അടിഭാഗം, ഉൾനാക്ക്, അണ്ണാക്ക്, പിന്നെ കവിള്, രണ്ട് കവിള്, പല്ലിന്റെ താഴ്ഭാഗം, പല്ലിന്റെ മേൽഭാഗം, ഇവിടെ എല്ലാത്തും നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ, ഇപ്പോൾ വായിലെ ക്യാൻസറിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇറത്രോപ്ലേക്കിയ, ഇപ്പോൾ ചുമന്ന എന്തെങ്കിലും കളറിലുള്ള നിറത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ വെള്ള കളറിലുള്ള പാടുകളോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ അതിൽ പാടുകളുണ്ടോന്നും കൂടെ ശ്രദ്ധിക്കുക.
0: പല ആൾക്കാരുടെയും സംശയമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കത് വരാൻ

0: സാധ്യത ഉണ്ടോന്ന്. അപ്പൊ ഇത്തരത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണോ, അല്ലെങ്കിൽ അതിനായിട്ട് ജീൻ ടെസ്റ്റിംഗ് മാർഗങ്ങൾ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ?
1: നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തബന്ധത്തെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായി കണ്ടുവരുന്ന കുറച്ചുതരം ക്യാൻസറുകൾ, ഇപ്പോൾ സ്തനാർബുദം അല്ലെങ്കിൽ ഓവറി ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇവയൊക്കെ കുടുംബത്തിൽ തന്നെ റൺ ചെയ്യാവുന്ന തൈറോയിഡിലെ ചില തരം തൈറോയിഡ് ക്യാൻസറുകൾ, ഇവയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയാം, അതായത് നമ്മുടെ അച്ഛനമ്മ സഹോദരങ്ങൾ, ഇവയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകൾ സ്തനാർബുദം അറിയാനായിട്ട് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നു, 40 വയസ്സിന് മേലെയുള്ള ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രക്തബന്ധത്തിൽ അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വരെ കാത്തിരിക്കരുത്, 25 വയസ്സ് തൊട്ടേ നമുക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യണം. പിന്നെ ജനറ്റിക് ടെസ്റ്റിന്റെ കാര്യം, നമുക്ക് ഈ പാരമ്പര്യമായിട്ട് വന്നു വരുന്ന ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്ന ചിലതരം ജനിതക മാറ്റങ്ങളുണ്ട്, അവ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും.
0: വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉറക്കമൊക്കെ നമ്മളെ ക്യാൻസർ രോഗ സാധ്യത എങ്ങനെയാണ് കൂട്ടുന്നത്?
1: ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീപ്പിൽ ഉണ്ടാകുന്ന ഉറക്ക സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ്, ഇവയെല്ലാം നമ്മുടെ ക്യാൻസറിനെ റിസ്ക് കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ആദി സ്ട്രെസ്, അപ്പം റെഡ്യൂസ്ഡ് സ്ലീപ്പും വളരെയധികം സ്ട്രെസ് ആങ്സൈറ്റി ഉള്ളതും ശാസ്ത്രീയപരമായിട്ട് തന്നെ ക്യാൻസറിന്റെ സാധ്യതകൾ കൂട്ടുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.
0: നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം തന്നെ ക്യാൻസർ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ക്യാൻസർ പ്രതിരോധത്തിനായിട്ട് സ്വന്തം ജീവിതത്തിൽ വരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും?
1: ഏറ്റവും പ്രധാനമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഓർക്കത്തില്ല. എന്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നടക്കുക എന്ന് പറയും.
0: എക്സസൈസ് ആണ്
1: ഉദ്ദേശിച്ചത്.
0: അപ്പൊ നമുക്ക് ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ മാറ്റിവെച്ച് പ്രതിരോധത്തിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിനും മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, കൃത്യമായ വ്യായാമം, ശരിയായ ജീവിതശൈലി, പുകവലിയും മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഉപേക്ഷിക്കൽ, ഒപ്പം കൃത്യസമയത്തുള്ള സ്ക്രീനിംഗ് പരിശോധനകൾ എന്നിവയിലൂടെ ക്യാൻസറിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ എ ജെ അരുണിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ,

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ച് കേൾക്കാം.
1: ഗ്രാമീണ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുക, മാതൃ നവജാത ശിശുക്കളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഇവരിലെ പോഷകാഹാരക്കുറവ് പ്രശ്നം പരിഹരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ 2005 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം. 2013 ദേശീയ നഗര ആരോഗ്യ ദൗത്യം രൂപീകൃതമായതോടെ ദേശീയ ആരോഗ്യ ദൗത്യം എന്ന പൊതുവായ പേര് നൽകുകയും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം NRHM, ദേശീയ നഗര ആരോഗ്യ ദൗത്യം NUHM എന്നിങ്ങനെ 2 ഉപപദ്ധതികൾ ഇതിന്റെ കീഴിൽ വരികയും ചെയ്തു. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം, ദേശീയ നഗരാരോഗ്യ ദൗത്യം, തൃതീയ പരിചരണ പരിപാടികൾ, ആരോഗ്യത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മാനവശേഷി ഉപയോഗപ്പെടുത്തൽ എന്നീ പ്രധാന 4 ഘടകങ്ങളാണ് ഈ ദൗത്യത്തിലുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ചില പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് അഥവാ TFR, ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലത്ത് ജനിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണമാണ് TFR എന്ന് പറയുന്നത്. ഇത് 2.1 കുറയ്ക്കുക, ശിശുമരണനിരക്ക് 25 കുറയ്ക്കുക, മാതൃമരണനിരക്ക് 1 കുറയ്ക്കുക, മലേറിയ കേസുകൾ 1,000 പേരിൽ 1 എന്നതിൽ താഴെ കൊണ്ടുവരിക, 15 വയസ്സുമുതൽ 49 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ വിളർച്ച തടയുകയും കുറയ്ക്കുകയും ചെയ്യുക, ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കും പകുതിയായി കുറയ്ക്കുക എന്നിവയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈ ദൗത്യത്തിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ചറിയാം. ആശുപത്രികളിൽ രോഗികൾക്ക് സൗകര്യങ്ങൾ ഉറപ്പാക്കാനായി രോഗി കല്യാൺ സമിതി രൂപവത്കരിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സബ്സെന്ററുകളിലേക്കുള്ള യുണൈറ്റഡ് ഗ്രാന്റുകൾ അനുവദിക്കുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രസവിക്കാൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മാതൃമരണനിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനനി സുരക്ഷാ യോജന, ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവവും 1 വയസ്സിനു താഴെയുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ആരോഗ്യ സേവനങ്ങളും സൌജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ദേശീയ ആംബുലൻസ് സേവനങ്ങൾ, ദേശീയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വിവരസാങ്കേതിക വിദ്യയിലൂടെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നീ സംരംഭങ്ങളൊക്കെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തുടനീളം 10 ലക്ഷത്തിലധികം വരുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാപ്രവർത്തകർ ഗർഭകാല പരിചരണത്തെക്കുറിച്ച് അവബോധം നൽകുകയും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുകയും സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമായ മിഷൻ ഇന്ദ്രധനുസിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്നു. ശുചിത്വം, വിദ്യാഭ്യാസം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ നിർണായക ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ തലങ്ങളിലും അന്തർമേഖലാ സംയോജനത്തോടെ പൂർണമായും പ്രവർത്തനക്ഷമമായ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള വികേന്ദ്രീകൃതമായ ആരോഗ്യ വിതരണ സംവിധാനം സ്ഥാപിക്കാൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിലൂടെ സാധിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഉയരാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബയോടെക്നോളജി, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലയിൽ കൂടുതൽ സ്വിസ് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും നേതാക്കൾക്കിടയിൽ ധാരണയായി. ഗതാഗത സാങ്കേതിക വിദ്യ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിലും ഒപ്പുവച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊണ്ടുവെന്ന ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് എതിർകക്ഷികൾക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കാനാവില്ലെന്നും SIRമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഭൂരിപക്ഷം ഇല്ലാതെയാണ് എടുത്തതെന്ന് തെളിഞ്ഞാൽ ഇവ പുനഃപരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോം 6 മാറ്റങ്ങൾ വരുത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും വിദഗ്ധ ചികിത്സ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പ്രതീക്ഷ സെന്റർ പദ്ധതി വിജയകരമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച പദ്ധതി വിലയിരുത്തിയ ശേഷം സംസ്ഥാനത്തിൽ പൂർണ്ണതോതിൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രികളിൽ തന്നെ മുഴുവൻ സമയവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ കുറയ്ക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇടുക്കിയിലെ കയ്യേറ്റ ഭൂമികളിലെ ഫെൻസിംഗ് ലൈനുകളും തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്നതിനും ഫെൻസിംഗ് ലൈനുകൾ നീക്കം ചെയ്യുന്നതിനും നിർദ്ദേശം നൽകിയതെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 3 സാനിറ്ററി നാപ്കിനുകൾ അടങ്ങിയ പാക്കറ്റ് 10 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M.ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെഗ്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഓപ്റ്റോജെനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ബയോ എഞ്ചിനീയറിംഗ്, ബയോ ഫിസിക്സ്, ന്യൂറോ സയൻസ് വിദഗ്ധരാണ് പുരസ്കാര ജേതാക്കൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. കുട്ടനാടിന്റെ ഭംഗിയും വേമ്പനാട്ട് കായലിൽ നിന്നുള്ള അസ്തമയ കാഴ്ചകളും കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നടത്തുന്ന സൺസെറ്റ് ക്രൂയിസ് ബോട്ടിന്റെ ആദ്യ സർവീസ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി. സീ കുട്ടനാട് എന്ന ബോട്ടാണ് ദിവസവും വൈകിട്ട് 5:30 യാത്ര തിരിച്ച് പുന്നമട കായലിലൂടെ 2 മണിക്കൂർ കറങ്ങി തിരിച്ചെത്തുക. 90 സീറ്റുകളുള്ള ബോട്ടിൽ ഒരാൾക്ക് 200 രൂപയാണ് നിരക്ക്. സംസ്ഥാനത്തെ IT സ്ഥാപനങ്ങളെയും സാങ്കേതിക

0: മേഖലയിലെ മറ്റ് സ്ഥാപനങ്ങളെയും ഒരു പൊതുശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഐ ടി പാർക്സ് അഫിലിയേഷൻ പദ്ധതിക്കും കേരള ടെക് ബ്രാൻഡിനും ഈ മാസം 8 തുടക്കമാകും. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. കമ്പനികൾ കോ വർക്കിംഗ് സ്പേസുകൾ, സ്വകാര്യ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെ സംസ്ഥാന തലത്തിൽ ബന്ധിപ്പിച്ച് സാങ്കേതിക മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്ന പ്രവണത തടയുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന സംഘടിപ്പിച്ചു. 41 ലിറ്റർ ഉപയോഗശൂന്യമായ എണ്ണ ഇതിലൂടെ കണ്ടെത്തി നശിപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
1: സിനിമയ്ക്കു വേണ്ടി ദൃശ്യഭാഷയിലൂടെ പറയുന്ന കഥയാണ് തിരക്കഥ. കഥയുടെ ദൃശ്യഭാഷ, തിരക്കഥയെ അറിയാം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി ഹിക്മത്തുള്ള.
2: തിരക്കഥ, വാക്കുകളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക്. നമ്മളിൽ ഭൂരിഭാഗം പേരും സിനിമകൾ കാണുന്നവരാണ്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പലരും പലതാണ് ചർച്ച ചെയ്യുന്നത്. ആ നടന്റെ എൻട്രി സീൻ വേറെ ലെവലായിരുന്നു. ആ പശ്ചാത്തല സംഗീതം കേട്ട് രോമാഞ്ചം വന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സ് എഡിറ്റിംഗ് പൊളിച്ചു. പക്ഷേ ആ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഓരോ കുഞ്ഞുകാര്യവും ആ നടന്റെ എൻട്രി മുതൽ പശ്ചാത്തല സംഗീതം എപ്പോൾ വരണമെന്നതുവരെ ആദ്യം ഒരു കടലാസിൽ അക്ഷരങ്ങളായി പിറന്നിട്ടുണ്ട്. ഇത് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അതാണ് തിരക്കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ. ഒരു സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഈ തിരക്കഥയാണ്. ഇന്ന് വളരെ ലളിതമായി തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് തിരക്കഥ? ഒരു ലളിതമായ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ ഒരു വീട് പണിയാൻ പോവുകയാണ്. എഞ്ചിനീയറെ കണ്ട് നമ്മൾ പ്ലാൻ വാങ്ങിക്കുന്നു. അത് ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. വീടിൻ്റെ വാതിൽ എവിടെ വേണം, ജനൽ എവിടെ വേണം, ഹാളിൻ്റെ വലിപ്പം എത്രയായിരിക്കണം എന്നൊക്കെ ആ പ്ലാനിലുണ്ടാവും. ഇതേ പ്ലാൻ തന്നെയാണ് സിനിമയിൽ തിരക്കഥ. ഒരു സംവിധായകന് സിനിമ എങ്ങനെ ചിത്രീകരിക്കണം, ക്യാമറാമാൻ ക്യാമറ എവിടെ വെക്കണം, അഭിനേതാക്കൾ എന്തൊക്കെ സംസാരിക്കണം, എഡിറ്റർ എവിടെ കട്ട് ചെയ്യണം എന്നതിനൊക്കെയുള്ള വ്യക്തമായ വഴികാട്ടിയാണ് തിരക്കഥാകൃത്ത് തയ്യാറാക്കുന്ന ഈ ആദ്യത്തെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അതിനെ മുൻനിർത്തിയാണ് സംവിധായകൻ പിന്നീട് സിനിമയുടെ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഒരു സാധാരണ കഥയും തിരക്കഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു നോവലിൽ അല്ലെങ്കിൽ കഥയിൽ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതാം: രാഹുൽ കടുത്ത നിരാശയിലായിരുന്നു, അവൻ്റെ മനസ്സ് തകർന്നിരുന്നു. ഇത് വായിക്കുന്ന വായനക്കാരന് മനസ്സിലാവും ആ രാഹുലിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെപ്പറ്റിയെല്ലാം. പക്ഷേ ഒരു സിനിമയിൽ രാഹുലിൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന് ക്യാമറ വെച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് തിരക്കഥയുടെ പ്രാധാന്യം. രാഹുൽ ജനലിനടുത്ത് നിൽക്കുന്നു, അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്, പകുതി കത്തിയ സിഗരറ്റ് കയ്യിലിരുന്ന് പുകയുന്നു, അവൻ പുറത്തേക്ക് നോക്കുന്നു, അവൻ്റെ കണ്ണുകൾ ഒരിടത്തും ഉറയ്ക്കുന്നില്ല. നോക്കൂ, ഈ വിവരണത്തിലൂടെ രാഹുലിൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ, അവൻ്റെ തകർന്ന മനസ്സ് എല്ലാം വിഷ്വലി ദൃശ്യപരമായി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കാഴ്ചകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ഒരു കഥയെ മാറ്റിയെഴുതുന്ന വിദ്യയാണ് തിരക്കഥ. പറയണ്ട, കാണിച്ചു തരൂ എന്നതാണ് തിരക്കഥയുടെ ഒന്നാമത്തെ പ്രമാണം. തിരക്കഥയുടെ മൂന്ന് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു തിരക്കഥയിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ഇത് നമ്മൾ സിനിമ കാണുമ്പോൾ അനുഭവിക്കുന്നത് തന്നെയാണ്, പക്ഷേ നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒന്നാമത്തേത് രംഗവിവരണമാണ്. ഓരോ രംഗവും എവിടെ എപ്പോൾ നടക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. ഉദാഹരണത്തിന് സീൻ 1, കോളേജ് ക്യാൻറ്റീൻ. പകൽ, ക്യാൻറ്റീനിൽ വലിയ തിരക്കാണ്, ചായയുടെയും പഴംപൊരിയുടെയും മണം, കുട്ടികൾ ഗ്രൂപ്പുകളായി ഇരുന്ന് ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ഇത് വായിക്കുമ്പോൾ തന്നെ സംവിധായകനും ക്യാമറാമാനും ആ സീനിൻ്റെ ഒരു മൂഡ് മനസ്സിലാകും. ഇങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം ആക്ഷനാണ്. കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നു അഥവാ അവരെന്ത് പ്രവർത്തിക്കുന്നു എന്ന് വിവരിക്കുന്ന ഭാഗം. ഉദാഹരണം നോക്കാം. അമൽ ക്യാൻറ്റീനിൻ്റെ വാതിലിലൂടെ ഓടിക്കയറി വരുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ അഴുക്കു പിടിച്ചതാണ്, ശ്വാസമെടുക്കാൻ അവൻ കഷ്ടപ്പെടുന്നുണ്ട്. അവൻ ക്യാൻറ്റീനിലുള്ള ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുന്നു. ഇവിടെ ആ കഥാപാത്രത്തിൻ്റെ പ്രവൃത്തിയെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സംഭാഷണം എന്ന ഭാഗമാണ് മൂന്നാമത് വരുന്നത്. കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതാണ് സംഭാഷണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ജീവിതത്തിൽ സംസാരിക്കുന്ന രീതിയിലായിരിക്കണം തിരക്കഥയിലെയും സംഭാഷണങ്ങൾ. കോളേജ് വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ അവർ പുസ്തക ഭാഷ ഉപയോഗിച്ചാൽ അത് ബോറടിയാകും. ഉദാഹരണത്തിന്, പ്രേം, നീ എന്തുകൊണ്ടാണ് വൈകിയെത്തിയത്? അധ്യാപകൻ നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു അച്ചടി ഡയലോഗാണ്. മറിച്ച്, ഡാ പ്രേമേ, നീ ഇതുവരെ എവിടെയായിരുന്നു? അറ്റൻഡൻസ് വിളിച്ചപ്പോൾ സാറ് നിന്റെ പേരെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ സ്വാഭാവികമാക്കി മാറ്റിയാൽ നമ്മുടെ സംഭാഷണങ്ങൾ വളരെ ആകർഷകമായി മാറും. ആ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലവും നാടും പ്രായവുമൊക്കെ സംഭാഷണത്തിൽ പ്രതിഫലിക്കണം. തിരക്കഥയുടെ ഘടനയെപ്പറ്റി നോക്കാം. ലോകത്തിലെ മികച്ച മിക്ക സിനിമകളുടെയും തിരക്കഥ പരിശോധിച്ചാൽ അതിന് കൃത്യമായ ഒരു ഘടന ഉണ്ടെന്ന് കാണാം. ഇതിനെയാണ് 3-act structure എന്ന്

പറയുന്നത്. അതിലെ ഫസ്റ്റ് ആക്ട് അഥവാ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബിഗിനിങ്, തുടക്കമാണ്. കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു, അവരുടെ ലോകം കാണിച്ചു തരുന്നു. ഇതാണ് ആ ആദ്യ ഭാഗം. ഉദാഹരണത്തിന് പ്രേമം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ജോർജിൻ്റെയും കൂട്ടരുടെയും സ്കൂൾ കാലഘട്ടം കാണിക്കുന്നത് പോലെ. രണ്ടാം ഭാഗം മിഡിൽ ആക്റ്റാണ്. ഇത് കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ അതുവരെ തുടർന്ന കഥയിൽ ഒരു മാറ്റം അത് സംഭവിക്കുന്നു. ആ പ്രശ്നം പിന്നീട് പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും. ആ പ്രശ്നത്തെ നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കാം, ഒരു സംഘർഷം. അത് പരിഹരിക്കാൻ അവൻ അല്ലെങ്കിൽ അവൾ നടത്തുന്ന പോരാട്ടമാണ് ഈ രണ്ടാം ഭാഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക. ഉദാഹരണത്തിന് കഥാനായകന് താൻ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന വെല്ലുവിളി ഉണ്ടാവുകയോ ചെയ്യുന്നത് ഈ ഭാഗത്ത് ആയിരിക്കും പ്രധാനമായും വിസ്തരിച്ച് കാണിക്കപ്പെടുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. ഇത് എൻഡിങ് ആക്റ്റാണ്. അതാണ് ഈ പ്രശ്നം വളർന്നു വലുതായി അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്നു, ക്ലൈമാക്സ്. അതിനുശേഷം അത് പരിഹരിക്കപ്പെടുന്നു. ഇത്രയുമാണ് മൂന്നാം ഭാഗത്തിൽ കാണുന്നത്. ഈ മൂന്ന് ഭാഗങ്ങളെ കോർത്തിണക്കുന്നത് ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയാം. പ്രേക്ഷകന് അടുത്തത് എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷ നിലനിർത്തുന്നത് ഈ ഘടന കൃത്യമായി കൊണ്ടുപോകുമ്പോഴാണ്. എങ്ങനെ തുടങ്ങാം? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം കാണും. ഞങ്ങൾക്ക് തിരക്കഥ എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങണം? വളരെ എളുപ്പമാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുക, സൂക്ഷ്മ നിരീക്ഷണം അത് വേണം, ഒബ്സർവേഷൻ. ബസ്സിൽ യാത്ര ചെയ്യുന്നവർ, നിങ്ങളുടെ അധ്യാപകർ, അയൽവാസികൾ, ഹോട്ടലിലെ കാഷ്യർ, ലൈബ്രറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടി, പാർക്കിലെത്തിയ കുടുംബം, ഇങ്ങനെ നാം നിത്യജീവിതത്തിൽ കാണുന്ന പലതരത്തിലുള്ള മനുഷ്യരെ, പലതരത്തിലുള്ള സന്ദർഭങ്ങളെ നിരീക്ഷിക്കുക. ഇവരുടെയൊക്കെ ശരീരഭാഷയും സംസാര രീതിയും ശ്രദ്ധിക്കുക. ഇവരൊക്കെയാണ് നാളെ നിങ്ങളുടെ കഥാപാത്രങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് നീളുന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടിയോ ഒരു തെരുവ് നാടകത്തിനു വേണ്ടിയോ ആദ്യം എഴുതി തുടങ്ങുക. പിന്നീട് വായിക്കുക, നല്ല നല്ല സിനിമകൾ കാണുക, മികച്ച തിരക്കഥകൾ വായിക്കുക. പല നല്ല തിരക്കഥകളും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. സിനിമ വെറുതെ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം കണ്ട ഒരു സിനിമയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ സീൻ ഇങ്ങനെയായത്, എന്തുകൊണ്ടാണ് ഈ സീനിൽ അദ്ദേഹം കടന്നു വന്നത്, എന്തുകൊണ്ടായിരിക്കും ഈ സീനിൽ ഇങ്ങനെയൊരു പ്രത്യേകമായ സന്ദർഭം സൃഷ്ടിച്ചത്, ഇങ്ങനെ ആലോചിക്കുക. വെറുതെ കണ്ടുപോകുന്നതിന് പകരം കണ്ട സിനിമയെക്കുറിച്ചുള്ള ഈ പുനരാലോചനയാണ്, മറിച്ചുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഒരു നല്ല തിരക്കഥാകൃത്താക്കുന്നത്. പൊതുവെ നാം ഇത് ആലോചിക്കാറില്ല. സിനിമ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് പതിവ്. കഥയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കണം, നടക്കണം, കരയണം, ചിരിക്കണം. അവർ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണണം. അവരുടെ മുഖത്തെ ഭാവങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ പ്രധാനമാണ്. വാക്കുകളിലൂടെ, വാക്കുകളിൽ നിന്ന് കഥയിലേക്ക്, കഥ ദൃശ്യങ്ങളിലേക്ക്, ശബ്ദങ്ങളിലേക്ക്, ഇങ്ങനെ മാറ്റിയെഴുതുന്ന വിദ്യയാണ് തിരക്കഥ എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ കാണാനും കേൾക്കാനും കഴിയുന്ന രീതിയിൽ എഴുതപ്പെട്ട കഥയാണ് തിരക്കഥ. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. രമേശന് അച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അച്ഛൻ്റെ മരണശേഷം അവൻ ഏകാന്തനായി. ഇത് ഒരു കഥാകാരൻ എഴുതാം, പക്ഷേ തിരക്കഥയിൽ ഇത് പോരാ. രംഗമൊന്ന്, വീട്ടുമുറ്റത്ത് ഒരു പഴയ കസേര. രമേശൻ ആ കസേരയിലേക്ക് നോക്കുന്നു. കസേരയിൽ ആരുമില്ല. അവൻ പതുക്കെ കസേരക്കരികിലേക്ക് നടക്കുന്നു. കസേരയിൽ കിടക്കുന്ന അച്ഛൻ്റെ പഴയ കണ്ണട കയ്യിലെടുക്കുന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നു. അവനൊന്നും പറയുന്നില്ല. നോക്കൂ, ഇവിടെ അച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു, അച്ഛൻ മരിച്ചതിനു ശേഷം അവൻ ഏകാന്തനായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം പ്രേക്ഷകന് മനസ്സിലായി. ഇതാണ് തിരക്കഥയുടെ ശക്തി. പറയുന്നതിനേക്കാൾ കാണിക്കുന്നതാണ് സിനിമയുടെ ഭാഷ. ഒരു നല്ല തിരക്കഥയുടെ തുടക്കം ഒരു വലിയ കഥയിൽ നിന്നാവണമെന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ ചിന്തയായിരിക്കാം, ചെറിയ ചോദ്യമായിരിക്കാം. അച്ഛന്റെ മരണശേഷം മകൻ എന്തു ചെയ്യും? വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ എന്തു സംഭവിക്കും? സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരാൾ, തന്റെ നാട് ആകെ മാറിയിരിക്കുന്നു, അയാൾക്ക് എല്ലാം ആദ്യം തൊട്ടു തുടങ്ങണം, എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചിന്തകളാണ് പിന്നീടൊരു കഥയിലേക്ക് മാറുന്നത്. തനിക്ക് പറയാനുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ച് തിരക്കഥാകൃത്തിന് നല്ല ബോധ്യമുണ്ടായിരിക്കണം. കഥയ്ക്ക് സംഘർഷം വേണം. നാം നേരത്തെ പറഞ്ഞല്ലോ, കഥയിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവണം. പക്ഷേ കഥാപാത്രങ്ങൾ വെറുതെ ജീവിച്ചു പോയാൽ മതിയാവുകയില്ല. അവർക്ക് ഒരാഗ്രഹമുണ്ടാവണം. ആ ആഗ്രഹത്തിന് കഥയിൽ ഒരു തടസ്സം നേരിടണം. ഈ തടസ്സം മാറ്റി മുന്നോട്ട് പോകുന്നതാണ് ആ കഥാനായകന്റെ ജീവിതം. ഒരു ഉദാഹരണം കൂടി നോക്കാം. നമ്മുടെ കഥാനായികയ്ക്ക് വിദേശത്തേക്ക് പോകണം, പക്ഷേ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് സംഘർഷം തുടങ്ങുകയായി. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ ഓർമ്മയില്ലേ?
നൈജീരിയയിൽ നിന്നും മലപ്പുറത്തേക്ക് കളിക്കാൻ വന്ന ആ ഫുട്ബോളർ

0: പരിക്ക് പറ്റി. അവൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെടുന്നു. അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ, പിന്നീട് അവൻ്റെത് ശരിയായ പാസ്പോർട്ടല്ല എന്ന് മനസ്സിലാകുന്നു. അതിനെ തുടർന്ന് വീണ്ടും സംഘർഷങ്ങൾ. ഇങ്ങനെയുള്ള സംഘർഷങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്, പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. അമ്മയ്ക്ക് മകനെ കാണണം, പക്ഷേ മകൻ അമ്മയെ കാണാൻ തയ്യാറല്ല. ഇതും സംഘർഷമാണ്. കഥാപാത്രത്തിന്റെ ആഗ്രഹവും അതിനു മുന്നിലുള്ള തടസ്സവുമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കഥാപാത്രം. നമ്മൾ സിനിമയിലെ കഥാപാത്രങ്ങളെ ഓർക്കുന്നത് അവരുടെ പേരുകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ഒരു കഥാപാത്രം എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് അവൻ്റെ ഭയം, എന്താണ് അവൻ്റെ ആഗ്രഹം, അവൻ എന്താണ് നഷ്ടപ്പെടാനുള്ളത്, ഇതെല്ലാം തിരക്കഥാകൃത്ത് അറിയണം. ഒരു നല്ല കഥാപാത്രത്തിന് പുറം ലോകത്ത് ഒരു പ്രശ്നമുണ്ടാവും, അതോടൊപ്പം അവൻ്റെ ഉള്ളിലും ഒരു പ്രശ്നമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു യുവാവ് ജോലി തേടി നഗരത്തിലെത്തുന്നു. ജോലി കിട്ടാത്തതാണ് അവൻ്റെ പുറത്തെ പ്രശ്നം, പക്ഷേ താൻ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം, അത് അവൻ്റെ ഉള്ളിലെ പ്രശ്നമാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് കഥാപാത്രത്തിന് കൂടുതൽ ആഴമുണ്ടാകുന്നത്. ഒരു തിരക്കഥയിലെ രംഗങ്ങൾ പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഓരോ രംഗത്തിനും ഒരു സ്ഥലമുണ്ടാകും, ഒരു സമയമുണ്ടാകും, അതായത് കഥ നടക്കുന്ന സമയം. കഥാപാത്രങ്ങളുണ്ടാവും, അവിടെ എന്തെങ്കിലും സംഭവിക്കുകയും വേണം. ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ. രംഗമൊന്ന്, സ്ഥലം റെയിൽവേ സ്റ്റേഷൻ. സമയം രാവിലെ 10 മണി. നായകൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു. അവൻ ചുറ്റും നോക്കുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലെത്തുകയാണ്. അവൻ മൊബൈലെടുത്ത് ആരെയോ വിളിക്കുന്നു. ഞാനെത്തി. മറുവശത്ത് ആരാണ്? അയാൾ എന്താണ് പറയുന്നത്? അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇവയാണ് രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു രംഗത്ത് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ആ രംഗം ആവശ്യമാണോ എന്ന് തിരക്കഥാകൃത്ത് ചിന്തിക്കണം. അത് ചത്ത നിമിഷങ്ങളാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് കഥയ്ക്ക് ഊർജമുണ്ടാകുന്നത്, രംഗത്തിന് ശക്തിയുണ്ടാകുന്നത്. നമ്മുടെ സാധാരണ ജീവിതത്തിലെ സംസാരവും സിനിമയിലെ സംസാരവും ഒരുപോലെയല്ല. നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരേ കാര്യം പലതവണ ആവർത്തിക്കാറുണ്ട്. പക്ഷെ സിനിമയിൽ സംഭാഷണത്തിന് കൃത്യമായ ലക്ഷ്യം വേണം. സംഭാഷണം കഥാപാത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു വികാരം സൃഷ്ടിക്കണം. ഉദാഹരണത്തിന്, നീ എവിടെയായിരുന്നു? പുറത്തായിരുന്നു. എവിടെ? അത് പറയാൻ പറ്റില്ല. ഈ ചെറിയ സംഭാഷണത്തിൽ പോലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ച പോലെയുണ്ട്. ഇവിടെ പ്രേക്ഷകന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാവും, എന്താണ് എവിടെയായിരുന്നു എന്ന് അവന് പറയാൻ പറ്റാത്തത്? ഈ ആകാംക്ഷയാണ് പ്രധാനം. അങ്ങനെ അടുത്ത രംഗത്തിലേക്ക് ഈ ഒരു സംഭാഷണം നമ്മളെ കൊണ്ടുപോകുന്നു. പറയാതെ പറയുന്ന കലയാണ് സർഗാത്മകത എന്ന് നമുക്കറിയാം. തിരക്കഥയിൽ ഏറ്റവും മനോഹരമായ ഒരു സങ്കേതമാണ് പറയാതെ പറയുക. ഒരു കഥാപാത്രം ദുഃഖിതനാണ് എന്ന് എഴുതുന്നതിന് പകരം അവൻ ഭക്ഷണം കഴിക്കാനിരുന്നു. മുന്നിൽ ഭക്ഷണം. അവൻ ഒരു കഷ്ണം എടുക്കുന്നു, പക്ഷേ കഴിക്കുന്നില്ല. പാത്രം മാറ്റിവെക്കുന്നു. നോക്കൂ, ഇവിടെ സംഭാഷണം ആവശ്യമില്ല. അവൻ്റെ മനസ്സിലെ സംഘർഷം, സങ്കടം, ദുഃഖം പ്രേക്ഷകർ അനുഭവിക്കുന്നു. ഇതാണ് സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത്. സിനിമയുടെ ദൃശ്യഭാഷയിൽ തിരക്കഥാകൃത്തിന് വലിയ പങ്കുണ്ട്. നോവലിൽ എഴുത്തുകാരന് കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. അവന് ബാല്യകാലം ഓർമ്മ വന്നു എന്നെഴുതാം. പക്ഷെ സിനിമയിൽ അതെങ്ങനെ കാണിക്കും? ഒരു പഴയ ഫോട്ടോ കാണിക്കാം, പഴയ വീട്ടുമുറ്റം കാണിക്കാം, പഴയ പാട്ട് കേൾപ്പിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഒരു ദൃശ്യം പെട്ടെന്ന് മുന്നിലെത്തിക്കാം. അതായത് കഥാപാത്രത്തിൻ്റെ ഓർമ്മയെപ്പോലും ദൃശ്യാനുഭവമാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു കഥപറച്ചിലുകാരൻ, കഥപറച്ചിലുകാരി ഉണ്ടാവും. നമ്മൾ കൂട്ടുകാരുമായി അനുഭവങ്ങൾ പറയുമ്പോഴും തമാശകൾ പങ്കുവെക്കുമ്പോഴും നമ്മൾ അറിയാതെ ഒരു കഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ കഥകളെ കൃത്യമായ രൂപത്തിൽ ദൃശ്യഭാഷയിലേക്ക് മാറ്റിയെഴുതാൻ പഠിച്ചാൽ നിങ്ങൾക്കും ഒരു മികച്ച തിരക്കഥാകൃത്താവാം. കാരണം സിനിമ എന്നത് ഏതെങ്കിലും കുറച്ചു പേരുടെ മാത്രം കുത്തകയല്ല, അത് ആശയങ്ങളും സ്വപ്നങ്ങളുമുള്ള എല്ലാവരുടേതുമാണ്. നിങ്ങളുടെ ചിന്തകൾക്ക്, നിരീക്ഷണങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് കടലാസിൽ ചിറകുകൾ നൽകുക. നാളത്തെ വലിയൊരു സിനിമയുടെ തുടക്കം ഒരുപക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ കുറിക്കുന്ന ഒരു കുഞ്ഞുവരിയിൽ നിന്നായിരിക്കാം.
1: കഥയുടെ ദൃശ്യഭാഷ തിരക്കഥയെ അറിയാം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V. ഹിക്മത്തുള്ള.

വാണി കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. വാരണമുഖ എന്ന് തുടങ്ങുന്ന കോടീശ്വര അയ്യർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ഹംസധ്വനി രാഗം രൂപകതാളം.

കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. തോടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ത്യാഗരാജ കൃതിയാണ് ഇനി കദ്ധനുവാരികി എന്നാരംഭിക്കുന്നു ആദിതാളം.

കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരിയാണ് കേട്ടത്. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്.
1: ഹനുമാൻ ചാലീസ വെറുമൊരു സ്തോത്രകൃതിയല്ല. ഭക്തി, ധൈര്യം, വിനയം, ജ്ഞാനം തുടങ്ങി എല്ലാ ശ്രേഷ്ഠഭാവങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള കവാടമാണത്. വളരെ സരളമായി രചിക്കപ്പെട്ട 40 വരികളിലൂടെ ഗോസ്വാമി തുളസീദാസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാധാരണ മട്ടിലുള്ള ഒരു സ്തുതിഗീതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശവും കൂടിയാണ്. ഹനുമാനെ സ്മരിക്കുക വഴി നമ്മൾ 4 പുരുഷാർത്ഥങ്ങൾക്കും പാത്രമായി തീരുന്നു. ഹനുമാൻ തൻ്റെ ഊർജം മുഴുവനായും ശ്രീരാമസേവയ്ക്ക് ഉപയോഗിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണവും കൃത്യനിഷ്ഠയും മിതത്വവും പാലിക്കുന്നു. സാമർഥ്യം കൊണ്ടും ശരീരശക്തി കൊണ്ടും മാത്രം ആർക്കും വിജയം നേടാനാവില്ല. ആദ്യം ജയിക്കേണ്ടത് അവനവനെ തന്നെയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ ദുർവാസനകളെ എരിച്ചു കളഞ്ഞ് ഈശ്വരന്റെ ദിവ്യ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിർബാധം പ്രതിഫലിക്കണം. ഭഗവാന്റെ ഉപകരണമായി നമ്മെ കാണാൻ തുടങ്ങുമ്പോൾ ജീവിതത്തെയും പ്രവൃത്തികളെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിയെ മാറും. സ്വന്തം ശക്തിയെ അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമ്പോഴാണ് ഒരാൾ മഹാനാകുന്നത്. ജലത്തെ അതിൻ്റെ വിവിധ രൂപങ്ങളിൽ സങ്കൽപ്പിച്ചു നോക്കാം. അരുവിയായി, മഴത്തുള്ളിയായി, വെള്ളച്ചാട്ടമായി, കോരിച്ചൊരിയുന്ന മഴയായി, വെള്ളത്തെ പോലെയാണ് വാക്കുകളും പ്രവൃത്തികളും. ഒതുക്കത്തിലാകുമ്പോൾ സുന്ദരമാണ്. ഹനുമാന്റെ അസാമാന്യമായ മനോനിയന്ത്രണം ശരിയായ മഹത്വമാണ് വിളിച്ചോതുന്നത്. എടുക്കുന്നതിൽ നിന്ന് സ്നേഹപൂർവം കൊടുക്കുന്നതിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകളെയും കർമ്മങ്ങളെയും നല്ല വഴിക്ക് വിവേകപൂർവം തിരിച്ചുവിടാൻ സാധിക്കുന്നു. നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാമരസായനം നുകരാനാകും. കറയറ്റ ഭക്തി കൊണ്ട് ജന്മജന്മാന്തരങ്ങളിലൂടെ കൈവന്നിട്ടുള്ള ദുഃഖത്തിൻ്റെ ചുമട് ഒഴിഞ്ഞുപോകും. അശ്വതമായ ആനന്ദം കൈവരിക്കാനാകും. ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് മഹത്തായ ഒരാധ്യാത്മിക സാധനയാണെന്ന് തുളസീദാസ് നമുക്ക് ഉറപ്പു തരുന്നു. വരികളുടെ സാരം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. എളിമ നമ്മുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുന്നു. ഉൾക്കരുത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. നമ്മുടെ ഹൃദയം സദാ സ്നേഹനിർഭരമായി തീരും. ഹനുമാൻ ചാലീസയിലൂടെ ഉള്ള സഞ്ചാരം നമ്മുടെ തന്നെ ഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഓരോ പദ്യവും ഭക്തിയിലേക്കും ശക്തിയിലേക്കും തുറക്കുന്ന കിളിവാതിലുകളാണ്. ഓരോ നാമവും സന്തോഷവും സമാധാനവും മനോവീര്യവും പ്രകാശിപ്പിക്കുന്നു. ശ്രീരാമ, സീത, ലക്ഷ്മണന്മാരോടൊത്ത് ഹനുമാൻ സ്വാമി നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ വിരാജിക്കുമാറാകട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ടി എൽ ഗിരിജ.

0: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. India and Switzerland today signed 5 agreements in New Delhi following bilateral talks between Prime Minister Narendra Modi and Swiss President Guy Parmelin. The agreements cover a wide range of areas including migration and mobility partnership, exchange of young professionals, promotion and collaboration on transportation technologies, mobility systems and infrastructure in identified areas. In a joint press meet after the talks, Prime Minister Modi said

आके मुझे लूट लो मेरे नजदीक आके कि मैं मौत से